ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 18 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948 ആഷാഢം 12, കൊല്ലവർഷം 1201 മിഥുനം 19, 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ, അതായത് 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കോഴിക്കോട് ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി.
2: ജില്ലാ ഓഫീസിലേക്ക് എന്നും ഒന്നിച്ചു പോകാറുള്ള വ്യക്തികളായിരുന്നു രാജേഷും രാജീവും. രണ്ടും ഒരേ നാട്ടുകാർ, ഒരേ വകുപ്പിൽ ജോലി ചെയ്യുന്നവരും. യാത്രയോ ട്രെയിൻ വഴി. രാജേഷാകട്ടെ രാജീവിൻ്റെ മേലധികാരിയും. യാത്രയിൽ മൊബൈലിൽ സംസാരിക്കുക രാജേഷിൻ്റെ ഒരു ശീലമാണ്. അത് റോഡായാലും തോടായാലും ഇടവഴിയായാലും ഒക്കെ. ചിലയിടത്ത് പ്രതികരിക്കാനാകില്ലെങ്കിലും റോഡ് വഴി പോകുമ്പോൾ രാജീവ് പ്രതികരിക്കുമായിരുന്നു. സർ സർ, സംസാരിക്കണ്ട, പിന്നിൽ നിന്ന് ബസ് വരുന്നു. എന്നാലോ, രാജീവിൻ്റെ വാക്കുകൾ അമർഷത്തോടെയാണ് അയാൾ കേട്ടിരുന്നത്. മേലധികാരിയായ തനിക്ക് ഉപദേശവും കൊണ്ടുവരുന്നു എന്ന ചിന്തയിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. താൻ തൻ്റെ പണി നോക്കിക്കോ, എനിക്കറിയാം. തനിക്കെപ്പോഴും ഈ നെഗറ്റീവ് ചിന്തയാ. മേലധികാരി ആയതുകൊണ്ട് അയാൾ പിന്നീടൊന്നും മിണ്ടിയില്ല. എങ്കിലും മനസ്സ് വല്ലാതങ്ങ് വിങ്ങിയപ്പോൾ അയാൾ വീണ്ടും പറയാനൊരുങ്ങി. പക്ഷേ ഉള്ളിലിരുന്ന ആരോ തള്ളിമാറ്റിയ പോലെ അയാൾ വീണ്ടും അങ്ങ് അമർന്നുപോയി. പിന്നീട് ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവവും ഇതുപോലെ തന്നെ ആയിരുന്നു. രാജേഷ് മൊബൈലിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുന്ന കാഴ്ചയായിരുന്നു അത്. മനസ്സ് വിലക്കിയെങ്കിലും മാനുഷികത രാജീവിനെ വല്ലാതങ്ങ് പിടിച്ചു കുലുക്കി. അതുകൊണ്ട് തന്നെ നാട്ടുകാരനെന്നോ മേലധികാരിയെന്നോ ഉള്ള പരിഗണന മാറ്റിവെച്ച് അയാൾ ഉറക്കെ ഉറക്കെ പറഞ്ഞു, സർ സർ, വണ്ടി വരുന്നു, മാറിക്കോ. സംഭാഷണത്തിൽ മനസ്സ് ലയിച്ചു പോയതുകൊണ്ടോ തൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടോ എന്തോ അയാളത് ഗൗനിച്ചില്ല. സംഭവിച്ചതോ, ട്രെയിനിടിച്ച് അയാൾ മരിക്കുകയും ചെയ്തു. ദുരന്തം കണ്ട് ആളുകൾ ഒന്നൊന്നായി ഓടിക്കോടുമ്പോഴും അസ്വസ്ഥത കാരണം അയാളുടെ മനസ്സ് വിങ്ങുകയായിരുന്നു. അറിവ്, അനുഭവം ഇവയൊക്കെ പ്രായവും സ്ഥാനവും നോക്കിയല്ല ലഭിക്കുന്നത്. സ്ഥാനമില്ലാത്തവനും അറിവിൻ്റെ ഭണ്ഡാരമുണ്ടാകാം. അനുഭവവും ദീർഘവീക്ഷണവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കേൾക്കുമ്പോൾ പറയുന്ന ആളിനെയല്ല അതിലെ സാരാംശമാണ് ചകയേണ്ടത്. എന്തിനും എവിടെയും ഒരു മുന്നൊരുക്കം നല്ലതാണ്. അത് പേടിപ്പെടുത്തലല്ല, മറിച്ച് വിപത്തുകളെ മറികടക്കാനുള്ള തയ്യാറെടുപ്പാണ്. അത്തരമൊരു മുന്നൊരുക്കമാണ് വിചാരിക്കാതെ നമ്മുടെ മുമ്പിൽ രക്ഷകനായെത്തുക. ഇവിടെ രാജേഷ് എന്ന ഉദ്യോഗസ്ഥൻ അധികാരത്തിൻ്റെ അഹന്തയിൽ കീഴ്ജീവനക്കാരൻ്റെ സന്ദേശം നെഞ്ചേറ്റിയില്ല. സംഭവിച്ചതോ, ശേഷിക്കുന്ന ജീവിതവും കാലത്തിന് കൊടുത്ത് ചതഞ്ഞരയുകയും ചെയ്തു.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇബ്രാഹിം തിക്കോടി.

0: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ സുഭദ്ര രാമചന്ദ്രൻ. Prime Minister Narendra Modi and his Japanese counterpart Sani Takayuchi have unequivocally and strongly condemned terrorism and violent extremism in all its forms and manifestations

0: എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ. പ്രഭാതഗീതത്തെ തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. ഏഴുമണിക്ക് ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. ഏഴ് 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ, 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 കേൾക്കാം ഇളയനില. എട്ട് 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. ആർ കാനകാംബരൻ, സിബല്ല സദാനന്ദൻ, എ കെ അനിൽകുമാർ എന്നിവർ പാടിയ ഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ, 9:30 ഇശൽ മാല, 10:00 കേൾക്കാം എൻ എച്ച് എം റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുയറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപ്പന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 ദഫ്മുട്ട്, എ വി എ കോയയും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, പി അശോക് കുമാർ, എം ലീന, ഹരിപ്പാട്, വി എം അജിതൻ എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ജില്ലാ വൃത്താന്തം കൊല്ലം ജില്ല, 6:15 കേൾക്കാം പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും വനമഹോത്സവം, സജിനിജിയുടെ പ്രഭാഷണം, 6:50 വയലും വീടും. ഏഴ് 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 8:40 ചലച്ചിത്രഗാനങ്ങളാണ്. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കേൾക്കാം സാഹിത്യരംഗം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തെക്കുറിച്ച് കെ വി സജയ് ചെയ്ത പ്രഭാഷണം. 10:00 ടി എച്ച് സുബ്രഹ്മണ്യത്തിൻ്റെ വയലിൻ കച്ചേരി, ട്രിവാൻഡ്രം വി സുരേന്ദ്രൻ മൃദംഗം, കണ്ണൻ തൃപ്പൂണിത്തറ ഘടം. 11:00 ലളിതഗാനം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം.
1: കാവ്യാഞ്ജലി.
2: ബോധേശ്വരൻ എഴുതിയ കേരള ഗാനം എന്ന കവിത, ആലാപനം കെ ഗിരിജാവർമ്മ.
3: ജയ ജയ കോമള കേരള ധരണി.

0: ബോധേശ്വരൻ എഴുതിയ കേരള ഗാനം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. കെ ഗിരിജാവർമ്മ ആലപിച്ചത്.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്, പ്രഭാതഗീതം. ആദ്യം മൂസക്കോയ വേങ്ങര പാടിയ ഗാനം.

അഫ്സൽ, കെ ജി മർക്കോസ്, മൂസക്കോയ വേങ്ങര എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.

0: ശ്രദ്ധ.
1: മലപ്പുറം നഗരത്തിലെ റോഡുകൾ രാജ്യാന്തര നിലവാരത്തിൽ വികസിപ്പിക്കുന്നതിനുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിക്ക് ഉടൻ തുടക്കമാവും. മലപ്പുറം നഗരവും പരിസര പ്രദേശങ്ങളും ഉൾപ്പെട്ട 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ 12 റോഡുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം നഗരത്തിലെയും നഗരത്തെ ബന്ധിപ്പിക്കുന്ന മറ്റ് റോഡുകളുടെയും വികസനത്തിനായി കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച 30 കോടി രൂപ ഈ പദ്ധതിക്കായി വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് റോഡുകളുടെ വീതി കൂട്ടൽ, ഇന്റർലോക്ക് ടൈൽപാകിയ ഫുട്പാത്ത്, വാഹന പാർക്കിംഗ് സൗകര്യം, പ്രധാന കേന്ദ്രങ്ങളിൽ ബസ് ബേ, അലങ്കാര വിളക്കുകൾ, അഴുക്കുചാൽ നവീകരണം തുടങ്ങിയവ ഉൾപ്പെടുന്ന സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ആകെ അടങ്കൽ തുക 70 കോടി രൂപയാണ്. പദ്ധതിയെക്കുറിച്ച് മലപ്പുറം നഗരസഭ അധ്യക്ഷ അഡ്വക്കേറ്റ് വി റിനിഷ ശ്രദ്ധയോട്.
2: മലപ്പുറം ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുള്ള. നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഒരു രാജ്യാന്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി. അതിനകത്ത് റോഡുകൾ മാത്രമല്ല, ഒരു സിറ്റിയുടെ ഇംപ്രൂവ്മെന്റ് എന്ന നിലക്ക് അവിടെയുള്ള ബിൽഡിങ്ങുകളിലൂടെ ഈ പ്രൊജക്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി PWD മിനിസ്റ്ററുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒഫീഷ്യൽസ് മീറ്റിംഗിൽ ഈ കാര്യം പറഞ്ഞു. അതിനുവേണ്ടി നെക്സ്റ്റ് വീക്ക് ഈ വിദഗ്ധ സംഘം, അതുപോലെ തന്നെയുള്ള നമ്മുടെ PWD ഒഫീഷ്യൽസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചി മെട്രോ ഉണ്ടാക്കിയിട്ടുള്ള കൺസൾട്ടൻസ് അവരുടെ ആ ടീം, അവരെല്ലാം ചേർന്നിട്ട് നമ്മുടെ ഒരു ആർക്കിടെക്റ്റിനൊക്കെ വെച്ച് ഒരു എക്സ്പെർട്ടൈസ് പാനല് ഈ സൈറ്റ് സന്ദർശിച്ച് അതിന് വേണ്ട ഒരു നിർദ്ദേശം എടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മള് 2014 ഇതേ പ്രൊജക്ട്സിന് വേണ്ടി അന്ന് തന്നെ ഒരു DPR കൊടുത്തിരുന്നു. അപ്പോ അതിനകത്ത് കുറച്ചൊരു അലൈൻമെന്റിലൊക്കെ ചേഞ്ച് വരും, കാരണം 2014 അതും കൂടെ പരിശോധിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഒരു വിശദമായ റിപ്പോർട്ട് കൊടുക്കാനാണ് മിനിസ്റ്ററും അതുപോലെ ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള അറൌണ്ട് 30 കിലോമീറ്റർ റോഡ് ഈ പ്രൊജക്ടിൽ വരും. നിലവിൽ മലപ്പുറം മണ്ഡലത്തിൽ നമ്മുടെ ബജറ്റിനകത്ത് ഒരു 30 കോടി രൂപ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാത്രം, റോഡിന്റെ ഡെവലപ്മെന്റ് മാത്രം ആലോചിച്ച് 30 crore ആണ് ഈ പ്രശസ്തം വകയിരുത്തിയിട്ടുള്ളത്. മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് ആയ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എത്രയോ ചേഞ്ച് വരാൻ പോകുന്ന ഒരു വലിയൊരു പ്രതീക്ഷയുള്ള പ്രൊജക്റ്റ് ആണ്. മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് വലിയൊരു ഐക്കണായിട്ട് ഒരു സാധനം കാണിക്കാണ്ടായിരുന്നില്ല. റോഡ് മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ബിൽഡിങ്ങും കൂടെ മാറി മൊത്തത്തിൽ ഒരു സിറ്റി ഡെവലപ്മെന്റ് വരുന്നതിൽ ഭയങ്കര സന്തോഷവും പ്രതീക്ഷയൊക്കെ ഉണ്ട്.
1: ഒരു നഗരത്തിന്റെ വികസനം എന്നത് റോഡ് വികസനം മാത്രമല്ല, അവിടെ നടക്കുന്ന വ്യാപാരം കൂടിയാണ്. അതിനാൽ വ്യാപാരികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി പരിഹരിച്ചുകൊണ്ടായിരിക്കണം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം മുനിസിപ്പൽ യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്.
3: നഗരത്തിന്റെ വികസനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു സംഭവമാണ് നമുക്ക് റോഡ് വികസനങ്ങൾ. റോഡാണ് എല്ലാ നഗരത്തിന്റെ വികസനങ്ങൾ കൊണ്ടുവരുന്നത്. റോഡ് വരുമ്പോഴാണ് റോഡിന്റെ സൈഡുകളിൽ ഷോപ്പിംഗ് മാളുകളും സ്റ്റോപ്പുകളൊക്കെ വരുന്ന സംഭവം ശരിയാണ്. ആ സാറിന്റെ സംഗതി നോക്കുകയാണെങ്കിൽ വളരെ നല്ല സംഭവമാണ്. പക്ഷേ ഇതിലെന്താ വെച്ചാല് ഇപ്പം നിലവിലുള്ള റോഡുകൾ വീടിച്ചു കൂട്ടുന്ന സംഗതികളാണ് കാണുന്നത്. അപ്പോ നമ്മുടെ വ്യാപാരികൾക്ക് അതൊരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാ സംഗതികൾക്കും ബിൽഡിംഗ് ഓണർ അവരുടെ ബിൽഡിംഗ് ഓണർക്ക് അതിന്റെ കോമ്പൻസേഷൻ കിട്ടും, ബിൽഡിങ്ങിന്റെ കോമ്പൻസേഷനൊക്കെ കിട്ടും. നേരത്തെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനക്കാർ അവരുടെ കുടുംബം പോയിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് ഇല്ലാതായി പോകണം. അത് അതിന്റെ ഒരു ബദലായിട്ട് അവർക്ക് കോമ്പൻസേഷനോ കാര്യങ്ങളൊന്നും എവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പൊ അവരെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്താനോ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല. അവര് ആ ഒരു വികസനം വരുന്നതോടുകൂടി അവര് അവരുടെ സ്ഥാപനം പൂട്ടി വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. വികസനത്തിന് ഒരിക്കലും വ്യാപാരികളെ എതിരല്ല, എന്നാലും വ്യാപാരികളെ അവരുടെ പ്രയാസങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനമാണ് എപ്പോഴും നല്ലത്. കാരണം ഒരു ടൗണിന്റെ വികസനം തന്നെ അവരും റോഡ് മാത്രമല്ല വ്യാപാരം കൂടിയാണ്. വ്യാപാരമാണ് ഏതൊരു നാടിനെയും വികസിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ വ്യാപാരികളെ വളരെയധികം നോക്കിക്കണ്ട്

0: കൊണ്ട് മാത്രമേ നമുക്കൊരു വികസനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിലവിലുള്ള വ്യാപാരികൾ എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് വ്യാപാരം ചെയ്യുന്നവരാവും. അവരുടെ കുടുംബം, അതിന്റെ ബാക്കിലുള്ള കുറെ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ കുടുംബം, അവർക്ക് ഇതേമാതിരി യാതൊരു ഉപജീവന മാർഗ്ഗമാണ്. അവരെ അതും കൂടി ഉൾക്കൊണ്ട് അവരെയും കൂടിയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വികസനമാവും വളരെ നല്ലതെന്നാണ് നമുക്കതിൽ പറയാനുള്ളത്.
1: മലപ്പുറം നഗരത്തിലും പരിസരങ്ങളിലുമായി നിരവധി നല്ല റോഡുകൾ നിലവിലുണ്ട്. എന്നാൽ അവയിൽ പലതിനും ആവശ്യമായ വീതിയില്ല. റോഡിന്റെ വശങ്ങളിൽ നല്ല രീതിയിലുള്ള ഓവുചാലുകൾ ഇല്ലാത്തതും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുതിയ പദ്ധതി ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു മലപ്പുറം ലയൺസ് ക്ലബ് പ്രസിഡന്റ് പ്രവീൺ കേളിക്കോടൻ.
0: മലപ്പുറത്ത് റോഡുകൾ എല്ലാ സ്ഥലത്തിലും ഇപ്പൊ റോഡുകൾ കുഴപ്പമൊന്നുമില്ല, എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. പക്ഷെ ഉള്ള റോഡുകൾ ഇപ്പൊ നമ്മൾക്ക് മെയിൻലി പറയാനുള്ളത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയെ കുറിച്ച് തന്നെ പറയാം. ഹൈവേയിലൂടെ വരുന്ന ഒരു ജംഗ്ഷനിൽ, ഇപ്പൊ മനോരമ ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ വരുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വലിയ കണ്ടെയ്നർ ലോറികൾക്കൊന്നും ശരിക്ക് അതിലൂടെ വളഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അപ്പോ അതിനപ്പുറത്തൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ഗവൺമെന്റിന് അത് ഏറ്റെടുക്കാൻ പറ്റാത്തതിന്റെ മൂലമാണ് ഈ സംഭവങ്ങൾ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. കാരണം അത് പൊളിച്ചിട്ട് അതിനെ ഒരു കറക്റ്റ് ഹൈവേ പോകുന്ന പോലെ ഒരു ബൈപ്പാസ് ആണ്, അത് ശരിക്കും രണ്ട് ബൈപ്പാസ് വരുന്ന ഒരു ഏരിയയാണ്, ഒരു ജംഗ്ഷനാണ് വരുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് അത് സ്ഥലം ഏറ്റെടുത്തിട്ട് അതിന് വീതി കൂട്ടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മലപ്പുറത്ത് ഞാൻ പറയുന്ന ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നുള്ള മറ്റുള്ള റോഡുകൾക്കെന്ന് പറയുമ്പോൾ റോഡുകളുണ്ട്, രണ്ട് സൈഡിലും പാർക്കിങ്ങും ഇതൊക്കെ വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏരിയകളാണ് ഇപ്പൊ നമ്മുടെ വലിയൊരമ്പ് ബൈപ്പാസിലും ഉണ്ടാകുന്നതാണ്. രണ്ട് സൈഡിലും വാഹനങ്ങൾ നിർത്തി പാർക്കിംഗ് വരുന്നുണ്ട്. പൊതുവെ റോട്ടിലൂടെ പോകാനുള്ള വഴിയില്ല. ഇപ്പുറത്ത് ഡ്രെയിനേജ് ഉണ്ട്, ഡ്രെയിനേജിന്റെ മേലെ ഒരു പാത്ത് വേ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യമോ തൊട്ടപ്പുറത്ത് പാടാണ്. അപ്പൊ നല്ലൊരു കൈവരി കിട്ടി അതിനൊരു നല്ലൊരു ടൂറിസം പോലെയുള്ളൊരു ഏരിയ ആക്കാൻ വരെ പറ്റും. കാരണം അവിടെയൊക്കെ വണ്ടികൾ വന്ന് പാർക്ക് ചെയ്ത് അതിന്റെ ആളുകളൊക്കെ ആസ്വദിച്ചു പോകാനും നല്ലൊരു സ്ഥലം അവിടെ ഉണ്ട്. പിന്നെ പുള്ളികളിലൂടെയുള്ള റോഡുകൾ വീതി കുറവാണ്. ഇതിപ്പോ ഒരു പ്രാവശ്യം നന്നാക്കുന്നു, അതിനിപ്പോ ഇനി ഗെയിലിന്റെ ഒരു ടീം വന്നു അത് പൊളിച്ച് പൈപ്പ് ലൈൻ ഇടുന്നു. പിന്നെ അത് അതിന്റെ ഒരു കറക്റ്റ് മെയിന്റനൻസ് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ഇപ്പൊ മലപ്പുറത്ത് മെയിൻലി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്ത് ഏറ്റവും പ്രോബ്ലം ഉള്ളത് ഇപ്പൊ ഒരു ഡ്രെയിനേജ്, അതായത് ഇപ്പൊ ഒരു പ്രോപ്പർ ആയിട്ട് ഡ്രെയിനേജ് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു പ്രോബ്ലമാണ്. ഇപ്പൊ അതിലൂടെ ഇപ്പൊ പല ഹോട്ടലുകളുടെയും വേസ്റ്റ് വാട്ടർ നേരെ അതിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഇപ്പൊ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കോട്ടപ്പടി വലിയൊരുമ്പ് ഭാഗത്തുള്ള ജനങ്ങളാണ്. കാരണം മഴക്കാലത്ത് വെള്ളം അതിലൂടെ ഒഴിച്ച് പുഴയിലേക്ക് പോകും, പക്ഷേ വേനൽക്കാലമാകുമ്പോൾ ആ വെള്ളം കെട്ടി നിന്നിട്ട് തൊട്ടപ്പുറത്ത് വീടുകളിലുള്ള എല്ലാ കിണറുകളും കേടു വന്നിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ പല കംപ്ലയിൻസും പല ഭാഗത്തുനിന്നും പോയിട്ടൊന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അത്രയും വേട്ടും പരിഹരിച്ച് അതിന്റെ മേലെ ഒരു കോൺക്രീറ്റ് ചെയ്ത് ഒരു പാത്ത് വേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ റോഡിലേക്ക് കുറച്ചുകൂടി കൂടുതൽ സൗകര്യം കിട്ടും. കാരണം ആളുകളൊക്കെ നടന്നു പോകുന്നൊക്കെ റോഡിലൂടെ അല്ലേ, അതൊരു പാത്ത് വേ വെച്ചിട്ട് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഈ സിറ്റി റോഡ് പദ്ധതി നടപ്പിലാകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് അത് ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പദ്ധതിക്ക് എല്ലാതരം ഭാഗങ്ങളും നേരുന്നു.
1: ഒരു നഗരത്തിന്റെ പ്രൗഢിക്ക് അവിടുത്തെ റോഡുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. സുഗമമായ വാഹന ഗതാഗതത്തിന് ഉതകുന്ന വീതിയുള്ള റോഡുകളും കാൽനടയാത്രക്കാർക്കുള്ള ഫുട്പാത്തുകളും വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യവും എല്ലാം ഏത് നഗരത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമാകും. റോഡുകൾ വീതി കൂട്ടി നവീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് വ്യാപാരികൾക്ക് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അവയ്ക്കുകൂടി പരിഹാരം കണ്ടുകൊണ്ടായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി മലപ്പുറത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ശ്രദ്ധ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: വി കെ കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം, ഒയസ്ക ബട്ടർഫ്ലൈ ഗാർഡന്റെ രണ്ടാംഘട്ട പ്രവർത്തനാരംഭം, ഉദ്ഘാടനം കെ ജയന്ത് എം എൽ എ നിർവഹിക്കുന്നു രാവിലെ 11 മണിക്ക്. മാതൃഭൂമി ബുക്സ് മീറ്റ് ദി ഓതർ സംഭാഷണങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് ജെ ജെ സംസാരിക്കുന്നു വൈകിട്ട് 5 മണിക്ക്. ശിക്ഷക് സദൻ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ 80th വാർഷികവും കെ ദാബോദരൻ അനുസ്മരണവും

ഉദ്ഘാടനം തമിഴ് സാഹിത്യകാരൻ ആധവൻ ദീത് ചന്യ. മുഖ്യപ്രഭാഷണം എഴുത്തുകാരി ബി എം സുഹറ. വൈകിട്ട് 3 മണിക്ക്. ടൗൺഹാൾ ശാന്തനോർമ്മ അനുസ്മരണം പുരസ്കാര സമർപ്പണം ആദരിക്കൽ നാടകം ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ വൈകിട്ട് 5 മണിക്ക്. DCC ഉമ്മൻചാണ്ടി ഹാൾ എ സുജനബാൽ അനുസ്മരണം ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വൈകിട്ട് 3 മണിക്ക്. പുതിയ പാലം ജനകീയ സമിതി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനത്തിന്റെ ഭാഗമായി നടനശ്രീ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത സമന്വയം രാത്രി 8 മണിക്ക്.

0: ചുറ്റുവട്ടം.
1: ചുറ്റുവട്ടം സമാപിച്ചു. ഇനി ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു.

0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലും November 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. UN പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തകായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇൻഡോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കിയുൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. August 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി

വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു.

0: കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർ സാമ്പലിന്റെ ഇരട്ട ഗോളുകളും 66 മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടർ സ്പെയിൻ നേരിടും.
0: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:00 വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിങ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2 സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരൻ്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഓർമ്മിച്ചെടുക്കുകയാണ് ഇന്നത്തെ പരിപാടിയിൽ. വാർത്താ ശേഖരണത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ നഗരം തന്നിലെ കലാസ്നേഹിയെ, കായിക പ്രേമിയെ, എഴുത്തുകാരനെ, സാംസ്കാരിക പ്രവർത്തകനെ എങ്ങനെ പരിപോഷിപ്പിച്ചു, വളർത്തി എന്നുള്ള ഓർമ്മകൾ കൂടിയാണ് അത്. ആകാശവാണി വാർത്താവിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനം അവസാനിപ്പിച്ച കെ പി രാജീവൻ തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
1: കോഴിക്കോട് നഗരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്നത് കലാ സാംസ്കാരിക കായികരംഗത്തെ കാര്യങ്ങളാണ്. എഴുത്ത്, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, പിന്നെ ഫുട്ബോൾ പ്രേമം, ഇതിലൊക്കെ കോഴിക്കോടുണ്ട്. മിഠായി തെരുവിലൂടെയും ബീച്ച് റോഡിലുമുള്ള നടത്തം, കോട്ട് റോഡിലെ പഴയ ടൂറിംഗ് ബുക്ക് സ്റ്റാൾ, മാനാഞ്ചിറയിലെ സെൻട്രൽ ലൈബ്രറി തുടങ്ങിയവയും ഓർമ്മയിൽ വരുന്നു. പുസ്തക ലോകത്തേക്കുള്ള വാതായനമാണ് TBS സെൻട്രൽ ലൈബ്രറിയും. TBS ഇപ്പോൾ പ്രസ് ക്ലബിനടുത്താണ്, പണ്ട് അത് കോട്ടലോട്ടായിരുന്നു. മിഠായി തെരുവെന്ന് പറയുമ്പോൾ കോഴിക്കോടിന്റെ സാംസ്കാരിക തനിമ മൊത്തം അതിലുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലാണ് ഇപ്പോൾ SM സ്ട്രീറ്റ്. ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ആകാശവാണിയുടെ ഓർമ്മകൾ തിരതല്ലി വരും. ജനകീയ മാധ്യമമായ ആകാശവാണി സമ്പന്നമായ പാരമ്പര്യത്തിന്റെ ഉടമയാണെന്ന് അറിയാമല്ലോ. ഒട്ടേറെ മഹാരഥന്മാർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സ്കൂൾ കാലത്ത് തന്നെ ആകാശവാണി പരിപാടികളും വാർത്തകളും കേൾക്കുമായിരുന്നു. പിന്നീട് കോഴിക്കോട് ആകാശവാണി വാർത്താ വിഭാഗത്തിൽ ന്യൂസ് കറസ്പോണ്ടന്റായും ചില ദിവസങ്ങളിൽ ന്യൂസ് എഡിറ്ററായും ജോലി ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യവും അംഗീകാരവുമായി കാണുന്നത്. തൊഴിലിന്റെ ഭാഗമായി 2001 June 22 കടലുണ്ടി ട്രെയിൻ അപകടം, 2010 മംഗലാപുരം വിമാനാപകടം തുടങ്ങിയവ ആകാശവാണി ദേശീയ ശൃംഖലക്കായി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. ആകാശവാണി വാർത്താ വിഭാഗത്തിലും പ്രോഗ്രാം, എഞ്ചിനീയറിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളുമായി നിരവധി സൗഹൃദങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അവ നിലനിർത്തുന്നതിൽ സന്തോഷമാണ്. ബോബി സി മാത്യു, പ്രീത, പ്രതാപ് പോൾ, ഉണ്ണികൃഷ്ണൻ, ബിജു, സുബൈർ, കൃഷ്ണകുമാർ, പ്രദീപ്, നരേന്ദ്രൻ, മാത്യു ജോസഫ്, സത്യേട്ടൻ, മേരി പ്രസാദ്, അങ്ങനെ ആ ലിസ്റ്റ് വളരെ വിശാലമായിട്ട് നീട്ടാം. പിന്നെ വാർത്താ സമാഹരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് പത്രമാധ്യമ രംഗങ്ങളിലും പ്രസ് ക്ലബിലുമായി നിരവധി പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇതൊക്കെ ജീവിതത്തിലെ വലിയ സമ്പത്തായാണ് കാണുന്നത്. ആകാശവാണി ജോലി ചെയ്യുന്നതിന് മുമ്പ് പത്രപ്രവർത്തകനായി കോഴിക്കോട് കേരളമതിയിൽ 8 വർഷം പ്രവർത്തിച്ചു. അതുവഴിയും നിരവധി സൗഹൃദങ്ങൾ ലഭിച്ചു. അന്നു മുതലേ കോഴിക്കോടിനോട് അഗാധമായ പ്രണയമായിരുന്നു. പിന്നെ കോഴിക്കോടിന്റെ ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞാല്, മഹാരഥനായ ഋത്വിക് അട്ടക്കിന്റെ മുഴുവൻ ചലച്ചിത്രങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞത് 1980s 2 ഭാഗത്തിൽ കോഴിക്കോട്ട് വെച്ചാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഘട്ടക്കിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത് കോഴിക്കോട്ടെ ഡയലോഗോ ഫിലിം സൊസൈറ്റിയാണ്. അപ്പോ സുവർണരേഖ, മേഘേതാക്കാതാര, അജാന്ത്രി തുടങ്ങിയ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ സഹസിൽ നിന്ന് വളരെ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. അതിപ്പോൾ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. കേരളമതിയിലെ സുഹൃത്ത് കെ.ഇ. അനിലായിരുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തകരുമായി എന്നെ അടുപ്പിച്ചത്. പിന്നീട് ചെലവേർ വേണുവേട്ടന്റെ അശ്വിനി ഫിലിം സൊസൈറ്റിയിൽ അംഗത്വമെടുത്തു. നിരവധി സിനിമകൾ അവിടെ നിന്ന് കാണാൻ, ഇന്ത്യൻ സിനിമകളും വിദേശ സിനിമകളും. ചെലവേർ വേണുവേട്ടൻ കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് നൽകിയ സേവനം വളരെ ആഴത്തിലും വ്യാപക സ്വാധീനമുള്ളതാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. ബാങ്ക്മെൻസ് ഫിലിം സൊസൈറ്റിയുടെ തോമസ് ചേട്ടനുമായി സൗഹൃദം തുടങ്ങാനും അങ്ങനെ നിരവധി ചിത്രങ്ങൾ കാണാനും സാധിച്ചു. കൈരളി, ശ്രീ തിയേറ്ററുകളായി വ്യത്യസ്ത വർഷങ്ങളിൽ നടത്തിയ ചലച്ചിത്ര മേളകൾ വഴി നല്ല സിനിമകൾ കാണാനും കഴിഞ്ഞു. ചലച്ചിത്രത്തെ ഗൗരവത്തോടെയും വിമർശനാത്മകമായും വിലയിരുത്തുന്ന ഒരു സമൂഹം കോഴിക്കോട്ടുണ്ട് എന്നത് വലിയ അറിവും ആശ്വാസവുമാണ്. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സ്ഥിരം വേദി കോഴിക്കോടിന് ലഭിക്കണം, അതിനുള്ള അർഹത കോഴിക്കോടിനുണ്ട്. അധികൃതർ അക്കാര്യം ഗൗരവമായി പരിഗണിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ വർഷവും ജനുവരിയിൽ DC Books കോഴിക്കോട്ട് നടത്തുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സാഹിത്യ പ്രവർത്തകർക്ക് വൻ ഉണർവാണ് നൽകുന്നത്. കേരള പരിപാടികൾ കാര്യമായി ശ്രദ്ധിക്കാറുണ്ട്. എഴുത്തിന്റെ വഴിയിലേക്ക് വന്നാൽ SK പൊറ്റക്കാടിന്റെ നാടാണ് കോഴിക്കോട്. ഒരു ദേശത്തിന്റെ കഥയും ഒരു തെരുവിന്റെ കഥയും പറഞ്ഞ പൊറ്റക്കാട്. SK ചന്ദ്രകാന്തം കാണാൻ പോയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറും MTയും താമസിച്ച നഗരവും കൂടിയാണ് കോഴിക്കോട്. ബഷീറിന്റെ ബാല്യകാല സഖി, ബാലകവി നിലയം, മതക തുടങ്ങിയവ വായിച്ച അനുഭവങ്ങൾ. ബഷീർ ഒരു അതുല്യ എഴുത്തുകാരൻ തന്നെ. ബ്രണലിൽ MA പഠിക്കുന്ന കാലത്താണ് ബഷീറിനെ കുറിച്ച് ഒട്ടേറെ കേട്ടത്. നന്മയുടെ വൻമരമാണ് ബഷീർ എന്നാണ് MN വിജയമാഷ് പറയാറ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം പഠിക്കുന്ന കാലത്ത് 1986 ബഷീറിനെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം ലഭിച്ചു. ഞാനും ഇസ്മയിൽ മേലടിയും ചേർന്നായിരുന്നു അഭിമുഖം നടത്തിയത്. MT താമസിച്ചിരുന്ന നഗരമെന്ന നിലയിൽ കോഴിക്കോടിനോട് പ്രത്യേകം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. MT കൃതികൾ പലതും കോളേജ് പഠനകാലത്ത് തന്നെ വായിച്ചിരുന്നു. MT വ്യക്തിപരമായി അടുത്ത ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്തിനെ കാര്യമായി ഫോളോ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ ഹാളിൽ MT ഒരു ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്റെ പുത്തൻ കണ്ണുകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ കോപ്പി MTക്ക് കൊടുക്കാൻ കഴിഞ്ഞു. MT അത് സ്നേഹത്തോടെ വാങ്ങി. പിന്നെ കോഴിക്കോട് ടൗൺ ഹാൾ എന്ന് പറയുമ്പോൾ അവിടെ നടന്ന ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ ശ്രോതാവായി പങ്കെടുക്കാൻ കഴിഞ്ഞു.

0: നിരവധി നാടകങ്ങൾ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ ഒരു വേദിയാണല്ലോ, നിരവധി നാടകങ്ങളും സംഗീത പരിപാടികൾ അവിടെ നിന്ന് കേൾക്കാനായി. നാടക മഹാരഥൻ കെ ടി മുഹമ്മദിന്റെ നഗരമാണ് കോഴിക്കോട്. സൃഷ്ടി എന്ന അദ്ദേഹത്തിന്റെ കൃതി നാടകമായും സിനിമയായും കണ്ടു. ടാഗോർ തിയേറ്ററിൽ നിന്ന് നിരവധി സിനിമകളും നാടകങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തിക്കോടിയൻ, നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, അങ്ങനെ മറക്കാനാവാത്ത പേരുകളുണ്ട്. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്നിരുന്ന ത്യാഗരാജ സംഗീതോത്സവത്തിലെ കച്ചേരികൾ കേൾക്കാൻ പോകാറുണ്ടായിരുന്നു. കേരളത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ അറിയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, പി രവികുമാർ. ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന സംഗീത നിരൂപകനും കവിയുമാണ്. ചിത്രകലയിലേക്ക് വന്നാൽ, ആർട്ടിസ് നമ്പൂതിരി കോഴിക്കോട് വിലാത്തിക്കുളത്ത് താമസിച്ചിരുന്ന കാലത്ത് കേരളകൗമുദിക്ക് വേണ്ടി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞു. 3.5 മണിക്കൂറിലേറെ നീണ്ട ദീർഘമായ സംഭാഷണമായിരുന്നു അത്. 1988-89 കൗമുദി വീക്കെൻഡ് എഡിഷനിൽ വലിയ സ്റ്റോറിയായി അത് പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട്ടെ ആർട്ട് ഗാലറിയിൽ പണ്ട് സ്ഥിരമായി ചിത്ര പ്രദർശനങ്ങൾ കാണാൻ പോയിരുന്നു. യൂണിവേഴ്സൽ ആർട്സിലെ ചില വിദ്യാർത്ഥികളുമായി പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. പോൾ കല്ലാനോട് മാഷുമായി സൗഹൃദമുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര്, യു കെ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എഴുത്തുകാരൻ യു കെ കുമാർ. യു കെയുടെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവലിന് വയലാർ അവാർഡ് കിട്ടിയിരുന്നല്ലോ. പിന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ എ കേരളീയന്റെ വീട്ടിൽ പോയി കണ്ട് സംസാരം കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു. കോഴിക്കോടിന്റെ ഫുട്ബോൾ പ്രേമം പ്രശസ്തമാണല്ലോ. കേരളകൗമുദിയിൽ ജോലി ചെയ്യവേ സ്പോർട്സ് എഴുത്തുകാരായ കെ കോയ എന്ന കോയക്ക, രവി മേനോൻ, മോഹൻദാസ് കുളത്തായി തുടങ്ങിയവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു. പിന്നെ കോഴിക്കോടെ ജനങ്ങൾ വളരെ സഹൃദയരായ ആൾക്കാരാണ്. കലാ കായിക സ്നേഹങ്ങൾ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് പറയാം. മുൻവിധികളില്ലാത്ത ജനങ്ങളുടെ സ്നേഹം എടുത്തു പറയേണ്ടതാണ്. ഞാൻ കോഴിക്കോട് ജനിച്ചയാളല്ല, ഒരു 10-30 വർഷത്തിലേറെയായിട്ട് കോഴിക്കോടുമായി ബന്ധമുണ്ട്. കോഴിക്കോടിന് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കലയോടും കായിക രംഗത്തോടുള്ള ആ സ്നേഹം നമുക്കതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെ മറ്റ് ജില്ലകളെ ഓരോ തരത്തിലുള്ള ഇതുണ്ടായിരിക്കും, പക്ഷേ മനാഞ്ചിറ, മിഠായി തെരുവ്, ആകാശവാണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു വൈബ്, അത് ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. അപ്പോൾ കോഴിക്കോടിനെ മറക്കാൻ പറ്റാത്ത ഒരു നഗരം ആയിട്ടാണ് ഞാൻ ജീവിതത്തിൽ കാണുന്നത്, വ്യക്തിപരമായും അല്ലാതെ.
1: ആകാശവാണി വാർത്താവിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച കെ പി രാജീവനാണ് തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ SS.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.

0: ആരോഗ്യം അമൂല്യം. കൂർക്കമ്പലി, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ രമ്യ ടി ആർ.
1: പലരും ലളിതമായി കരുതുകയും എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രോഗലക്ഷണമാണ് കൂർക്കംവലി. സ്വന്തം ഉറക്കത്തെയും ആരോഗ്യത്തെയും മാത്രമല്ല, കൂടെ ഉറങ്ങുന്ന പങ്കാളിയുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും കൂടി കൂർക്കംവലി ബാധിക്കുന്നതായി കാണുന്നു. മൂക്കുമുതൽ ശ്വാസകോശത്തിന്റെ തുടക്കം വരെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് കൂർക്കംവലിയുടെ കാരണം. മൂക്കിന്റെ പാലത്തിന്റെ വളവ്, മൂക്കിനുള്ളിലോ പിന്നിലോ ആയുള്ള ദശകൾ, കുറുനാക്കിന്റെയോ നാക്കിന്റെയോ മുഖത്തെ എല്ലുകളുടെയോ ഘടനയിൽ ഉള്ള മാറ്റങ്ങൾ എന്നിവയും ഇതിന് കാരണമാവാം. ഉറങ്ങുമ്പോൾ മറ്റു പേശികളെപ്പോലെ ശ്വസനപാതയിലെ പേശികളും അയഞ്ഞു തുടങ്ങും. ഇവ ക്രമാതീതമായി അയയുന്നതുമൂലം ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഈ അയഞ്ഞ പേശികൾ പ്രകമ്പനം കൊള്ളുകയും അവ ശ്വാസതടസ്സം ഉണ്ടാക്കുകയും കൂർക്കംവലിയുടെ ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നു. ആണുങ്ങളിലും പ്രായമായവരിലും അമിതവണ്ണം മദ്യം പുകവലി ശീലമുള്ളവരിലും സെഡേറ്റീവ് ഹിപ്നോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും കൂർക്കംവലി കൂടുതലായി കണ്ടുവരുന്നു. ഇപ്രകാരം ശ്വസനപാതയിൽ ഉള്ള തടസ്സങ്ങൾ കാരണം ഉണ്ടാകുന്ന കൂർക്കംവലിയും അതിനോടനുബന്ധിച്ച് ശ്വാസം നിന്നുപോകുന്ന രോഗാവസ്ഥയും ആണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയ അഥവാ OSA എന്നറിയപ്പെടുന്നത്. ഇത് ഹൃദയത്തെയും ശ്വാസകോശങ്ങളെയും തലച്ചോറിനെയും സാരമായി ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഉച്ചത്തിൽ ഉള്ള കൂർക്കംവലി ശ്വാസം കിട്ടാൻ

0: കൂടാതെ ഉറക്കത്തിനിടയിൽ ഞെട്ടിയെഴുന്നേൽക്കുക, ഉണരുമ്പോൾ വായ വരണ്ടതായി അനുഭവപ്പെടുക, തൊണ്ടവേദന, തലവേദന, പകൽ സമയത്ത് അമിതമായ ക്ഷീണമോ ഉറക്കമോ അനുഭവപ്പെടുക, ഓർമ്മക്കുറവ്, അമിതമായ ക്ഷോഭം, വിഷാദം എന്നിവയാണ് ഒഎസ്എയുടെ പ്രധാന ലക്ഷണങ്ങൾ. നിയന്ത്രണ വിധേയമാകാത്ത രക്തസമ്മർദ്ദം, ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തന പരാജയം എന്നിവയും ഒഎസ്എ കാരണം ഉണ്ടാകാം. വിശദമായ മെഡിക്കൽ ഹിസ്റ്ററിയും ശാരീരിക പരിശോധനയും പോളിസോമ്നോഗ്രാഫി, ഹോം സ്ലീപ് സ്റ്റഡി തുടങ്ങിയവയും വഴി രോഗിയുടെ ഉറക്കം നിരീക്ഷിച്ച് കൂർക്കം വലിയും ശ്വാസതടസ്സവും എത്ര തീവ്രമാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പരിശോധനാ മാർഗമാണ് DISE, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്ലീപ് എൻഡോസ്കോപ്പി. ഇതുവഴി ശ്വസനവഴിയിൽ തടസ്സമുണ്ടാക്കുന്ന ഭാഗം കണ്ടെത്താം. ഇതുകൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അറിയുവാനുള്ള പരിശോധന, നെഞ്ചിന്റെയും മൂക്കിന്റെയും എക്സ്റേ, CT സ്കാൻ, ഫ്ലൂറോസ്കോപ്പി, മാനോമെട്രി എന്നീ പരിശോധനകളും ചില അവസരങ്ങളിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. കൂർക്കം വലിക്കുന്ന രോഗികളിൽ അധികപേരും അമിതവണ്ണമുള്ളവരാണ്. അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത്തരക്കാർക്കുള്ള ആദ്യ ചികിത്സാ രീതി. അത്താഴത്തിനും ഉറക്കത്തിനും ഇടയിൽ 1.5 മണിക്കൂറെങ്കിലും ഇടവേള കൊടുക്കുക. ഉറക്കത്തിനു മുൻപ് മദ്യം, പുകവലി, കാപ്പി, ചായ എന്നിവ ഒഴിവാക്കുക. ചരിഞ്ഞു കിടന്നുറങ്ങുന്നത് ശീലമാക്കുക. പതിവായി വ്യായാമം ചെയ്യുക. ഉറക്ക ഗുളികകൾ ഒഴിവാക്കുക എന്നിവയാണ് കൂർക്കം വലി ഒഴിവാക്കാനുള്ള ചില പൊതുമാർഗങ്ങൾ. ചില അവസരങ്ങളിൽ ശ്വാസതടസ്സം ഇല്ലാതാക്കാൻ പല്ലിലിടുന്ന ക്ലിപ്പുകൾ, ടങ് റീറ്റെയിനിംഗ് ഡിവൈസസ്, മാൻഡുബുലർ പൊസിഷനിംഗ് ഡിവൈസസ് എന്നിവയും രോഗികൾക്കായി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഉറക്കത്തിൽ ശ്വസിക്കാൻ വിഷമമുള്ളവർക്ക് കൃത്രിമമായി ശുദ്ധവായു നൽകാനുള്ള വെന്റിലേറ്ററിനോട് സാദൃശ്യമുള്ള ഒരു സംവിധാനമാണ് CPAP. വായയും മൂക്കും മൂടുന്ന രീതിയിൽ മാസ്ക് ധരിച്ച ശേഷം ശ്വാസനാളത്തിലൂടെ വായു കടത്തിവിട്ട് ശ്വസനത്തെ സഹായിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇവയോടൊന്നും പ്രതികരിക്കാത്ത രോഗികളിൽ ശ്വാസനാളത്തിലെ തടസ്സങ്ങൾ നീക്കുവാൻ ചിലപ്പോൾ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. ഇത് ശ്വാസോച്ഛ്വാസം സുഗമമാക്കുകയും കൂർക്കം വലിയിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യും. ഉചിതമായ ചികിത്സയും നിരീക്ഷണവും കൊണ്ട് OSA ഉള്ള രോഗികൾക്ക് മെച്ചപ്പെട്ട ഉറക്കം കൈവരിക്കുവാനും പകലുറക്കവും സങ്കീർണതയ്ക്കുള്ള സാധ്യതകൾ കുറയ്ക്കുവാനും സാധിക്കും. എല്ലാ കൂർക്കം വലിയും OSA അല്ല. കൃത്യമായ പരിശോധനകളിലൂടെ മാത്രമേ ഹൃദയത്തെയും തലച്ചോറിനെയും സാരമായി ബാധിക്കുന്ന ഈ രോഗം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമാകൂ.
1: കൂർക്കം വലി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രമ്യ TR.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
4: എ കെ സുകുമാരൻ, സ്റ്റെല്ല എന്നിവർ ആലപിച്ച ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ട ഗ്രാമഫോൺ ഗാനം പാടിയത് എ കെ സുകുമാരൻ, സ്റ്റെല്ല എന്നിവർ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. കൃഷിദീപം.
2: കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതി അഥവാ സ്മാം. ഈ പദ്ധതിയുടെ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ അഥവാ കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ എന്നിവ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കാർഷിക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ FRA പട്ടികയിലുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. രാവിലെ 11 മണി മുതൽ agrimissionary.nic.in/index എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04712306748. മറ്റൊരു ഫോൺ നമ്പർ 04772266084. ഒരു നമ്പർ കൂടിയുണ്ട്, 04952725345. ഇമെയിൽ വിലാസം smamkerala.@gmail.com.
1: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: കോഴിക്കോട് കണ്ണൂർ.
1: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: റീഗൽ സേവന വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് ജില്ലയിലെ 5 മുതൽ 15 വയസ്സിനിടയിലും 15 മുതൽ 17 വയസ്സിനിടയിലുമുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ഉറപ്പാക്കണമെന്ന് ആധാർ UID നിർദ്ദേശിച്ചതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ അക്ഷയ ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്. ഭാവിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും സ്കോളർഷിപ്പ് ആവശ്യങ്ങൾക്കും ആധാറിൽ ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമാണ്. ആധാർ കേന്ദ്രങ്ങളിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ സേവനം രക്ഷിതാക്കൾ പ്രയോജനപ്പെടുത്തണം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3,00,000 രൂപയിൽ താഴെയുള്ള 18-നും 65 വയസ്സിനുമിടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ പറയാം: 0493529256512. ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്: 9188934102. നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം മറ്റന്നാൾ July 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. നാളെ July 4 രാവിലെ 10:30 എത്തിച്ചേരുക. ഫോൺ നമ്പർ 8281212702.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
0: പ്രായോജികർ: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രി.

0: മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही.
0: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
2: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world it becomes more noteworthy.
0: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി എൻ പി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബി എൻ പി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28-ന് അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ

0: പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഈ ആഴ്ചയിൽ ഇത് മൂന്നാം ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇതിഹാസ താരം ലൂക്ക മോൺഡ്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടും മുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും VAR ഓഫ്സൈഡ് വിധിക്കുക. ആസ്ട്രിയയെ 3 ഗോളിന് തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
0: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക രണ്ട് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂതഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരാൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു, 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യ 1-1 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കേൾക്കാം.
4: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
5: നേരത്തെ ഉണരുക എന്നത് നല്ല ശീലമാണ്. പുലർകാലെ എഴുന്നേൽക്കുന്നതിന്റെ ഗുണങ്ങളെ പരാമർശിച്ച് അനേകം പഴഞ്ചൊല്ലുകൾ മലയാളത്തിലുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും. നമുക്കിന്ന് അങ്ങനെയുള്ള രണ്ട് പഴഞ്ചൊല്ലുകൾ പരിചയപ്പെടാം. വേക്കിംഗ് അപ്പ് ഏർലി ഇസ് കൺസിഡേർഡ് ടു ബി എ ഗുഡ് ഹാബിറ്റ്. ലെറ്റർ

0: discuss two such proverbs that extol the benefits of waking up early. Extol. E-X-T-O-L. Extol. പ്രശംസിക്കുക, വാഴ്ത്തുക. എക്സ്റ്റോൾ ദ ബെനിഫിറ്റ്സ്, ഗുണങ്ങളെ വാഴ്ത്തുക, ഗുണങ്ങളെ പ്രകീർത്തിക്കുക. സാധാരണയായി പറയും, നേരത്തെ ഉണരുക എന്നത് നല്ല ശീലമാണ്. ലെറ്റ്സ് ഹിയർ ദിസ് പ്രൊവേർബ്. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതും ഒരു വ്യക്തിയെ ആരോഗ്യവാനും സമ്പത്തുള്ളവനും ജ്ഞാനി അഥവാ വിവേകശാലിയും ആക്കും. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ഹെൽത്തി. എച്ച് ഇ എ എൽ ടി എച്ച് വൈ. ഹെൽത്തി, ആരോഗ്യമുള്ള. വെൽത്തി. W E A L T H Y. Wealthy. സമ്പന്നമായ, സമൃദ്ധിയുള്ള. Wise. W I S E. Wise. ജ്ഞാനി, ജ്ഞാനമുള്ള. പക്ഷികളും നമ്മുടെ ദിനചര്യയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കേൾക്കാം. Early bird gets the worm. ആദ്യം പുറപ്പെടുന്ന, അതായത് ആദ്യം ഇര തേടാൻ ഇറങ്ങുന്ന പക്ഷിക്കാണ് ഇര ലഭിക്കുക. ഏർലി ബേർഡ് ഗെറ്റ്സ് ദ വേം. ഇൻ സിമ്പിൾ വേർഡ്സ്, ബേർഡ്സ് ദറ്റ് വേക്ക് അപ്പ് ഏർലി ഹാവ് ദ ബെസ്റ്റ് ചാൻസ് ഓഫ് കാച്ചിങ് എ ഗുഡ് മീൽ. ഈ പഴഞ്ചൊല്ലിലെ പക്ഷി നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ ഗുണം എടുത്തു പറയുകയാണ്. The bird in this proverb signifies the merits of getting up and taking action early.
1: നേരത്തെ ഉണരുന്ന അഥവാ കർമ്മനിരതരാകുന്ന വ്യക്തികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നുചേരാനും വിജയം കൈവരിക്കാനും ഉള്ള സാധ്യത ഏറും. Those who wake up early or act promptly are more likely to achieve success or gain opportunities.
0: വേം എന്നാൽ പുഴു അഥവാ പക്ഷിയുടെ ഭക്ഷണം. W O R M, വേം.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോട്ട്.
3: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
4: ഒരു ദിവസം ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ പതിവില്ലാത്ത മട്ടിൽ പുലർച്ചെയുള്ള സ്വപ്നം താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി കണ്ടുകൊണ്ടിരുന്നതായി സാംസയ്ക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എക്കാലവും ഓർത്തിരിക്കുന്ന ദിവസം ഇതുതന്നെയായിരിക്കുമെന്ന് പകുതി ഉണർച്ചയിലേ അവന് തോന്നി. പക്ഷേ അതൊരു സാധാരണ ദിവസം പോലെയായിരുന്നു. അവധി ദിവസമായതുകൊണ്ട് സ്കൂളിൽ പോകേണ്ടതില്ല. നടുവിൽ കുഴിവുള്ളത് കാരണം തൊട്ടിൽ പോലെ സങ്കൽപ്പിക്കാവുന്ന കട്ടിലിൽ അവൻ കുറച്ചധിക നേരം കിടന്നു. കിടക്കയുടെ താഴെ കയറിന്റെ കെട്ടുകൾ മുറിഞ്ഞ് സാമാന്യം വലിയൊരു തുളയുണ്ടായിട്ടുണ്ട്. ചില രാത്രികളിലെ സ്വപ്നങ്ങളിൽ അവന്റെ പാദം അതിലെ കടന്ന് കുടുങ്ങിപ്പോകാറുണ്ട്. ദുസ്വപ്നങ്ങളിലാണെങ്കിൽ കാലനക്കി ഓടാൻ വയ്യാതെ വിഷമിക്കാറുണ്ട്. എന്നാലും ഒരു പ്രത്യേക രീതിയിൽ വശം ചെരിഞ്ഞു കിടക്കാൻ സുഖമാണ്. മുറിയിൽ ഇരുട്ട് തന്നെയാണെങ്കിലും പുറത്ത് നേരം നന്നായി വെളുത്തു കഴിഞ്ഞെന്ന് സാംസയ്ക്ക് മനസ്സിലായി. ചില ഒച്ചകൾ നിലയ്ക്കുകയും ചിലതുണ്ടാകുകയും ചെയ്തിരിക്കുന്നു. അവൻ അവിടെ തന്നെ കിടന്ന് ആരാണ് ഒപ്പം സ്വപ്നം കണ്ടതെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് മുകൾ ഭാഗത്തെ തടികളിലേക്ക് നോക്കി. ഉടനെ വീട് പുതുക്കിപ്പണിയാനായി അച്ഛൻ അറുപ്പിച്ചെടുത്ത ആഞ്ഞിലിത്തടിയുടെ കഷ്ണങ്ങളാണ്. പലകകൾ, കട്ടിളക്കി പറ്റിയ കഷ്ണങ്ങൾ, ഉത്തരം വയ്ക്കാനുള്ള വലിയ മുറികൾ, പട്ടികയടിക്കാനുള്ള ചെറിയ നീളൻ ഭാഗങ്ങൾ, ബാക്കി വന്ന തടിയുടെ എന്തെങ്കിലും ഉപകാരമുണ്ടാകാൻ സാധ്യതയുള്ള പുറം ഭാഗങ്ങൾ. പണി നടക്കാതെ വന്നപ്പോൾ അച്ഛനത് വീടിന് മുകളിലേക്ക് കയറ്റിവെച്ച് താൽക്കാലികമായ ഒരു മച്ചുപോലെയാക്കി. മഴ നനയാതെ തടികളവിടെ സുരക്ഷിത

0: വ്യക്തമായിക്കൊള്ളും. കുറേ നാൾ ചെന്നപ്പോൾ അതൊരു തട്ടിൻപുറം തന്നെയാണെന്ന് എല്ലാവരും വിചാരിച്ചു. എന്തെങ്കിലും നടക്കാനിടയുള്ള വീട് പണിയെ മറന്നു. അതിനു മുകളിലേക്ക് ഉടനെ ആവശ്യമില്ലെന്ന് തോന്നിയതെല്ലാം കയറ്റിവെച്ചു. പഴയ ചില പാത്രങ്ങൾ, ഒരു ഉപയോഗവുമില്ലാത്ത ആണികൾ, പാട്ടകൾ, അവൻ പലതവണ വായിച്ചു മടുത്ത കുറച്ച് കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങൾ ഒരു ചാക്കിലാക്കിയതുമുണ്ട്. ചില ദിവസങ്ങളിൽ വീടിൻ്റെ നഗ്നമായ ഭാഗങ്ങളിലെ കഴുക്കോലുകൾ വഴി ഇഴഞ്ഞ് ഒരു പാമ്പ് അങ്ങോട്ട് കയറിപ്പോകുന്നത് സാംസ കണ്ടിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിച്ചാൽ അവിടെ നിന്ന് വിശപ്പടക്കാനും ജീവൻ രക്ഷിക്കാനുമുള്ള ബഹളങ്ങൾ ഒരേ സമയം കേൾക്കാം. അവൻ എലിയെ പിടിക്കുന്നതായിരിക്കും. സാംസയത് ആരോടും പറഞ്ഞില്ല. രഹസ്യമായിരിക്കട്ടെ. ചിലപ്പോൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇത് കണ്ടുകാണും. അവരും രഹസ്യമാക്കി വെക്കുന്നതായിരിക്കും. ആ വീടിനകം മുഴുക്കെ പകലും രാത്രിയും കൂടുതൽ സമയവും ഇരുട്ടായിരുന്നു. അവൻ കിടക്കുന്നിടത്ത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. മുറികളിലെ ജനലുകൾ മിക്കവാറും സമയം അടഞ്ഞു തന്നെ കിടന്നു. അതിൽ ചിലതിൻ്റെ പാളികൾക്കും മരക്കമ്പികൾക്കുമിടെ പഴയ തുണികളും മാസികകളും തിരികെ വച്ചിട്ടുണ്ട്. വല്ലപ്പോഴും തുറക്കാൻ നോക്കിയാൽ അതൊക്കെ നില കിട്ടാതെ പുറത്തേക്ക് വീഴുമെന്നും വെറുതെ അസ്വസ്ഥതയുണ്ടാകുമെന്നും തോന്നും. വേണമെങ്കിൽ പുറത്തെ പറമ്പിൻ്റെ ഏറ്റവും നീണ്ട കാഴ്ച കിട്ടുന്ന ഭാഗത്തേക്ക് തുറക്കാവുന്ന ഒരു ജനലുണ്ട്. അതിൻ്റെ മുകളിലെ പടിയിൽ തറച്ച ആണിമേൽ ടൗണിലെ പത്രസ്ഥാപനം വിൽക്കുന്ന കലണ്ടറുകളുണ്ട്. ഏറ്റവും മുകളിൽ 1992 മാർച്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയതിനടിയിലാകട്ടെ, പഴയ വർഷങ്ങളിലെ താളുകൾ അനക്കമില്ലാതെ അട്ടിയായി കിടന്നു. അങ്ങനെ അത് പിന്നോട്ട് കലണ്ടറുകൾ കണ്ടുപിടിക്കാത്ത കാലം വരെ തുടരുന്നുണ്ട്. ഇടയ്ക്ക് അതൊക്കെ മറിച്ചു നോക്കണം. ചില തീയതികൾ വട്ടമിട്ടിട്ടുണ്ട്. ഓർത്തിരിക്കേണ്ട, എന്നാൽ മറന്നുപോകാനിടയുള്ള ചില പ്രധാന കാര്യങ്ങൾ അവിടെ കുറിച്ചിട്ടിരിക്കുന്നു. എത്ര വർഷം കൂടുമ്പോഴാണ് വ്യാഴാഴ്ചകൾ ഒരേ തീയതികളിൽ ആവർത്തിക്കുകയെന്ന് നോക്കി ചില കണക്കുകൂട്ടൽ കളികൾ സാംസ വെറുതെ നടത്തി നോക്കാറുണ്ട്. രസമാണ്.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.
0: ആകാശവാണി കോഴിക്കോട്.

ഉപ്പിനെ വ്യഞ്ജനങ്ങളുടെ രാജാവായി കണക്കാക്കാം. ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ മിക്കവർക്കും കഴിയില്ല. ചിലതരം ഉപ്പുകൾ ശരീരത്തിന് ആവശ്യമാണ്. കറിയുപ്പ് അതിലൊന്നാണ്. നാം കഴിക്കുന്ന ആഹാരത്തിൽ സ്വതവേ തന്നെ ലവണങ്ങളുണ്ട്. എന്നാൽ ഭക്ഷണം അശാസ്ത്രീയമായി പാകം ചെയ്യുക വഴി നാം അത് നഷ്ടപ്പെടുത്തുന്നു. അരിയും ഉരുളക്കിഴങ്ങും പച്ചക്കറികളും വേവിക്കുന്ന വെള്ളം വാർത്ത് കളയുന്നത് ഒരു ഉദാഹരണം. ഇപ്രകാരം സംഭവിക്കുന്ന കുറവ് പ്രത്യേകം ഉപ്പ് ചേർത്ത് പരിഹരിക്കേണ്ടി വരുന്നു. സാധാരണ ഉപ്പ് ശരീരത്തിന് ആവശ്യമാകയാൽ ചെറിയ തോതിൽ അവ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കണം. അതേസമയം പല വ്യഞ്ജനങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തവയാണ്. ഉദാഹരണം മുളക്, പച്ചയും ഉണങ്ങിയതും. കുരുമുളക്, മഞ്ഞൾ, മല്ലി, കടുക്, ഉലുവ, കായം ഇവയൊക്കെ നമ്മുടെ നാവിനെ തൃപ്തിപ്പെടുത്താൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. പൂർണ്ണ ആരോഗ്യം നിലനിർത്താൻ ഇവയൊന്നും തന്നെ ആവശ്യമില്ലെന്ന് അരനൂറ്റാണ്ട് കാലത്തെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് പറയാൻ കഴിയും. ദഹനശേഷിയില്ലാത്തവർക്ക് വേണമെങ്കിൽ മരുന്നായി ഇവ കഴിക്കാം. നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം അവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ഉപ്പടക്കം എല്ലാ വ്യഞ്ജനങ്ങളും പച്ചക്കറികളുടെയും ധാന്യങ്ങളുടെയും സ്വാഭാവികമായ രുചിയെ നശിപ്പിക്കുന്നു. നാവിൻ്റെ രുചിക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലാത്തവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ സ്വാഭാവിക രസം ഉപ്പോ മറ്റു വ്യഞ്ജനങ്ങളോ ചേർക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഉപ്പ് അത്യാവശ്യമെങ്കിൽ മാത്രം ഒരു അനുബന്ധ ഘടകമായി ചേർത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. മുളക് വായിൽ നീറ്റലും ആമാശയത്തിൽ പ്രകോപനവും ഉണ്ടാക്കുന്നു. മുളക് കഴിച്ച് ശീലിക്കാത്തവർക്ക് തുടക്കത്തിൽ അത് അസഹനീയമാണ്. മുളക് തിന്ന് വായ പൊള്ളിയ പലരെയും എനിക്ക് പരിചയമുണ്ട്. മുളക് അതിയായി ഇഷ്ടപ്പെടുന്ന ഒരാൾ അതിൻ്റെ അമിത ഉപഭോഗം കൊണ്ട് തന്നെ അകാലത്തിൽ

വർണ്ണമടഞ്ഞ സംഭവവും എനിക്കറിയാം. ഒരു സമയത്ത് ഒരു ധാന്യം മാത്രം കഴിക്കുക. സാധാരണക്കാരൻ്റെ വീടുകളിൽ പോലും ചപ്പാത്തിയും ചോറും പയറും പാലും വെണ്ണയും ശർക്കരയും എണ്ണയും പുറമെ പച്ചക്കറികളും പഴങ്ങളും ഒരേ സമയം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു അനാരോഗ്യകരമായ മിശ്രണമാണെന്ന് ഞാൻ കരുതുന്നു. പാലിൻ്റെയും മുട്ടയുടെയും ഇറച്ചിയുടെയും രൂപത്തിൽ മാംസ്യം ഉള്ളിലാക്കുന്നവർ പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പാവപ്പെട്ടവർക്ക് പച്ചക്കറികളിലെ മാംസ്യം മാത്രമാണ് ശരണം. ഇറച്ചിയും മറ്റും കഴിക്കുന്ന ധനവാന്മാർ പയറുവർഗ്ഗങ്ങളും ഭക്ഷ്യ എണ്ണയും ഉപേക്ഷിക്കുകയാണെങ്കിൽ മൃഗമാംസ്യമോ കൊഴുപ്പോ കിട്ടാത്ത പാവങ്ങൾക്ക് അതൊരനുഗ്രഹമാവും. ഒരിക്കലും ധാന്യങ്ങൾ അലക്ഷ്യമായി കഴിക്കരുത്. കറികൾ ഒഴിവാക്കിയാൽ നമുക്ക് സാധാരണ കഴിക്കുന്നതിൻ്റെ പകുതി ധാന്യം മതിയാകും. ഉള്ളി, ക്യാരറ്റ്, മുള്ളങ്കി, പച്ചിലകൾ, തക്കാളി തുടങ്ങിയവ പച്ചയായി തന്നെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തിലുള്ള 1 ഔൺസ് സാലഡ് വേവിച്ച 8 ഔൺസ് പച്ചക്കറികളുടെ ഗുണം ചെയ്യും. ചപ്പാത്തിയും റൊട്ടിയും മറ്റും പാലിനൊപ്പം കഴിക്കരുത്. തുടക്കമെന്ന നിലയിൽ ഒരു നേരം വേവിക്കാത്ത പച്ചക്കറികളും ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടിയുമാകാം. അടുത്ത നേരം വേവിച്ച പച്ചക്കറികളും പാലും അഥവാ തൈര് ഉപയോഗിക്കാം. മധുര പലഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. പകരം ശർക്കര ചെറിയ അളവിൽ പാലിലോ റൊട്ടിയിലോ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ അത് മാത്രം കഴിക്കാം. പഴങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷേ അത് വളരെ കുറഞ്ഞ അളവിൽ മതി. പഴങ്ങൾ വളരെ വിലയേറിയ ഒരു വസ്തുവാണ്. പണമുള്ളവർ ധാരാളമായി ഉപയോഗിക്കുന്നത് കൊണ്ട് പാവപ്പെട്ടവർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്കാണ് പഴങ്ങൾ കൂടുതൽ ആവശ്യം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരീരത്തിനൊരു ദോഷവും ചെയ്യില്ലെന്നും മറിച്ച് മികച്ച ആരോഗ്യ സംരക്ഷണത്തിന് അനുഗുണമാണെന്നും ഏതൊരു പോഷകാഹാര വിദഗ്ധനും സമ്മതിക്കും.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ഹിന്ദുസ്ഥാനി സംഗീതത്തിലും കർണാടക സംഗീതത്തിലും ഒരേ പേരോടുകൂടി ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ് ശിവരഞ്ജിനി. കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്പം ഒരു ശോകഭാവമുള്ള ഒരു രാഗം.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ഗ്രാമീണ നിഷ്കളങ്കത തമിഴ് ജനതയുടെ ജീവശ്വാസമാണ്, മലയാളികൾക്ക് ഗൃഹാതുരത്വവുമാണ്. ആ പ്രസരിപ്പിന്റെ ഉൾത്തൊടിപ്പുകളാണ് ഇളയരാജ അലങ്കരിച്ച് ആടയാഭരണങ്ങൾ അണിയിച്ചൊരുക്കിയത്. അവയിൽ പാശ്ചാത്യ രേണുക്കൾ സന്നിവേശിപ്പിച്ച് പുതു രാഗമൊരുക്കിയത്. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിൽ നിന്ന് ജാനകിയും യേശുദാസും ആലപിച്ച ഗാനം. വരികൾ ബിച്ചു തിരുമല.

0: ગાયન અજીત.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.

0: ഇന്ന് കാലത്ത് 8:30 ആർട്ട് കഫേയിൽ കേൾക്കാം.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമാണ് ജൂലൈ 5. അദ്ദേഹവുമായി പങ്കിട്ട സൗഹൃദത്തെക്കുറിച്ചും മജീഷ്യൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഉപദേശങ്ങളെക്കുറിച്ചും ഓർമ്മിക്കുകയാണ് പ്രശസ്ത മജീഷ്യൻ പ്രദീപ് ഹൂഡിനോ.
3: വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1908 വൈക്കത്ത്
0: ഇന്ന് കാലത്ത് 8:30 ആർട്ട് കഫേയിൽ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമാണ് ജൂലൈ 5. അദ്ദേഹവുമായി പങ്കിട്ട സൗഹൃദത്തെക്കുറിച്ചും മജീഷ്യൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഉപദേശങ്ങളെക്കുറിച്ചും ഓർമ്മിക്കുകയാണ് പ്രശസ്ത മജീഷ്യൻ പ്രദീപ് ഹൂഡിനോ.
2: വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1908 വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1964 അദ്ദേഹം ബേപ്പൂർ താമസമാക്കി. ആധികാരികമായിട്ട് അദ്ദേഹം അങ്ങോട്ട് പ്രഖ്യാപിച്ചു, ഞാൻ ബേപ്പൂരിന്റെ സുൽത്താനാണ്. 1951 മറ്റാണ് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പൂപ്പക്കൊരാനുണ്ടായിരുന്നു എന്നുള്ള പുസ്തകം രചിക്കപ്പെടുന്നത്. അപ്പം അതിനെ അന്നത്തെ ആഢ്യന്മാരായ ആളുകൾ ഭയങ്കരമായിട്ട് വിമർശിച്ചു. കോഴിക്കോട് നമ്മൾ നാടകത്തിൻ്റെ ഒരു ആസ്ഥാനമായിരുന്നല്ലോ. കോഴിക്കോട് ഒരു നാടകം പൂപ്പക്കൊരാനുണ്ടായിരുന്നു എന്നുള്ളത് നാടകമായിട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ സഹൃദയർ തീരുമാനിക്കുകയും അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറിനെ സമീപിച്ചിട്ട് അദ്ദേഹം പാതി മനസ്സോടെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനിടക്ക് കൂടെ എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ച് ആളുകളെല്ലാം ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഇയാളെങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്കൊന്ന് കോഴിക്കോട്ട് സ്ഥാപിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ സമർത്ഥമായിട്ട് പ്ലാൻ ചെയ്ത്

കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് ചെറുവണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഫാബി താത്തയെ പെണ്ണ് കണ്ട് കല്യാണം കഴിക്കുകയാണ്. എൻ്റെ അമ്മയുടെ വീടും ഫാബി താത്തൻ്റെ വീടും തൊട്ടുതൊട്ടായിരുന്നു. അവർ കളിക്കൂട്ടുകാരായിരുന്നു. 1982 എൻ്റെ ആദ്യത്തെ ജാലവിദ്യാ പരിപാടി പബ്ലിക് പെർഫോമൻസ് നടത്തുന്നത്. അപ്പം അതിൻ്റെ ഇടക്കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ ജോൺ ബേബി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധനായൊരു പ്രൊഫസറുണ്ടായിരുന്നു. ഇപ്പം മാജിക് എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആയിട്ട് അടുത്ത ബന്ധമുള്ള സാധനമാണ്. അപ്പം അതിന് ഒരു ആധികാരികത വരും. ഈ ബേബി സാറുമൊക്കെ ആയിട്ടുള്ള ബന്ധം എന്നുള്ള നിലക്ക് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെട്ട് അങ്ങനെ വളരെ അടുത്ത സൗഹൃദമായി. അങ്ങനെ ഒരിക്കൽ ബേബി സാർ എന്നോട് പറഞ്ഞങ്ങനെ നമുക്കൊന്ന് സുൽത്താനെയൊന്ന് കണ്ടാൽ തരക്കേടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും ബേബി സാറും യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് സൈക്കോളജി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവിടെ ചെന്ന് അങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം ബേബി സാർ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം മജീഷ്യനാണ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു മജീഷ്യൻ ഉണ്ട്, ഒരു കുട്ടി മജീഷ്യൻ എന്ന് കേട്ടിരിക്കുന്നു. അപ്പോൾ ഉടനെ ഫാബി താത്തനെ വിളിച്ച്, എടി ഫാബിയെ ഇങ്ങോട്ട് വാ, ഇതാ നമ്മൾ നീ എന്ന് പറഞ്ഞാലേ ഒരു നോട്ടീസ് കണ്ട്, ആ മജീഷ്യനാണ് ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ സംസാരിച്ച സമയത്ത് ഫാബി താത്ത മുന്നോട്ട് വന്നു. അപ്പോൾ ഫാബി താത്ത മുന്നോട്ട് വന്നപ്പോൾ പരിചയപ്പെടുത്തൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, എൻ്റെ അമ്മ സരോജിനി എന്നാണ് അമ്മൻ്റെ പേര്. വളരെ അത്ഭുതകരമായൊരു സംഭവമായിരുന്നു ഈ ഫാബി താത്ത ഓടി വന്നിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവരെന്നോട് കഥ പറയുകയാണ്, അതായത് അമ്മക്ക് 13-14 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞാണ് അന്ന്. ഇപ്പോൾ ഫാബി താത്ത കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. സരോജിനിനെ ഈ നടുവട്ടത്തേക്ക് എവിടേക്കുമാണ് കല്യാണം കഴിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് അമ്മനെ, എണീക്കുമ്പോൾ ഇപ്പോൾ കാണണം അമ്മനെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ, അടുത്ത ദിവസം ഞാൻ അമ്മയായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആ ഒരു ബന്ധം ഒരു സാഹിത്യത്തിൽ നിന്ന് മാറിയിട്ട് ഒരു കുടുംബ ബന്ധമായിട്ട് വളരെ ദൃഢമായിട്ടുള്ളൊരു ബന്ധമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ ആണ് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു മാജിക് പ്രോഗ്രാം, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ ഷോ അദ്ദേഹം കാണാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു 2-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പം ചെന്നപ്പം ഒരു സ്ഥിരമായിട്ടുള്ള കട്ടൻ ചായയൊക്കെ തന്ന് സൽക്കരിച്ച് അങ്ങനെ കുറച്ച് സംസാരിച്ച് എന്നെ കണ്ടപ്പോൾ വിഷയം മാജിക്കിലേക്ക് വന്നു. അപ്പോൾ മാജിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ചില സജഷൻസ് എന്നോട് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അത് ഈ പ്രാവ് എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ടുള്ള മജീഷ്യൻ്റെ ഒരു സഹായിയാണ്. ഇപ്പോൾ ഒരു പ്രാവിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു കാലിയായ പാത്രത്തിൽ പണ്ടുകാലം മുതലേ ചെയ്തു പോയെന്നാണ്, ഒരു കഷ്ണം പേപ്പർ കത്തിച്ചിടും, അടച്ചു തുറക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു പ്രാവ് പുറത്തു വരുന്നു, ഒരു അത്ഭുതമാണ്. എന്നാൽ ആ പ്രാവിനെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ പ്രാവ് ഒരു പ്രയാസമില്ലാതെ നമ്മളെ കല്ലായി പാലത്തിൻ്റെ അവിടെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ വെക്കലുണ്ട്. ഈ പച്ച, ചുവപ്പ്, മഞ്ഞ ഇങ്ങനത്തെ ഒരു പച്ച അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ ഒരു മഞ്ഞ, അത് സാധാരണ ഇപ്പോൾ നമ്മളെ മഷിക്കട്ട എന്ന് പറഞ്ഞിട്ട് അതൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് വാങ്ങി വെള്ളത്തിൽ കലകി ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവിന് ഈ കളർ വരും. പക്ഷേ വലിയ ഹാംഫുൾ അല്ല, കാരണം ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും ഇതുപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്ര ഹാംഫുൾ അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം, അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തൊരു സാധനമാണ്. 2000 എന്നോട് അടുപ്പിച്ച് ഒരു ഇൻ്റർനാഷണൽ മാജിക് കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അപൂർവ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ് IBM എന്ന് പറയുന്ന മഹാസംഘടനയുടെ, ലോകത്തിലെ ഏറ്റവും അധികം മാന്ത്രികരുള്ള ഔദ്യോഗിക സംഘടനയാണ്, ആ സംഘടനയുടെ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം. ഈ സമ്മേളനം നടക്കുമ്പം തന്നെ അതിൻ്റെ അടുത്ത ഒരാഴ്ച 10 ദിവസത്തിലായിട്ട് അവിടെ മറ്റൊരു സമ്മേളനം കൂടി നടക്കാറുണ്ട്, സൊസൈറ്റി ഓഫ് അമേരിക്കൻ മജീഷ്യൻസ്, അവരുടെ ഒരു പ്രത്യേക സമ്മേളനം. അപ്പോൾ ഞങ്ങൾ, ഞാനും ഒരു പ്രൊഫസർ ദയാനന്ദ് എന്ന് പറഞ്ഞിട്ട് മജീഷ്യനും കൂടി, ഞങ്ങളൊരു മാസത്തെ പരിപാടി ഇട്ടിട്ട് ഫ്രം അറ്റ്ലാന്റിക് ടു പസഫിക് ന്യൂയോർക്കിലിറങ്ങി കാലിഫോർണിയ വരെ പോയിട്ട് അങ്ങനെ ചുറ്റിയടിച്ചിട്ടുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യും. അപ്പം അന്ന് ഇൻ്റർനാഷണൽ ഫെസ്റ്റിൽ നടന്ന ഒരു വളരെ സമ്മാനാർഹമായിട്ടുള്ളൊരു ഒരു പരിപാടിയിൽ ഒരു മജീഷ്യൻ, ഒരു ഡവ് പ്രൊഡക്ഷൻ, ആ ഡവ് പ്രൊഡക്ഷനിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അന്ന് ഉപയോഗിച്ചത് ഈ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ ഈ കളറിലൊക്കെ ഉള്ള ഡവിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വലിയ കയ്യടി നേടി. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു വിഷമം തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 10-15 കൊല്ലം മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞൊരു സാധനമാണത്. നമ്മളത് അന്നേരം എടുത്തെങ്കിലും അതിനെ അതേ ഗൗരവത്തിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് അത്തരത്തിലുള്ള

സാധനത്തിലേക്ക് പോകാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഒരു നിരാശ തോന്നിയൊരു സാധനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വീക്ഷണങ്ങളുണ്ട്. ആ വീക്ഷണം ഈ നേരത്തെ പറഞ്ഞ തുവാലയുടെയും ഇത് കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ മാനസികമായിട്ട് അങ്ങോട്ട് അദ്ദേഹത്തിന് കീഴ്പ്പെടുകയാണ്, ശിഷ്യപ്പെടുകയാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് മാറി. ഇത് ആഴ്ചകളോളം എന്നെ തലയിൽ ഇങ്ങനെ കടന്ന് കളിച്ചൊരു സാധനം. കാരണം ഒരു സാധാരണ മനുഷ്യന് പോയിട്ട് എന്നെ പോലുള്ള ഒരു മജീഷ്യൻ പോലും ചിന്തിക്കുന്നതിനേക്കാൾ വളരെ അപ്പുറത്താണ് മാന്ത്രികമായിട്ട് ഇദ്ദേഹം ചിന്തിക്കുന്നത്. അത് വല്ലാതെ ഇങ്ങനെ ഇങ്ങനെ തലയിൽ കടന്ന് കളിച്ചൊരു സാധനം. അതിനിടക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു ഒരു എക്സ്പീരിയൻസ് പറയുന്ന സാധനം. എനിക്ക് തോന്നുന്നു ഡോക്ടർ എ ടി കോവൂരായിട്ടുള്ളൊരു സംഭാഷണ മധ്യേ അദ്ദേഹം ഒരു ചൗപ്പത്തി കടപ്പുറത്ത് അദ്ദേഹം കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു വന്നിട്ട് ഇയാളുടെ കഴുത്തിൽ കത്തി തറയ്ക്കുന്നു, അതുപോലെ നാവ് മുറിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു റൈറ്റപ്പ് ഞാൻ കണ്ടു. അപ്പോൾ ഇത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രത്യേകതയല്ല. ഇതെന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിൽ ജീവിതം ഏതാണ്, കഥ ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല, തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ചോര പുരണ്ട പേജുകളാണ് എന്നൊക്കെ പറയാറുണ്ട് വളരെ ആലങ്കാരികമായിട്ട്. അപ്പോൾ ആ പറയുമ്പോൾ ഇതിൽ വസ്തുത എന്താണ്, ഭാവന സൃഷ്ടി എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഭാവനയാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പിന്നീട് സൗകര്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് കൂടി ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ചില കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല തലത്തിലേക്കാണ് പോവുക. അപ്പോൾ എക്സാക്റ്റ് എനിക്ക് ഈ പോയിന്റിലാണ് വരേണ്ടത്, എന്താണ് അങ്ങേക്ക് മാജിക്കുമായിട്ടുള്ള ബന്ധമെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പം അങ്ങനെ ഒരു പല തവണ പോയിട്ട് വിഷയം മാറിയിട്ട് ഒരിക്കൽ ഭാഗ്യവശാൽ ഈ ഒരു വിഷയത്തിലേക്ക് കറക്റ്റായിട്ട് എത്തി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ജീവകഥയിൽ വേണ്ടത്ര അറിയപ്പെടാത്തൊരു ഈട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഇദ്ദേഹം ഇങ്ങനെ നാട് വിട്ട് എങ്ങനെ ഇവിടുന്ന് കണ്ണൂർ വഴി പിന്നെ ഗോവയിൽ പോയി, ഗോവയിൽ നിന്ന് പൂനെയിൽ പോയി ബോംബെയിലെത്തുന്നത്. അങ്ങനെ ബോംബെയിൽ ഉരുതണ്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരിക്കൽ ചൗപ്പത്തി ബീച്ചിലാണ് എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്, അത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ചൗപ്പത്തി ബീച്ചിൽ, ചൗപ്പത്തി ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ബീച്ച് മാതിരി ഇല്ലല്ലോ, കിലോമീറ്റർ നീണ്ടു കിടക്കുകയും ഭയങ്കര വിസ്താരമൊക്കെ ഉള്ള. നമ്മളെ കോഴിക്കോട്ടൊക്കെ ആണെങ്കിൽ നാലടി നടക്കുമ്പോഴത്തേക്ക് കടലിലെത്തിപ്പോവും, കടൽ കരയില്ല. അതായത് അതിവിശാലമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഏതോ ഒരു മൂലക്കലായിട്ട് കുറേ ആളുകൾ കൂടിയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയി നോക്കി, അതിനിടയിൽ കൂടെയൊക്കെ തിരികെ മുന്നിലെത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരു പരിപാടി ഇങ്ങനെ നടക്കുന്നു, മന്ത്രവാദ പരിപാടി, മാജിക് പരിപാടി. അന്ന് മന്ത്രവാദവും മാജിക്കും ഒക്കെ മിക്സ്ഡാണ്. ഈ പരിപാടി നടക്കുന്ന കണ്ടപ്പം അങ്ങനെ കൗതുകപൂർവ്വം സ്വാഭാവികമായിട്ടൊരു യുവാവ് നോക്കി നിന്നു. അങ്ങനെ മാജിക് ഒരു കഴിയുമ്പോൾ അത് അവസാനിക്കുന്നു. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ, മജീഷ്യൻ പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒക്കെ അങ്ങനെ കെട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഭാണ്ഡത്തിലെടുത്ത് കെട്ടുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പല സാധനങ്ങൾക്കും സൈഡിലും ഉള്ളിലുമൊക്കെ ആയിട്ട് പല രഹസ്യങ്ങളുണ്ട്. ഇത് ആളുകളും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി അടുക്കി വെച്ചിട്ട് ഒരു മുണ്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് പിന്നെ ഇവർ കുറേ അവിടെ ഇങ്ങനെ തിരിഞ്ഞെളിക്കും. ചിലപ്പോൾ ഒരു ശിഷ്യന്മാർ പോയിട്ട് ചായയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഈ മാജിക്ക് കണ്ട ആളുകളൊക്കെ ഏതാണ്ട് പോയി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പാക്കിങ്ങിലേക്ക് കടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പാക്കിങ്ങിന് വേണ്ടിയിട്ട് മജീഷ്യനും ഒന്ന് രണ്ട് സഹായികളൊക്കെ കൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പയ്യൻ ഇങ്ങനെ കുറേ സമയമായിട്ടും അവിടുന്ന് പോകുന്നില്ല. അങ്ങനെ കുറേ സമയം ഇങ്ങനെ ആയിക്കഴിഞ്ഞ് പോകാഞ്ഞപ്പോൾ മജീഷ്യൻ ഹിന്ദിയിൽ ഇയാളോട് എന്തൊക്കെയോ ചോദിക്കും. അത് നമ്മളെ ബഷീറാണ് ആള്. അപ്പം മൂപ്പര് കണ്ടമുറി ഹിന്ദിയിലൊക്കെ ഇങ്ങനെ നാട് വിട്ടു വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞ് വന്നപ്പോൾ അത് ശരി അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ ആര്, മജീഷ്യൻ. പിന്നെ മജീഷ്യൻ സംസാരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം ഹിന്ദി സംസാരിച്ച് പഠിച്ച് ഹിന്ദിയിൽ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിയാസ് ഹൈദർ എന്നുള്ള പേരുള്ള മജീഷ്യനാണ്. അപ്പം ഈ വൈക്കത്തിൻ്റെ കഥന കഥയൊക്കെ കേട്ടപ്പം പറഞ്ഞ് എന്നാൽ പിന്നെ ശരി ഞങ്ങളെ കൂടെ കൂടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കൂടുകയും അസിസ്റ്റൻ്റായിട്ട് കൂടിയിട്ട് അതിൽ അസിസ്റ്റൻറ്റിൽ പ്രധാനിയായി. പ്രധാനിയാണ് സാധാരണ മജീഷ്യൻ. യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യം എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ ഈ മജീഷ്യനേക്കാൾ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ട ആളാണ് സഹായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും രംഗവേദിയിൽ പ്രത്യേകിച്ച് സ്ട്രീറ്റിലാകുന്ന സമയത്ത് പല അപകട സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റേജിലൊക്കെ ആകുന്ന സമയത്ത് സ്റ്റേജിന് നമ്മൾ ആറ് സൈഡിൽ അഞ്ച് സൈഡും പ്രൊട്ടക്റ്റഡ് ആണ്, ഫ്രണ്ട് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുമ്പോൾ ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല, ചുറ്റിലും ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യത മുൻകൂട്ടി കണ്ടിട്ട് അതിന് വേണ്ട പരിഹാരം ചെയ്യേണ്ട ആൾ ഈ സഹായി. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് അദ്ദേഹം ഈ പ്രധാന സഹായിയായിട്ട്

0: അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബുക്കിലെഴുതിയ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു മജീഷ്യൻ്റെ സഹായിയും അതിനൊപ്പം ഒരു മജീഷ്യൻ തന്നെയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തിയായി എന്ന് മനസ്സിലായതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം അവിടെ കിട്ടുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശിഷ്യപ്പെട്ടത് ഒരു ആപ്തമായി കറക്റ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.
1: താങ്കളുടെ ഒരു മെയിൻ ഒരു ആക്റ്റീവ് നമ്മളെ മാജിക്കിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ സുപ്രധാന നിലയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ് ഗ്രേറ്റ് എസ്കേപ്പ് ആക്ട്, റെയിൽവേ ട്രാക്കിലുള്ള എസ്കേപ്പ് ആക്ട്. റെയിൽവേ ട്രാക്കിലുള്ള എസ്കേപ്പ് ആക്ട് താങ്കൾ ഇവിടെ രണ്ടാം ഗേറ്റിൻ്റെ അടുത്ത് നടത്തുകയുണ്ടായി. ബഷീർ അതിൽ കാർമ്മികൻ ആയിട്ട് വന്ന് പങ്കെടുക്കുകയും താങ്കളുടെ ഒരു പ്രചോദനം എന്നുള്ള നിലയിലും താങ്കളുടെ ഈ പറഞ്ഞ മാനസ ഗുരു എന്ന നിലയിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് അതിന് കാർമ്മികത്വം വഹിച്ച ഒരു വലിയ ഒരു അനുഭവം കോഴിക്കോട്ടുകാരുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ആ ബഷീറിയൻ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതുകൂടി പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്.
0: റെയിൽവേ ട്രാക്ക് എസ്കേപ്പ് മാജിക് അതിസാഹസികമായൊരു ജാലവിദ്യയാണ്. ജാലവിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ മജീഷ്യന് റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്ത് വെച്ചിട്ട് കയ്യാമം കാലിലും ഷാക്കിള് ചെയ്യുന്നു. അതിനുശേഷം ശരീരമാസകലം ഒരു 25 കിലോ ചങ്ങല കൊണ്ട് ചുറ്റിയിട്ട് കംപ്ലീറ്റ് 1 ഡസൻ പൂട്ടിട്ടിട്ട് എല്ലാ ജംഗ്ഷനിലും പൂട്ടിയിട്ട് അനങ്ങാൻ കഴിയാത്ത വിധത്തിലാകുന്നു. അങ്ങനെ സഹായികൾ നേരെ എടുത്തിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് കടത്തുന്നു. കൈ ഒരു ട്രാക്കിലും കാല് മറ്റേ ട്രാക്കിലുമായിട്ട് ലോക്ക് ചെയ്യുന്നു. ഈ ഫൈനൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ കാണാവുന്ന ദൂരത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താക്കോൽ കൂട്ടങ്ങളെല്ലാം വൈക്കം മുഹമ്മദ് ബഷീറിനെ ഏൽപ്പിച്ചു. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കവറിട്ടിട്ട് മജീഷ്യനെ മൂടുകയും ട്രെയിൻ അതിസാഹസികമായിട്ട് വന്ന് കടന്നു പോവുകയും ചെയ്യുന്നു. ട്രെയിൻ കടന്നു പോയപ്പോഴത്തേക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് മാന്ത്രികൻ പുറത്തു വന്ന് ഈ ചങ്ങലക്കെട്ടുകളൊക്കെ കയ്യിൽ ഒരു പൂമാല പോലെ കരുതിയിട്ട് ഒരു ബൈ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ തുടർച്ചയായിട്ട് അവിടെ തൊട്ടടുത്തുള്ള നളന്ദ ഓഡിറ്റോറിയത്തിൽ അവിടെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് അങ്ങനെ ഒരു ആശംസ പരിപാടി നടത്തി. ആ യോഗത്തിൽ വെച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് ഒരു പ്രദീപ് എന്നുള്ള പേരിനോടൊപ്പം ലോകപ്രശസ്ത രക്ഷപ്പെടൽ ജാലവിദ്യക്കാരനായ ഹൗഡിനിയുടെ പേരിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്രദീപ് ഹുഡിനോ എന്നുള്ള നാമധേയം നൽകുന്നത്. അപ്പോൾ അതൊരു ജീവിതത്തിലെ അപൂർവമായൊരു അവസരമാണ്, ഒരു അനുഗ്രഹമാണ്.
2: പ്രശസ്ത മജീഷ്യൻ പ്രദീപ് ഹുഡിനോ ബഷീറുമായി പങ്കിട്ട സൗഹൃദത്തെക്കുറിച്ചും മജീഷ്യൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച ഉപദേശങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവച്ചതുമാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. ജൂലൈ 5 എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനം.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആർട്ട് കഫേ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം ആർ കനകാംബരൻ പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ. സംഗീതം കെ കുഞ്ഞിരാമൻ.

അടുത്ത ഗാനം സിബല്ല സദാനന്ദൻ പാടിയത്. പൂവിരിഞ്ഞു എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന നടുവട്ടം രവീന്ദ്രൻ, സംഗീതം നൽകിയത് ഹരിപ്പാട് KPN പിള്ള.

അവസാനമായി എ കെ അനിൽകുമാർ പാടിയ ഗാനം. ഗാനരചന പി ബാലചന്ദ്രൻ, സംഗീതം പി ആർ മോഹൻദാസ്. മേടപ്പുലരിയിൽ എന്നു തുടങ്ങുന്നു.

ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ളത്. ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണ മലരുകൾ ആരംഭിക്കുന്നു. ആദ്യം മണിയറ എന്ന ചിത്രത്തിൽ യേശുദാസ് അമ്പിളി, സിന്ധു ഭൈരവി എന്നിവർ പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

സുവർണ മലരുകളിൽ അടുത്തതായി യേശുദാസും മാധുരിയും പാടിയ ഗാനം. ചിത്രം ഒരു മാടപ്രാവിന്റെ കഥ. യൂസഫലി കേച്ചേരിയുടെ ഭാവനയ്ക്ക് ജി ദേവരാജന്റെ സംഗീതം.

സുവർണമലരുകളിലെ അടുത്ത ഗാനം ആശ്രയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, എം വി ശ്രീനിവാസൻ.

അവസാനമായി സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രൻ, ജാനകി എന്നിവർ പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, ഇളയരാജ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്, ഇശൽമാല ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള മാപ്പിളപ്പാട്ടുകൾ. ആദ്യം ആയിഷ ബീഗം പാടിയ ഗാനം അഹദായവനെ എന്ന് തുടങ്ങുന്നു.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ വൻകുടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വിരൽ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കുഴലാണ് അപ്പൻഡിക്സ്. എന്നാൽ ഈ ചെറിയ അവയവത്തിന് ഒരു വീക്കമോ അണുബാധയോ ഉണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇതിനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്നറിയപ്പെടുന്നത്. സാധാരണ വയറുവേദന എന്ന് കരുതി നാം അവഗണിക്കുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ അപ്പൻഡിക്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ, എന്താണ് അപ്പൻഡിസൈറ്റിസ്?
2: അപ്പൻഡിസൈറ്റിസ് എന്നാൽ അപ്പൻഡിക്സ് എന്നൊരു അവയവം നമ്മുടെ ശരീരത്തുണ്ട്. അത് ഒരു റൂഡിമെന്ററി, അതായത് ശോഷിച്ചു പോയ ഒരു കുടലിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ വൻകുടലും ചെറുകുടലും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വിരൽ വണ്ണത്തിലുള്ള ഏതാണ്ട് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു കുടലിന്റെ ഭാഗമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇതിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കം, അതിനെയാണ് അപ്പൻഡിസൈറ്റിസ് നമ്മൾ പറയുന്നത്.
1: സർ, ഈ രോഗമുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: പ്രത്യേകിച്ച് കാരണങ്ങൾ ആയിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണമില്ലാതെ അപ്പൻഡിക്സ് പഴുക്കുന്നു. അപ്പോൾ അതിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് അപ്പൻഡിക്സിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു. അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞില്ല, വിരൽ വണ്ണത്തിലുള്ള ഒരു അവയവമാണ്. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലമായിട്ട് ചെറുകുടലെത്തുമ്പോൾ നിന്ന് വൻകുടലെത്തുമ്പോഴാണ് നമുക്ക് മലം ആകുന്നത്. അപ്പോൾ ഈ മലം

0: വൻകുടലിൽ വലിയ വ്യാസമുള്ളതാണ്. അപ്പൊ വൻകുടലിന്റെ എല്ലിൽ നിന്ന് ഈ അപ്പൻഡിക്സിലോട്ടും മലം പോകും. അപ്പം പക്ഷേ അപ്പൻഡിക്സിന്റെ വ്യാസം വളരെ വളരെ ചെറുതാണ്. അപ്പൊ എന്തെങ്കിലും കട്ടിയുള്ള പദാർത്ഥങ്ങൾ മലം ഭയങ്കര കട്ടി പിടിച്ച് പോയി അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തിയാൽ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പൊ അത് തടസ്സപ്പെടുത്തുകയും അപ്പൊ അപ്പൻഡിക്സിന്റെ ഉൾഭാഗം വഴുക്കുകയും തന്മൂല അപ്പൻഡിക്സ് വരികയും ചെയ്യും. രണ്ടാമത് കാണുന്ന ഒരു കാരണം കുട്ടികളിൽ വര, ചില റൗണ്ട് വേംസ്, വലിയ നാടവരയല്ല റൗണ്ട് വേംസ് എന്ന് പറഞ്ഞൊരു വരയുണ്ട്. ഈ വരകളെല്ലാം ചിലപ്പോൾ അപ്പൻഡിക്സിൽ കയറി ഇരുന്ന് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തും. അപ്പോഴും അപ്പൻഡിക്സ് കയറി പഴുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അപ്പൻഡിക്സിന്റെ ഉൾഭാഗം പഴുക്കും. അതാണ് കറ്റാറൽ അപ്പൻഡിസൈറ്റിസ്. ആദ്യം പറഞ്ഞ തടസ്സം കൊണ്ടുണ്ടാകുന്നതിനാണ് ഒബ്സ്ട്രക്റ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ പ്രായമായവരിൽ വേറൊരു കാരണം കൊണ്ടും അപ്പൻഡിക്സ് പഴുക്കാം, ഈ തടസ്സം വരാം. തടസ്സം എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ, അപ്പൻഡിക്സിന്റെ ബേസ് തുടങ്ങുന്ന ഭാഗത്ത് വൻകുടലിൽ വരുന്ന ക്യാൻസറുകൾ പോലെ തന്നെ അപ്പൻഡിക്സിനകത്തും ക്യാൻസർ വരാം, അതായത് ഈ പ്രായം ഉള്ളവരിൽ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തുകയും പിന്നെ അത് അപ്പൻഡിക്സ് വീർത്ത് വരികയും അതിനെ ചിലപ്പോൾ നമ്മൾ മ്യൂക്കോസീൽ എന്ന് പറയും, അതിൻ്റെ മൂക്കളെ പോലെ കെട്ടിക്കിടക്കുന്ന അപ്പൻഡിക്സ് വീർത്ത് തന്നെ അത്. പിന്നെ അപ്പൻഡിക്സ് ചിലപ്പം അതിൻ്റെ ബേസ് സ്ട്രക്ചർ, അതായത് നാരോയിങ് ഉണ്ട്, അതിന് വ്യാസം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ്, പ്രക്രിയയാണ്. അങ്ങനെ ഉണ്ടായാൽ അപ്പൻഡിക്സിന് തടസ്സം വരികയും അതിൻ്റെ ഡിസ്റ്റലൻറ്റ്, അതായത് അപ്പൻഡിക്സിൻ്റെ ബാക്കി ഭാഗം വീർത്ത് പഴുക്കുകയും ചെയ്യും.
1: സർ, ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റം ഇതിനൊരു കാരണമായി കണക്കാക്കാൻ കഴിയുമോ?
0: ഭക്ഷണ രീതിയിൽ ചെറിയൊരു കാരണമുണ്ട്. അതായത് നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൻഡിക്സ് തടസ്സം ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഈ നാര് കൂടിയ ഭക്ഷണങ്ങൾ, അത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടുതലാണ്. അപ്പോൾ ഇതിന് ഇത് നല്ല ഫാസ്റ്റ് ട്രാൻസിറ്റ് നടക്കും, അങ്ങനെ വരുമ്പോൾ അപ്പൻഡിസൈറ്റിസ് കുറയും. നമ്മൾ അല്ലാതെ ഭക്ഷണങ്ങൾ, നമ്മൾ മാംസാഹാരവും ഒരുപാട് റിഫൈൻ ചെയ്ത ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ കുടലിൻ്റെ ട്രാൻസിറ്റ് ടൈം, അല്ലെങ്കിൽ കുടലിലൂടെ ഭക്ഷണം നീങ്ങുന്ന സ്പീഡ് കുറയുകയും കെട്ടിക്കിടക്കുകയും അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വരാൻ സാധ്യത കൂടുകയും അതൊരു ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ, നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നവരിൽ പൊതുവെ അപ്പൻഡിസൈറ്റിസ് കുറഞ്ഞു കാണാം.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ വയറുവേദനയും അപ്പൻഡിസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇതെല്ലാം ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ വയറിനകത്ത് നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്. എന്ത് അവയവത്തിൽ നിന്നും വേദന വരാം, കുടല്, കരള്, പിന്നെ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, പിന്നെ ആർട്ടറി, വെയിൻസ്, ഓറി, യൂട്രസ്, എവിടുന്ന് വേണമെങ്കിലും വേദന വരാം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെ പല അതിൻ്റെ പല ലക്ഷണങ്ങളും പല പല ഇതും കൊണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് അപ്പൻഡിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അപ്പൻഡിക്സ് പൊതുവേ അപ്പൻഡിക്സ് വേറെ മിമിക്ക് ചെയ്യുക, അതായത് വേറെ ചില രോഗങ്ങളുമായിട്ട് സാമ്യം പുലർത്തുന്നത് രണ്ട് മൂന്ന് രോഗങ്ങളുമായിട്ടാണ്. ഒന്ന് നമ്മുടെ സാധാരണ ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡിറ്റി, അതായത് നമ്മുടെ ഗ്യാസിൻ്റെ അസുഖം, എരിച്ചിൽ, വയറെരിച്ചിൽ. അപ്പം ഇതിന് രണ്ടിനും വയറുവേദന തുടങ്ങുന്നത് വയറിൻ്റെ പൊക്കിളിൻ്റെ മുകളിലായിട്ടാണ് സാധാരണ തുടങ്ങുന്നത്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻഡിക്സിൻ്റെ ഇത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടിൽ നിന്നാണ്. അപ്പം അതിൻ്റെ വേദന വരുന്നത് മുകളിൽ നിന്ന് തന്നെ, അതായത് സ്റ്റൊമക്കിൻ്റെ അതേ ഏരിയയിൽ, ഏതാണ്ട് ഏരിയയിൽ നിന്ന് തന്നെയാണ് വേദന തുടങ്ങുന്നത്. അതാണ് പൊക്കിളിൻ്റെ മേളിൽ വരുന്നത്. അപ്പം ഇത് രണ്ടും കണ്ട ഏതാണ്ട് ഒരുപോലെ ഇരിക്കും തുടക്കത്തിൽ. പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം അപ്പൻഡിക്സ് കൂടുതൽ കൂടുതൽ പഴുപ്പൊക്കെ വ്യാപിക്കുമ്പോൾ ആ വേദന പതുക്കെ താഴോട്ടിറങ്ങി വലത് ഭാഗത്ത് താഴത്തെ ഏരിയയിലാണ് കൂടുതൽ പിന്നെ കണ്ടുവരുന്നത്. അപ്പം അവിടെ തൊടുമ്പോഴത്തേക്ക് നല്ല വേദന കാണും. പിന്നെ ഇത് വേറെ ചിലതായിട്ടും തെറ്റിദ്ധരിക്കാം, അതായത് ഓവറി അതിനുള്ള വേദന, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, അതായത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി, ഇതിനൊക്കെ ഇതേ വേദന വരും. ഓവറി സിസ്റ്റ്, അതും ഇതേ വേദന ഉണ്ടാക്കും. പിന്നെ മൂത്രത്തിൽ കല്ലുകൾ, അതും ഈ വേദന ഉണ്ടാക്കാം. മൂത്രത്തിൽ ഇൻഫെക്ഷൻ, അപ്പം ചുരുക്കം പറഞ്ഞാൽ ഗ്യാസിൻ്റെ അസുഖം മുതൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരെയും അപ്പൻഡിക്സിൻ്റെ ഏതാണ്ട് അത് ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഇത് കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഡോക്ടർക്ക്, സർജന് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ ഇത് മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സാമിനേഷൻ വൈസും അതിനുശേഷം വീണ്ടും ചില ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. നമ്മളിങ്ങനെ വേദന സംശയിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഇതേ ടൈപ്പ് വേദന വരുന്നോ, അങ്ങനെയൊക്കെ ഹിസ്റ്ററി വൈസും ഇതുവഴി നമുക്ക് ഏതാണ്ട് അപ്പൻഡിക്സ് അറിയാം. പിന്നെ അതിനെ നമ്മളതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് ഇമേജിങ്, അതായത് അൾട്രാസൗണ്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുന്നു. കൗണ്ട് കൂടുതലായിരിക്കും അപ്പൻഡിസൈറ്റിസിന്. ഈ സ്കാൻ ചെയ്താൽ മിക്ക ഇടത്തും അപ്പൻഡിക്സ് പഴുത്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അപ്പൻഡിക്സ് ചെറിയ അവയവമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഈ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സി ടി എടുത്താൽ പോലും ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ല. പ്രധാനമായിട്ട് അതിൻ്റെ പനി, വയറുവേദന, ഹൈ ബ്ലഡ് കൗണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഹിസ്റ്ററി ഇതൊക്കെ വെച്ചാണ് അപ്പെൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്.

0: പിന്നെ നമ്മൾ സ്കാനും ഒക്കെ ചെയ്ത് വേറെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുകയും എന്നാൽ വലത് ഭാഗത്ത് താഴെയായിട്ട് വേദന പെർസിസ്റ്റ് ചെയ്യുകയും ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അപ്പെൻഡിസൈറ്റിസ് ആയി ഡയഗ്നോസ് ചെയ്ത് അതായത് ആൻറ്റിബയോട്ടിക് ചികിത്സ കൊടുക്കുകയോ ഈവൻ സർജറി ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്.
1: സർ, ഈ രോഗത്തിന് പ്രത്യേകിച്ച് പ്രായപരിധി ഉണ്ടോ?
0: കുറച്ച് പ്രായപരിധി ഉണ്ട്. അതായത് 2 വയസ്സ് വരെ അപ്പെൻഡിസൈറ്റിസ് വളരെ വളരെ റയറാണ്, അങ്ങനെ കണ്ടിട്ടേ ഏറെയില്ല. 2 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, അതായത് കുഞ്ഞുങ്ങളിലും 20 വയസ്സിന് താഴെയുമാണ് വളരെ ഏറ്റവും കോമൺ ആയിട്ടത് കാണുന്നത്. പ്രായം കൂടുന്തോറും അപ്പെൻഡിസൈറ്റിസിന് വളരെ വളരെ കുറയും. അതായത് അപ്പെൻഡിക്സ് പതുക്കെ ശോഷിച്ചു പോകുന്നതുകൊണ്ടായിരിക്കും അവർ കാരണം. പിന്നെ 2, പ്രായമുള്ളവരിൽ അപ്പെൻഡിസൈറ്റിസ് വന്നാൽ നമ്മളെപ്പോഴും ക്യാൻസർ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറെ ചില അസുഖങ്ങൾ വരും, മ്യൂക്കോസിൽ അങ്ങനെ. പക്ഷെ പ്രായമായാലും അപ്പെൻഡിസൈറ്റിസ് വരാം, വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടവുമാണ്. കാരണം വളരെ ചെറുപ്പത്തിലും വളരെ ഓൾഡർ ഏജിലും അപ്പെൻഡിക്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയറ് മുഴുവൻ പഴുപ്പ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറലൈസ് പെരിറ്റോണൈറ്റിസിലോട്ട് പോകാം. ഇതിനിടയിലുള്ള ആൾക്കാർക്ക് അപ്പെൻഡിസൈറ്റിസ് വന്നാൽ അപ്പെൻഡിക്സ് പഴുത്ത് പൊട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കുടലും ഫാറ്റും എല്ലാം കൂടെ വന്ന് അതിനെ സീല് ചെയ്യുകയും ആ പഴുപ്പൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്ട്രെയിൻ ചെയ്യുകയും ബാക്കിയുള്ളടത്ത് വ്യാപിക്കാതിരിക്കാൻ ബോഡിയെ ഡിഫൻസ് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഏജിൽ വരുന്ന അപ്പെൻഡിസൈറ്റിസ് പൊതുവെ അപകടം വരില്ലാത്തത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ, വളരെ ചെറിയ ഏജിലും ഓൾഡർ ഏജിലും പെർഫറേഷനും ജനറലൈസ്ഡ് പെരിറ്റോണൈറ്റിസ് അതായത് പഴുപ്പ് കൂടുതൽ വ്യാപിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രീം ഏജസിൽ അപ്പെൻഡിസൈറ്റിസ് കൂടുതൽ ഗുരുതരമായി വരാം.
1: സർ, അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പെൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് കൺഫേം ചെയ്യുന്നു, ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റില് കൗണ്ട് കൂടുന്നു. പിന്നെ മൂത്രത്തിൽ, ഞാൻ പറഞ്ഞില്ലേ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ചെയ്യാൻ മിമിക്കാം, മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, മൂത്രത്തിൽ അണുബാധ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഗർഭമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. മെൻസ്ട്രൽസ് പീരീഡ് ലാസ്റ്റ് മെൻസസ് ഒക്കെ ചോദിച്ച് അത് അറിയാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ വൃഷണത്തിന് വേദന വന്നാൽ, ഇപ്പോൾ ഈ ടെസ്റ്റിസ് പെയിൻ ആണുങ്ങൾ പുരുഷന്മാരിൽ കാണുന്ന എപ്പിഡെമോർക്കൈറ്റിസ്, അതും അപ്പെൻഡിസൈറ്റിസ് പോലെ വലത് സൈഡിലായിട്ടായിരിക്കും വേദന തുടങ്ങുന്നത്. വൃഷണം നോക്കിയാലേ ചില വൃഷണത്തിലെ പെയിൻ കുറച്ച് ദിവസം കഴിഞ്ഞേ തുടങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ഈ വളരെ കൊച്ചുകുട്ടികളിൽ കാണുന്ന വേറൊരു സംഭവമാണ് വയറിനകത്ത് വരുന്ന കഴലുകൾ പഴുത്തുള്ള മെസൻഡറിക് അഡിനൈറ്റിസ്. ഇതെല്ലാം അപ്പെൻഡിസൈറ്റിസിനെ മിമിക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ കാണാൻ സാധിക്കും. അതിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് സി ടി സ്കാനിലോട്ട് പോകും, ചിലപ്പം കോൺട്രാസ്റ്റ് സി ടിയിലോട്ട് പോകും. ഇത്രയും പരിശോധനകളുണ്ട്. ഏതാണ്ട് എല്ലാ അപ്പെൻഡിസൈറ്റിസും കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ ഇതിൽ പോലും കണ്ടുപിടിക്കാത്തതുണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ ക്ലിനിക്കൽ സസ്പീഷൻ, അതായത് നമ്മൾ ബാക്കി എല്ലാ ഇതും അപ്പെൻഡിസൈറ്റിസ് ആണ് ഇതാണെങ്കിൽ നമ്മൾ മരുന്ന്, നമുക്ക് ഇപ്പം അത് മരുന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ സർജറിയിലോട്ട് പോകാം.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ രോഗത്തിന് ശസ്ത്രക്രിയ മാത്രമാണോ ഒരു ചികിത്സ എന്ന രീതിയിൽ പരിഹാര മാർഗം?
0: അപ്പെൻഡിസൈറ്റിസ് ഞാൻ പറഞ്ഞപോലെ പല രീതിയിൽ വരാം. വളരെ മൈൽഡ് രീതി, വളരെ ചെറിയ രീതി മുതൽ വളരെ അപകടം പിടിച്ച രീതി വരെ അപ്പെൻഡിസൈറ്റിസ് വരാം. അപ്പം ഭൂരിപക്ഷം ആളുകൾക്കും വളരെ മൈൽഡായിട്ടേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ മൈൽഡ്, വളരെ ചെറിയ രീതി വരുന്ന അപ്പെൻഡിസൈറ്റിസ് പേഷ്യന്റ് രോഗിക്ക് വലിയ വേദന കാണത്തില്ല, പനിയൊന്നും വലുതായിട്ട് കാണത്തില്ല, പക്ഷേ പിന്നെ കൗണ്ട് വലുതായിട്ട് കൂടത്തില്ല. പക്ഷെ എന്നാലും വേദന, ചെറിയ രീതി വേദന, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, അപ്പെൻഡിസൈറ്റിസ് ആയിട്ട് തെളിയുന്നു. അങ്ങനെയുള്ള രോഗികളെ നമുക്ക് സെലക്ട് ചെയ്ത് വേണ്ടി വന്നാൽ നമ്മൾ മരുന്ന് ആൻറ്റിബയോട്ടിക്സ് മാത്രം കൊടുത്ത് മാനേജ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന രോഗികൾ 50% പേർക്ക് പിന്നീട് ഒരിക്കലും വരത്തില്ല. ബാക്കി പക്ഷേ ബാക്കി 50% പേർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നവർക്ക് നമ്മൾ എന്തായാലും ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്കൊരു അസമയത്ത് കയറി ഇങ്ങനെ വന്നാൽ, നമുക്ക് ഒരു പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ വേറെ വിദേശ യാത്ര സമയത്തോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ വരാം. അപ്പം നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർ, ഈ സ്ഥലത്തില്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്പെൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ സർജറി ചെയ്ത് നീക്കുന്നതാണ് എപ്പോഴും ആഭികാമ്യം. ഇല്ലെങ്കിൽ അവർക്ക് അസമയത്ത് വന്നാൽ, ചിലപ്പോൾ ചികിത്സ കിട്ടാത്ത സ്ഥലത്തായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ 2, നമ്മൾ പ്രായം കൂടിയ ആൾക്കാർക്കും അപ്പെൻഡിസൈറ്റിസ് കണ്ടുപിടിച്ചാൽ എന്തായാലും സർജറി ചെയ്യണം, കാരണം അതിൽ ക്യാൻസറോ എല്ലാം വരാൻ സാധ്യതയുണ്ട്. അതെടുത്ത് ബയോപ്സിക്ക് വയ്ക്കാറുണ്ട്. പിന്നെ തീരെ കൊച്ചുകുട്ടികൾക്കും ഇച്ചിരി അപകടം പിടിച്ചാണ്, അപ്പം അതും വന്നു കഴിഞ്ഞാൽ സർജറിയാണ് ആഭികാമ്യം. ഇതിനിടയിലുള്ള പ്രായത്തിലുള്ള പലർക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി നീട്ടി പോവാം. ഇപ്പം നമുക്ക് പൊതുവെ നമ്മൾ സർജറി കീ ഹോൾ സർജറി ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലും പഴുത്തിരിക്കാത്ത സന്ദർഭത്തിൽ, അതായത് അപ്പെൻഡിക്സ് പഴുക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു മാറ്റുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു അപ്പെൻഡിസൈറ്റിസ് പെയിനായിട്ട് വന്നാൽ ആൻറ്റിബയോട്ടിക്സ് കുടിച്ച് കുറച്ചിട്ട് 2 മാസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ശസ്ത്രക്രിയയാണ് എളുപ്പം. അപ്പം എപ്പോഴും അങ്ങനെയാണ് എളുപ്പം. പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെ അത്രയും നിൽക്കാൻ നമുക്ക് പറ്റില്ല, പഴുപ്പ് വ്യാപിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അപ്പെൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നല്ല ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ അപ്പെൻഡിസൈറ്റിസും ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യേണ്ട സാധ്യത ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങളെ, വളരെ ചെറിയ 10% താഴെ കേസസ് മാത്രമേ ഇമ്മീഡിയറ്റ് സർജറി വേണ്ടി വരും.

0: ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് കുറച്ചിട്ട് രോഗിക്കും ഡോക്ടർക്കും ഒക്കെ സൗകര്യമായ സമയം നോക്കി ചെയ്യാം. അതാണ് എപ്പോഴും അഭികാമ്യം. പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും താമസം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് നടക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും.
1: സാർ, അപ്പൻഡിസൈറ്റിസ് വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നും കാരണമില്ല. നമ്മൾ ഹെൽത്തി ഡയറ്റ് നല്ലതാണ്, ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ്, പിന്നെ വേറെ ഇളക്കുക, വേറെ ശല്യം കുറയ്ക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനും വലിയൊരു സയന്റിഫിക് എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാരണമില്ലാതെ ചിലർക്ക് പഴുക്കും വന്ന്. പക്ഷേ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴാണ് അതിന് സർജറി ചെയ്യേണ്ടത് എന്ന് ഡോക്ടറായിരിക്കും കൂടുതൽ തീരുമാനിക്കും. സർജനോ ഡോക്ടർക്കോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറോ സർജനും കൂടുതൽ അറിയാൻ സാധിക്കും. രോഗി സ്വയം തീരുമാനിക്കുന്നതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്കോ സർജനോ പറയാം ഏതൊക്കെയാണ് നേരത്തെ ചെയ്യേണ്ടത്, ഏതിനെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെയുള്ളത്. അതാണ് കൂടുതൽ കാരണം ചിലർക്ക് ഇത് വെയിറ്റ് ചെയ്ത് വലിയ അപകടത്തിൽ പെടാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പലരും ഡിലേ ചെയ്ത് മരണനിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് ചിലർക്ക് ശ്രദ്ധിക്കാതെ പോയി. അപ്പൻഡിക്സ് ചിലർക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടും വരാറുണ്ട്. വളരെ നിസ്സാരമുള്ള കേസ് ചിലപ്പം വളരെ സീരിയസ് ആയിട്ട് പോകാറുമുണ്ട്.
1: അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. സുസ്ഥിരവും പ്രതിരോധശേഷിയാർന്നതുമായ അടുത്തഘട്ട വളർച്ചയ്ക്ക് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പാരീസിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയുടെ പ്രയാണത്തിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് വ്യവസായ പ്രമുഖരെയും നിക്ഷേപകരെയും ധനമന്ത്രി ക്ഷണിച്ചു. ഇരു രാജ്യങ്ങളുടെയും പരസ്പര അഭിവൃദ്ധിക്കായി തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അവർ ഊന്നിപ്പറഞ്ഞു. ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയും ഫ്രാൻസും വിശ്വസ്ത പങ്കാളികളാണെന്നും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം, അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ സഹകരണത്തിന് ഇത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ജപ്പാനും തമ്മിലെ പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന തൂണുകളിലൊന്നായ സാമ്പത്തിക സുരക്ഷയോട് തങ്ങളുടെ പങ്കുവച്ച പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വീണ്ടും ഉറപ്പിച്ചു. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക സുരക്ഷാ സഹകരണ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പരസ്പര വിശ്വാസം, പങ്കുവച്ച മൂല്യങ്ങൾ, വിന്യസിക്കപ്പെട്ട താൽപ്പര്യങ്ങൾ എന്നിവയിലാണ് സാമ്പത്തിക സുരക്ഷാ പങ്കാളിത്തം അധിഷ്ഠിതമായിരിക്കുന്നതെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു. സെമി കണ്ടക്ടർ, നിർണായക ധാതുക്കൾ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ക്ലീൻ എനർജി, ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ 5 പ്രധാന മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യം ായത്. ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൺസെഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഗവൺമെന്റ് തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം

ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപ്പര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിന്റെ കടൽ തീരവും ഭൂസ്വത്തും വിഭവങ്ങളും വൻകിട കുത്തകകൾക്ക് കൈമാറ്റം ചെയ്യുന്നതാണോ മുഖ്യമന്ത്രിയുടെ പുതുയുഗ വികസന തന്ത്രമെന്ന് വ്യക്തമാക്കണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയതെന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ ഒരു തരത്തിലുമുള്ള മൃദു സമീപനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മണിക്ക് മുമ്പ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണന ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ അവസരവും ഇനി ലഭിക്കില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈ 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1,182 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഷയങ്ങളിലായി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയാണ് പരീക്ഷ. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ അല്പസമയത്തിനകം കായകൽപ്പം ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉൾത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യമേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡേൺ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാവും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ ശില്പശാലയിൽ തീരുമാനമായി. പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധം തീർക്കുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശില്പശാലയിൽ അഭിപ്രായ ചർച്ചകൾ സംഘടിപ്പിച്ചു. വാങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 ഗോൾ നേടി സ്വിറ്റ്സർലാൻഡ് മുന്നിട്ട് നിൽക്കുകയാണ്. നേരത്തെ ടൊറന്റോയിൽ ക്രൊയേഷ്യയെ 1-0 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. കാലിഫോർണിയയിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. മാർക്കാമിൽ ബാഡ്മിന്റൺ കാനഡ ഓപ്പൺ സൂപ്പർ 300 ടൂർണമെന്റിലെ വനിതാ സിംഗിൾസ് 2-ാം റൗണ്ടിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ജപ്പാന്റെ റിക്കോ ഗുഞ്ചിയോട് 21-11, 21-11 എന്ന സ്കോറിനാണ് തന്യ ഹേംനാഥ് പരാജയപ്പെട്ടത്. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2-ാം സെമിഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് 6:00 to 4:00 ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും

മന്ത്രി കത്തിൽ വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂ സെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട്ട് വീട്ടിൽ രാവിലെ പൊതുദർശനം നടക്കുകയാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. മൺസൂൺ കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭക്ഷ്യവസ്തുക്കൾ വേഗത്തിൽ കേടാകാനും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാനും സാധ്യത കൂടുതലായതിനാൽ പാചകത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രമുഖ സിനിമാ നടൻ ജോയ് മാത്യു അമ്മ നേതൃസ്ഥാനം രാജിവെച്ചു. സംഘടന പൊതുജന മധ്യത്തിൽ അപഹാസ്യരായതായും താനുൾപ്പെടുന്ന മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:37. 438.6 മീറ്ററിൽ, അതായത് 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. കോഴിക്കോട് ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: The Real FM 103.6.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ആരോഗ്യം അമൂല്യം.

0: ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജസ്ഥാനിലെ ബലോത്രയിൽ 1.6 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടും പ്രധാനമന്ത്രി നിർവഹിക്കും. പെട്രോ കെമിക്കൽസ്, നഗരഗതാഗതം, റെയിൽവേ, റോഡുകൾ, പുനരുപയോഗ ഊർജ്ജം, വൈദ്യുതി എന്നീ മേഖലകൾ ഉൾപ്പെടെയാണ് പദ്ധതികൾ. പബ്ചദ്രയിലെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോ കെമിക്കൽ കോംപ്ലക്സ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 79,450 കോടിയിലധികം മുതൽ മുടക്കി നിർമ്മിച്ച അത്യാധുനിക സമുച്ചയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് നരേന്ദ്രമോദി തറക്കല്ലിടും. കൂടാതെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ ടെർമിനലും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. സുസ്ഥിരവും പ്രതിരോധശേഷിയാർന്നതുമായ അടുത്തഘട്ട വളർച്ചയ്ക്ക് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പാരീസിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈ ഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോചം, ഫിക്കി, CAIT, CII എന്നിവയുൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വ്യവസായ പങ്കാളികൾക്ക് മൈ ഭാരത് ആവാസ വ്യവസ്ഥയെ പരിചയപ്പെടുത്തുകയും വ്യവസായ അസോസിയേഷനുകൾ, കോർപ്പറേറ്റുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെ സംരംഭത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാവികൻ രാജേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്ത സംഭവം സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഇന്ത്യ വെനിസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. സംഭവം പുറത്തുവന്നതു മുതൽ കാരക്കാസിലെ ഇന്ത്യൻ എംബസി അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ മൃദു സമീപനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5,353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5,736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണന ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷനിലെത്താൻ അവസരവും ഇനി ലഭിക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ വിശദാംശങ്ങൾ വന്ന ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാത്തിലും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഒരു കുത്തക തുറമുഖമാകുന്നതിനോട് താൽപര്യമില്ലെന്ന് ശശി തരൂർ MP പറഞ്ഞു. MSC മാത്രമല്ല എല്ലാ കപ്പലുകൾക്കും എത്താൻ പറ്റുന്ന തുറമുഖമാണ് സംസ്ഥാന ഗവൺമെന്റ് വിഭാവനം ചെയ്തതെന്നും അദ്ദേഹം

0: മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് മോചനം, സുസ്ഥിരമായ ഭാവിയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനാചരണ സന്ദേശം. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാകും. പെരിയാർ ടൈഗർ റിസർവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെ മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന സതീഷ് രാജിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അദ്ദേഹം ഡോക്ടർമാരുമായി സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് വയനാട് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു 69 വയസ്സായിരുന്ന രഘുനാഥിന്റെ അന്ത്യം. ജനയുഗം പത്രം, മലർനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂ സെൻസ് എന്ന വാർത്താ അധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ചത് കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കുടുംബശ്രീ CDSന്റെ ചക്ക വിഭവ വിപണന മേള ശ്രദ്ധേയമാകുന്നു. രുചികരമായ വിഭവങ്ങൾ ഒരുക്കുകയാണ് മേള. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ചെടുത്ത വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടന്നു വരുന്നത്. ചക്ക പായസം, ചക്ക ബിരിയാണി, ചക്ക കേക്ക്, പക്കുവട, ചക്ക മിഠായി, ചക്ക കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം, ചക്ക ഐസ് എന്നുവേണ്ട ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഏറെ സ്വാദിഷ്ടവും. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. കോർപ്പറേഷൻ മേയർ P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. മേള നാളെ സമാപിക്കും.
0: വാങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അൾജീരിയയെ പരാജയപ്പെടുത്തി. നേരത്തെ ടൊറന്റോയിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. കാലിഫോർണിയയിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. ആദ്യ ടെസ്റ്റ് അടുത്ത മാസം 15 മുതൽ ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും രണ്ടാം ടെസ്റ്റ് 23 മുതൽ കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബിലുമാണ്. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമാണ് പരമ്പര. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. രണ്ടാം സെമിഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. പത്തനംതിട്ട ജില്ലയിൽ ചികല രോഗബാധ സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരിച്ചുപോയതിനു ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. മൺസൂൺ കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭക്ഷ്യവസ്തുക്കൾ വേഗത്തിൽ കേടാകാനും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാനും സാധ്യത കൂടുതലായതിനാൽ പാചകത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്.

സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 6 വൈകിട്ട് 4 വരെ ഓൺലൈനിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈ 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാൻഡും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദ്ദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000 ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: अच्छी चर्चा संवाद करेंगे उतना ही आप अच्छा नेतृत्व दे पाएंगे और ये विधानसभा के इस नेतृत्व से ही राज्य का नेतृत्व निकलता है देश का नेतृत्व निकलता है और इसलिए मेरा आपसे निवेदन है हमेशा जीवन में सीखते रहें नए अनुभव लेते रहें अच्छे श्रेष्ठ विचारों को साझा करते रहें.
1: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
1: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര ബാനർജിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നേനും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി US ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായി 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത് രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ

FM പ്രധാന വാർത്തകൾ. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഈ വീഡിയോ വസ്തുതാവിരുദ്ധമാണെന്നും ധനമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈ ഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോച്ചം, ഫിക്കി, CAIT, CII എന്നിവയുൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതായി മന്ത്രി എം ലിജു. കോൺഗ്രസിൽ ഇതു സംബന്ധിച്ച് തർക്കങ്ങളില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ബഷീർ ഫെസ്റ്റിന് ഇന്ന് ബേപ്പൂരിൽ തുടക്കമാവും. ഉച്ചകഴിഞ്ഞ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരിവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം വേണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി KV തോമസ്. ഓഹരി കൈമാറ്റത്തിന് സെബിയുടെ അംഗീകാരത്തിനുശേഷം ഗവൺമെന്റിനെ അറിയിച്ചാൽ മതിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കുടുംബശ്രീ CDSന്റെ ചക്ക വിഭവ വിപണനമേള ശ്രദ്ധേയമാകുന്നു. കോർപ്പറേഷൻ മേയർ P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ മറ്റന്നാൾ. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 8 ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, തത്സമയ ഫോണിൻ പരിപാടിയല്ല. ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 2366174 2366176. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 9447444800. ഗാനോത്സവത്തിൽ ആദ്യം പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം. ONV കുറിപ്പിന്റെ വരികൾ ഈണം M. ജയചന്ദ്രൻ.

ഗാനോത്സവത്തിലിനി ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, ഈണം കെ രാഘവൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മൂലയിൽ ചന്ദ്രൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പൂവച്ചൽ ഖാദർ ജോൺസൺ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് യേശുദാസും പി സുശീലയും. ചിത്രം മൗന നൊമ്പരം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മടവൂരിൽ നിന്നും ദിലീപ് കുമാർ.

ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി വിഴിരണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ആനക്കുളത്ത് നിന്നും പ്രേമലീല.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: രവീന്ദ്രന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം. ചിത്രം താളം തെറ്റിയ താരാട്ട്. ഗാനരചന ആർ കെ ദാമോദരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കാരന്തൂരിൽ നിന്നും റീജ, റീന, റൂബി, പുഷ്പലത.

ഗാനോത്സവത്തിലിനി കാണാക്കൺമണി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത, ശ്യാംധർമ്മൻ എന്നിവർ പാടിയ ഗാനം. വയലർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഈണം ശ്യാംധർമ്മൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ആരാമ്പ്രത്ത് നിന്നും ഹരിദാസൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം കണ്ണകി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുച്ചിലങ്ങാടിയിൽ നിന്നും ഉഷാദേവി.

103.6 റിയൽ എഫ്എമ്മിൽ ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. നമ്പർ പറയാം, 0495-236-6174, 236-6176. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 9447-44-4800. 2 മണിവരെയാണ് സമയം. ഇനി ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പി ശ്രീകുമാരൻ തമ്പി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നടുവന്നൂരിൽ നിന്നും മുനീറ.

അബു കാട്ടുമുണ്ട ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജ, പി സുശീല എന്നിവർ പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾ ഈണം ജി ദേവരാജൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: തോക്കുകൾ കഥ പറയുന്നു. ഈ ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ, ഈണം ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സീതാ സുരേഷ്.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം. കോട്ടൂരിൽ നിന്നും ഷിജി ആവശ്യപ്പെട്ട ഗാനം പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ഈണം ജോൺസൺ.

ഇനി തിരുവോണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പഴയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് MK അർജുനൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു OT സുരേന്ദ്രൻ, മങ്ങാട്.

ഗാനോത്സവത്തിൽ അവസാനമായി കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി രാധാകൃഷ്ണനും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ.

0: ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. Prime Minister Narendra Modi describes Amarnath Yatra as eternal chapter in spiritual tradition and cultural unity of the country. Extends greetings to devotees. Finance Minister Nirmala Sitharaman invites French investors to partner with India's journey towards Viksit Bharat 2000.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്.

ജസ്റ്റിൻ, ദേവിപ്രിയ വി, രഘു ചന്ദ്രിക, എ കെ സുജിത്ത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
1: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.
3: നീ വിളിച്ചെന്നോ? എന്താ മോളെ നീ പറയുന്നത്? എന്താ കമല ഇത്?
1: പെണ്ണ് കാണൽ ചടങ്ങിന് എന്തിനാ ചിത്രക്കുട്ടി പോലീസ്?
4: മോളെ ചിത്രേ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: അമ്മേ, അർത്ഥമാണോ അനർത്ഥമാണോ എന്നൊക്കെ ഈ ഇരിക്കുന്ന സോമശേഖരൻ നായരും ചന്ദ്രുവും പറയട്ടെ.
3: എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
5: എന്താണ് സുരേ ഇത്? നല്ല പെൺകുട്ടിയുണ്ട്, ചന്ദ്രുവിന് ആലോചിക്കട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ വന്നത് പോലീസ് സാന്നിധ്യത്തിൽ പെണ്ണ് കാണൽ നടത്താനാണോ?
1: അയ്യോ സോമൻ ചേട്ടാ, ദൈവം സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
2: നിക്ക് നിക്ക്, ഇതിൽ എന്റെ അച്ഛനോ അമ്മയ്ക്കോ സുരേങ്കിളിനോ യാതൊരു മനസ്സറിവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. അതിന് തക്കതായ കാരണവുമുണ്ട്.
6: അതെന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ചിത്ര, പെണ്ണ് കാണൽ ചടങ്ങിന് പോലീസിന്റെ ആവശ്യമുണ്ടോ?
4: മോളെ, നീ സമ്മതിച്ചത് കൊണ്ടല്ലേ അവര് കാണാൻ വന്നത്? എന്നിട്ടിപ്പോ?
2: അച്ഛാ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും ചെയ്തത്. ഒരപകടം വരുന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ, അത്രേ ഉള്ളൂ.
6: അപകടമോ? എന്തപകടം?
1: എന്തോന്നിത്?
2: ആ, പോലീസുകാരിങ്ങ് എത്തിയല്ലോ. ഇൻസ്പെക്ടറും ഒപ്പം ഉണ്ട്. ഇനിയുള്ള കാര്യങ്ങള് അവര് തന്നെ വിശദീകരിക്കും.
7: നമസ്കാരം, ഞാൻ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാ. ചിത്ര ഇൻഫോം ചെയ്തതനുസരിച്ചാ ഞങ്ങൾ വന്നത്.
3: പക്ഷെ എന്തിന്?
7: നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സോമശേഖരൻ നായരോടും ചന്ദ്രുവിനോടും ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ട്.
5: ഞങ്ങളോടോ? എന്ത് കാര്യം?
7: പറയാം. അറിയാമല്ലോ, ചിത്ര ഒരു ഓൺലൈൻ ന്യൂസിലല്ലേ വർക്ക് ചെയ്യുന്നത്. വാർത്തകൾക്കും മറ്റുമായിട്ട് പോലീസിനെ അവർ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പരിചയം കൊണ്ടാ തനിക്ക് വന്ന വിവാഹ ആലോചനയെപ്പറ്റി അവരെന്നോട് സംസാരമെത്തിയ പറഞ്ഞത്. ഒരു പുതിയ ബന്ധമായതിനാൽ വരുന്നവരെ പറ്റി വിശദമായൊരു അന്വേഷണം നല്ലതാണെന്ന പോലീസ് ബുദ്ധി ഞാൻ ഉപദേശിച്ചത്. അന്വേഷണം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു.
5: ഓ, ഞങ്ങളെപ്പറ്റി തിരക്കാനാണോ ഈ വരവ്? ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന കാര്യമായിരുന്നല്ലോ അത്.
7: അതെ, പക്ഷേ എനിക്ക് ലഭിച്ച വിവരങ്ങളും നിങ്ങൾ ചിത്രയുടെ വീട്ടുകാർക്ക് നൽകിയ വിവരങ്ങളും ഒട്ടും മാച്ചാവുന്നില്ല. പലതും വസ്തുതാവിരുദ്ധമാണ്. അതിനാൽ നേരിട്ടൊരു അന്വേഷണം നടത്താവുന്ന കരുതി.
8: അച്ഛാ, അച്ഛൻ വന്നേ. അപമാനം സഹിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ?
5: നിൽക്ക് ചന്ദ്രു, ഒരാരോപണം വന്ന സ്ഥിതിക്ക് അതെന്താണെന്ന് മുഴുവനായും അറിയണം. ഇൻസ്പെക്ടർ, എന്താണ് നിങ്ങൾക്ക് വസ്തുതാവിരുദ്ധമെന്ന് തോന്നിയ കാര്യങ്ങൾ?
7: ഈ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിവാഹ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ. പരിചയമുള്ള ഒരാൾ അതിൽ ചെന്ന് ചാടരുത് എന്ന വ്യക്തിപരമായ കൺസേണും അത്തരമൊരു ശ്രമത്തെ തടയുക എന്ന പോലീസ് മുൻകരുതലും മാത്രമാണ് എന്റെ വരവിന്റെ പിന്നിലുള്ളത്.
5: മനസ്സിലായി. നിങ്ങൾക്ക് എന്തറിയേണ്ടത്?
7: സോമശേഖരൻ നായർ, റിട്ടയേർഡ് സേഫ്റ്റി ഓഫീസർ, HAL, ബാംഗ്ലൂർ അല്ലേ?
5: അതെ.
7: ഈ വിവാഹാലോചന ആർക്കു വേണ്ടിയാ?
5: എന്തൊരു മണ്ടൻ ചോദ്യം! ദാ ഈ നിൽക്കുന്ന എന്റെ മകൻ ചന്ദ്രുവിന് വേണ്ടി.
7: അവിടെയാണ് പിശക്.

0: ഇത് നിങ്ങളുടെ മകനല്ല.
1: മകനല്ലേ?
2: പിന്നെ?
0: അതെ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് പോലെ ഇത് അച്ഛനും മകനുമൊന്നുമല്ല. സോമശേഖരൻ നായർ പെണ്ണന്വേഷിക്കുന്നത് തന്റെ മരുമകന് വേണ്ടിയാണ്. അതായത് സ്വന്തം മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് അദ്ദേഹം കല്യാണം ആലോചിച്ചു വന്നിരിക്കുന്നത്.

0: എന്റെ ബ്രോക്കർ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ആദ്യമാ. പെണ്ണുകാണൽ ചടങ്ങ് ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്.
1: എല്ലാത്തരം അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ സുരേ. ഇനി പറഞ്ഞാട്ടെ, ഈ പ്ലാനിങ്ങിൽ സുരയുടെ റോൾ എന്താ?
0: അയ്യോ, ഒരു റോളും ഇല്ല സാറേ. മാനം മര്യാദയ്ക്ക് ഒരു തൊഴിലും കൊണ്ട് നടക്കുന്നവനായി ഞാൻ കൂട്ടിയോജിപ്പിച്ച രണ്ട് തലമുറ ആളുകളെങ്കിലും എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ നാട്ടിൽ ഉണ്ടാവും സാറേ.
2: ഇൻസ്പെക്ടർ സാറേ, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് നാളത്തെ പരിചയം മാത്രമേ സുരയ്ക്ക് ഞങ്ങളുമായി ഉള്ളൂ. അതായത് ഈ നാട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി വന്നതിന് ശേഷമുള്ള പരിചയം. ഞാൻ തന്നെയാണ് ചന്ദ്രുവിനെ പറ്റിയ ഒരു വിവാഹാലോചന ആവശ്യപ്പെട്ട് സുരയെ സമീപിച്ചത്.
1: മിസ്റ്റർ സോമശേര നായർ, ഗവൺമെന്റ് സർവീസിൽ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് താങ്കൾ. എന്നിട്ടും ഇത്തരത്തിലൊരു വഞ്ചനാപരമായ നീക്കം നടത്തിയത് എന്തിനാ?
2: ഇതിൽ ഒരു വഞ്ചനയുമില്ല. എന്നെ പറ്റിയും ചന്ദ്രുവിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ്. ഒരു കള്ളവുമില്ല.
1: നിങ്ങൾ ഷെയർ ചെയ്ത വിവരങ്ങളെല്ലാം സത്യമായിരിക്കാം. പക്ഷേ ചന്ദ്രു വിവാഹിതനാണെന്നും അയാൾ നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്നതും മറച്ചുവെച്ചു. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് BNS ആക്ടിൽ പിഴയും തടവും ഒക്കെ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അത് മറക്കരുത്.
2: സാങ്കേതികത്വം പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളില്ല. ചന്ദ്രുവിനെ ഒരു മകനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ വിവാഹിതനാണ് എന്നതും നിലനിൽക്കില്ല. ഇപ്പറഞ്ഞ വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല.
1: ചിത്രം നൽകിയ വിവരമനുസരിച്ച് അന്വേഷിച്ച് എനിക്കുണ്ടായ കൗതുകവും അതുതന്നെയാ. സ്വന്തം മരുമകന് വേണ്ടി രണ്ടാം കല്യാണത്തിനിറങ്ങിയ അമ്മായിയപ്പൻ സ്വന്തം മകൾക്കെതിരെ ഒരു ദ്രോഹം നടത്താൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്?
3: കൃഷ്ണകുമാർ സാർ, ആ പെൺകുട്ടിയെ കൂടി വിളിച്ചു വരുത്തൂ. അവളും അറിയട്ടെ തന്റെ ഭർത്താവും അച്ഛനും കൂടി അവൾക്കെതിരെ നടത്തുന്ന ദ്രോഹങ്ങൾ.
2: സാറിന് കൗതുകം, ഇതാ ഈ കുട്ടിക്ക് രോഷം. പിന്നെ മകളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന മിസ്റ്റർ ഗോവിന്ദനും ഭാര്യ കമലയ്ക്കും ഉണ്ടായ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല.
1: അതെ, കാര്യങ്ങൾ ഇനി തെളിച്ചു പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് സോമശേഖരൻ നായർ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രൻ ചന്ദ്രു.
4: സാർ, താല്പര്യമില്ലാഞ്ഞിട്ടും ഈ വിവാഹാലോചനയ്ക്കിറങ്ങിയ ഞാൻ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു. താങ്കൾക്ക് കേസ് ചാർജ് ചെയ്യാം. വാദപ്രതിവാദങ്ങൾ കോടതിയിലല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അച്ഛന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. താങ്കളുടെ ചാർജ് അനുസരിച്ച് എനിക്കെന്താ ലഭിക്കുക? ജാമ്യമോ അതോ റിമാൻഡോ? എന്തായാലും ഞാൻ റെഡിയാ.
3: ആദ്യം നിങ്ങൾ ആ പാവം കുട്ടിയെ വിളിക്ക്, അറിയട്ടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ.
2: അവളെ വിളിച്ചു വരുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ
3: എന്തു പക്ഷേ, നമ്പർ പറയാം, ഞാൻ തന്നെ വിളിക്കാം.
2: സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രുവുമായുള്ള വിവാഹം കഴിഞ്ഞതിന്റെ മൂന്നാം പക്കം കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയതാണവൾ. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്കും ആശ്വാസമാകും. എന്തിനീ ചത് ചെയ്തു എന്നവളുടെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു.
0: ബെസ്റ്റ് സംഗതി ഇപ്പൊ തല ഈഴായോ? ചിത്രകുഞ്ഞേ, കുഞ്ഞ് തോണ്ടിയിട്ടിരിക്കുന്നതേ വല്ലാത്തൊരു ഹേടാകൂടമാണല്ലോ.
3: കാമുകന്റെ കൂടെ പോയെന്നോ? കൃഷ്ണകുമാർ സർ, ഇതൊന്നും അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നില്ലേ?
1: അത് ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോ ഇക്കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ല.

0: അത് കൊള്ളാം. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയപ്പോ മുഴുവൻ വിവരങ്ങളും തിരക്കണ്ട എന്റെ സാറേ. സംഗതികളുടെ വാലും തുമ്പും മാത്രം പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ ദേ നോക്ക്, പെണ്ണ് കാണാൻ ഇറങ്ങിയ ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ.
1: പക്ഷെ മകൾ ഓടിപ്പോയിട്ടും നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാഞ്ഞത് എന്തായിരുന്നു? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തോ?
2: ഇൻസ്പെക്ടർ സർ, പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ഇഷ്ടം നടപ്പാക്കിയതിന് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോലീസ് പരാതി എടുക്കില്ലല്ലോ. അങ്ങനെ പോയ ഒരാളെ ബലം പ്രയോഗിച്ച് തിരികെ കൊണ്ടുവന്നാലും ദാ ചിത്രയെ പോലുള്ള നവോത്ഥാനവാദികൾ കൊടിയും പിടിച്ചിറങ്ങില്ലേ അവരുടെ ഭാഗം വാദിക്കാൻ?
3: ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ പെണ്ണ് കാണാൻ എത്തുന്ന ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം.
4: സോമശേഖരൻ നായർ, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു എടുത്തുചാട്ടം അവൾ നടത്തി, ക്ഷമിക്ക്.
2: ഏയ്, ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല. ജാഗ്രത നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയായിരുന്നു തീരുമാനം. ഒന്നും മറച്ചു വെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല.
5: പക്ഷേ ചായയും ബിസ്ക്കറ്റും വരുന്നതിന് മുമ്പ് പോലീസ് ജീപ്പും പിടിച്ചു എത്തി. ആ, ഇതൊരു അനുഭവമാക്കാം അല്ലേ മോളെ?
3: ഞാൻ പക്ഷേ
2: ആ ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
1: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസുമില്ല.
0: വലിയ ഉപകാരം. വാച്ച.
4: സോമശേഖരൻ നായർ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
2: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
5: ഓ,
6: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര, ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: The Real FM 103.6.
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അശോക് ഖോസ്ല ആലപിച്ച ഗസലുകൾ കേൾക്കാം.

അശോക് ഖോസ്ല ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:53. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

കളിശൈലിയിലെ വൈവിധ്യം കൊണ്ടും കോച്ചുമാരുടെ തന്ത്രങ്ങൾ കൃത്യമായി മൈതാനത്ത് നടപ്പിലാക്കിയ കളിക്കാരുടെ മികവ് കൊണ്ടും ലോകകപ്പ് റൌണ്ട് ഓഫ് 32 ഇന്ന് നടന്ന 3 മത്സരങ്ങളും 3 വ്യത്യസ്ത ഫുട്ബോൾ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ കളത്തിലിറങ്ങിയ ടീമുകൾ ശാരീരിക ക്ഷമതയിലും പന്തടക്കത്തിലും പുലർത്തിയ കണിശതയാണ് മത്സരഫലങ്ങളെ നിർണയിച്ചത്. ഗോളടിച്ചവരും ആ ഗോളുകൾ പിറന്ന കൃത്യമായ മിനിറ്റുകളും കളിക്കളത്തിലെ നിർണായക നീക്കങ്ങളും ഇതിഹാസ താരങ്ങളുടെ വിടപറച്ചിലും കൊണ്ടും സമ്പന്നമായിരുന്നു ഇന്നത്തെ പോരാട്ടങ്ങൾ. ഓസ്ട്രിയക്കെതിരെ സ്പെയിൻ നേടിയ 3 ഗോളുകളുടെ വിജയം കേവലം സ്കോർ ബോർഡിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് 90 മിനിറ്റും കളി തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. ലൂയിസ് ഡി ലാ ഫുവെന്റെയുടെ കീഴിലിറങ്ങിയ സ്പാനിഷ് നിര മധ്യനിരയിൽ പന്ത് കൈവശം വെച്ചും വിങ്ങുകളിലൂടെ അതിവേഗം ആക്രമണം അഴിച്ചുവിട്ടുമാണ് കളി നയിച്ചത്. എന്നാൽ മറുവശത്ത് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രജ്ഞരിൽ ഒരാളായ റാൾഫ് റാഗ്നിക്കിന്റെ പരിശീലന മികവിലാണ് ഓസ്ട്രിയ കളത്തിലിറങ്ങിയത്. ആധുനിക ഫുട്ബോളിലെ ഗഗൻ പ്രസിംഗ് ശൈലിയുടെ പിതാവായി അറിയപ്പെടുന്ന റാഗ്നിക് സ്പെയിനിന്റെ സ്വാഭാവിക പാസിംഗ് ഗെയിമിനെ തടയാൻ കടുത്ത പ്രസിംഗ് തന്ത്രമാണ് മെനഞ്ഞത്. സ്പാനിഷ് താരങ്ങൾക്ക് പന്ത് ലഭിക്കുന്ന നിമിഷത്തിൽ തന്നെ ഒന്നിച്ച് വളഞ്ഞ

സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു പ്രാഗ്നിക്കിന്റെ പദ്ധതി. കളിയിലുടനീളം ഓസ്ട്രിയൻ താരങ്ങൾ കഠിനാധ്വാനം ചെയ്തെങ്കിലും സ്പെയിനിന്റെ യുവനിരയുടെ സാങ്കേതിക മികവിനെ മറികടക്കാൻ അത് പര്യാപ്തമായിരുന്നില്ല. റാൾഫ് റാഗ്നിക് ഒരുക്കിയ പ്രതിരോധ കോട്ടയെ സ്പാനിഷ് മധ്യനിര തങ്ങളുടെ കൃത്യതയാർന്ന വൺ ടച്ച് പാസുകളിലൂടെ ഭേദിക്കുക തന്നെ ചെയ്തു. 36-ാം മിനുട്ടിൽ സ്പെയിൻ ആദ്യ ഗോൾ നേടി. ഓസ്ട്രിയൻ ബോക്സിലേക്ക് പന്തുമായി കുതിച്ച മുന്നേറ്റത്തിനൊടുവിൽ മിക്കൽ ഒയാർസബാൽ ആണ് സ്പെയിനിനെ മുന്നിലെത്തിച്ചത്. ലാമിൻ യമാലിന്റെ വേഗതയേറിയ റണ്ണും അതിനെ തുടർന്ന് വന്ന പാസുമാണ് ഈ ഗോളിന് വഴിയൊരുക്കിയത്. ഈ ഗോൾ വീണതോടെ റാൾഫ് റാഗ്നിക്കിന്റെ തന്ത്രങ്ങൾക്ക് തിരിച്ചടിയേറ്റു. ഓസ്ട്രിയ തങ്ങളുടെ പ്രതിരോധ ശൈലി മാറ്റി കൂടുതൽ ആക്രമണത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരായി. സ്പെയിനിന്റെ പ്രതിരോധ നിരയെ സമ്മർദ്ദത്തിലാക്കാൻ റാഗ്നിക്കിന്റെ ടീം പരമാവധി ശ്രമിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ അവർക്ക് തിരിച്ചടിയായി. രണ്ടാം പകുതിയിൽ ഓസ്ട്രിയൻ പ്രതിരോധത്തെ സ്പെയിൻ കൌണ്ടർ അറ്റാക്കുകളിലൂടെ വീണ്ടും തകർത്തു. 66-ാം മിനുട്ടിൽ സ്പെയിനിന്റെ വിംഗ് ബാക്ക് പെഡ്രോ പോറോ തന്റെ രാജ്യത്തിനായുള്ള കന്നി ഗോളിലൂടെ സ്കോർ 2-0 ആക്കി ഉയർത്തി. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയ പൂർണമായും തളർന്നതോടെ 89-ാം മിനുട്ടിൽ മിക്കൽ ഒയാർസബാൽ തന്റെ വ്യക്തിഗത 2-ാം ഗോളും നേടി സ്പെയിനിന്റെ വിജയം 3-0 ആധികാരികമാക്കി. പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരം തികച്ചും വ്യത്യസ്തമായ ഒരു പോരാട്ടമായിരുന്നു. അനുഭവസമ്പത്തും യുവത്വത്തിന്റെ വേഗതയും തമ്മിലുള്ള മാറ്റുരയ്ക്കലായിരുന്നു ഇത്. ലൂക്ക മോഡ്രിച്ചും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നേർക്കുനേർ വന്ന പോരാട്ടമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഈ മത്സരത്തെ വൈകാരികമായാണ് വീക്ഷിച്ചത്. പ്രത്യേകിച്ച് ക്രൊയേഷ്യയുടെ ഇതിഹാസ നായകൻ ലൂക്ക മോഡ്രിച്ചിന്റെ കരിയറിലെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കും ഇതെന്ന യാഥാർത്ഥ്യം കളിക്ക് കൂടുതൽ ശ്രദ്ധ നൽകി. തന്റെ 40-ാം വയസ്സിലും ക്രൊയേഷ്യൻ മധ്യനിരയെ ഒറ്റയ്ക്ക് നയിക്കാൻ മോഡ്രിച്ചിന് കഴിഞ്ഞു. കളിയുടെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് മുന്നേറിയത്. പോർച്ചുഗലിന്റെ വേഗതയേറിയ കൌണ്ടർ അറ്റാക്കുകളെ തടയാൻ ക്രൊയേഷ്യൻ മധ്യനിരയ്ക്കായി. 53-ാം മിനുട്ടിൽ ക്രൊയേഷ്യയുടെ വെറ്ററൻ താരം ഇവാൻ പെരിസിച്ച് നേടിയ ഗോളിലൂടെ അവർ മുന്നിലെത്തി. എന്നാൽ ഈ ഗോളിൽ പോർച്ചുഗൽ തളർന്നില്ല. 10 മിനിറ്റുകൾക്ക് ശേഷം പോർച്ചുഗലിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച് 68-ാം മിനുട്ടിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ ഒപ്പമെത്തിച്ചു. ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ റൊണാൾഡോ നേടുന്ന ആദ്യ ഗോളായിരുന്നു ഇത്. 2-ാം പകുതിയുടെ അവസാന മിനുട്ടുകളിൽ മത്സരം നാടകീയമായ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങി. മത്സരം അധിക സമയത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കെയാണ് കളിയുടെ ഇഞ്ചുറി ടൈമിൽ, അതായത് 94-ാം മിനുട്ടിൽ, പകരക്കാരനായി ഇറങ്ങിയ ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടുന്നത്. തൊട്ടടുത്ത നിമിഷത്തിൽ ക്രൊയേഷ്യയുടെ ജോസ്കോ ഗ്വാർഡിയോൾ പന്ത് വലയിലെത്തിച്ച് സമനില പിടിച്ചെന്ന് തോന്നിച്ചെങ്കിലും കടുത്ത വാർ പരിശോധനയ്ക്കൊടുവിൽ ഓഫ്സൈഡ് വിധിച്ചതോടെ ആ ഗോൾ നിഷേധിക്കപ്പെട്ടു. 2-1 എന്ന നാടകീയ വിജയത്തോടെ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയപ്പോൾ അത് ക്രൊയേഷ്യയുടെയും ലൂക്ക മോഡ്രിച്ചിന്റെയും കണ്ണീരോടെയുള്ള വിടപറച്ചിലായി മാറി. മത്സരത്തിനുശേഷം മൈതാനത്ത് വികാരാധീനനായി നിന്ന ലൂക്ക മോഡ്രിച്ചിനെ പോർച്ചുഗീസ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആശ്വസിപ്പിച്ചത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. 2 പതിറ്റാണ്ടുകാലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ വിസ്മയം തീർത്ത ക്രൊയേഷ്യയെ 2018 ലോകകപ്പ് ഫൈനലിലും 2022 മൂന്നാം സ്ഥാനത്തുമെത്തിച്ച ആ മാന്ത്രികൻ തന്റെ അന്താരാഷ്ട്ര കരിയറിന് ഇതോടെ വിരാമമിട്ടു. കാണികളുടെയും സഹതാരങ്ങളുടെയും എഴുന്നേറ്റുനിന്നുള്ള ആദരവോടെയാണ് മോഡ്രിച്ച് ലോകകപ്പ് വേദിയോട് വിട പറഞ്ഞത്. കളിയിൽ തോറ്റെങ്കിലും മിഡ്ഫീൽഡിൽ അദ്ദേഹം കാണിച്ച പാസിംഗ് മികവും പക്വതയും ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ ആണ് പോർച്ചുഗലിന്റെ എതിരാളി. സ്വിറ്റ്സർലാൻഡും അൾജീരിയയും തമ്മിലുള്ള മത്സരം ഫിസിക്കൽ ഫുട്ബോളിന്റെയും കൃത്യമായ ഡിഫൻസീവ് ഓർഗനൈസേഷന്റെയും ഉദാഹരണമായിരുന്നു. അൾജീരിയൻ ടീമിന്റെ വേഗതയേറിയ വിങ്ങർമാരെ തടയുക എന്നതായിരുന്നു സ്വിസ് കോച്ചിന്റെ പ്രധാന വെല്ലുവിളി. വിംഗ് ബാക്കുകൾ പ്രതിരോധത്തിലേക്ക് ഇറങ്ങിക്കളിച്ചതോടെ അൾജീരിയയ്ക്ക് വിങ്ങുകളിലൂടെ മുന്നേറാൻ സ്പേസ് ലഭിച്ചില്ല. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ സ്വിറ്റ്സർലാൻഡ് ലീഡ് എടുത്തു. സൂപ്പർ താരം ബ്രീൽ എംബോളോ ആണ് സ്വിസ് പടയ്ക്കായി ആദ്യ ഗോൾ കണ്ടെത്തിയത്. ഈ ഗോളിന്റെ കരുത്തിൽ 1-ാം പകുതിയിൽ സ്വിറ്റ്സർലാൻഡ് മുന്നിട്ടുനിന്നു. 2-ാം പകുതി ആരംഭിച്ച് തൊട്ടടുത്ത മിനുട്ടിൽ തന്നെ അൾജീരിയയെ ഞെട്ടിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ 2-ാം ഗോളും നേടി. അൾജീരിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത് ഡാൻ എൻഡോയെയാണ് സ്വിസ് പടയുടെ ലീഡ് 2-ആക്കി ഉയർത്തിയത്.
രണ്ടാം പകുതിയിൽ അൾജീരിയ റിയാദ് മഹ്റസിന്റെ

0: നേതൃത്വത്തിൽ ഒന്നിന് പുറകെ ഒന്നായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും സ്വിസ് ഗോൾകീപ്പർ കോബലിന്റെ മികച്ച പ്രകടനം സ്വിറ്റ്സർലാൻഡിന്റെ രക്ഷയ്ക്കെത്തി. അൾജീരിയൻ താരങ്ങൾ സമനില ഗോളിനായി മുഴുവൻ ആളുകളെയും മുന്നോട്ട് കയറ്റി കളിച്ച സമയം നോക്കി സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ കൌണ്ടർ അറ്റാക്കിംഗ് തന്ത്രം പുറത്തെടുത്തു. ഒരു ടീം എന്ന നിലയിൽ സ്വിറ്റ്സർലാൻഡ് പുലർത്തിയ ഒത്തൊരുമയ്ക്ക് മുന്നിൽ അൾജീരിയയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. 2-0 എന്ന ഈ വിജയത്തോടെ സ്വിറ്റ്സർലാൻഡ് 1938 ശേഷം ആദ്യമായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരം വിജയിച്ച് ചരിത്രം കുറിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ കരുത്തുമായി എത്തിയ അൾജീരിയയ്ക്ക് ടാക്ടിക്കൽ അച്ചടക്കത്തിൽ മുന്നിട്ടുനിന്ന സ്വിസ് പടയെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. ഈ മൂന്ന് മത്സരങ്ങളും വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത് നോക്കൌട്ട് ഘട്ടത്തിൽ ടാക്ടിക്കൽ അച്ചടക്കത്തിനും അവസാന നിമിഷം വരെ പുലർത്തുന്ന ഏകാഗ്രതയ്ക്കുമാണ് പ്രാധാന്യം എന്നാണ്. സ്പെയിൻ തങ്ങളുടെ പന്തടക്കത്തിലൂടെയും റാൽഫ് റാഗ്നിക്കിന്റെ പ്രസ്സിംഗിനെ അതിജീവിച്ചും വിജയം നേടിയപ്പോൾ പോർച്ചുഗൽ റാമോസിന്റെ ലേറ്റ് സ്ട്രൈക്കിലൂടെയാണ് ക്രൊയേഷ്യയെ തകർത്തത്. സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെയും പ്രതിരോധ മികവിലൂടെയും വിജയം ഉറപ്പിച്ചു. തോറ്റെങ്കിലും ഓസ്ട്രിയയും അൾജീരിയയും മികച്ച പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. ഇനി ഇന്ന് നടക്കാനിരിക്കുന്ന പോരാട്ടങ്ങളിലേക്ക് വന്നാൽ ഓസ്ട്രേലിയയും ഈജിപ്തും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് റൌണ്ട് ഓഫ് 32 അവസാന ദിന മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 ഡാലസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം വ്യത്യസ്ത ഫുട്ബോൾ ശൈലികളുടെയും തന്ത്രങ്ങളുടെയും ഒരു നേർക്കുനേർ യുദ്ധമാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു നോക്കൌട്ട് മത്സരം ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോക്കറൂസ് എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ യുവനിര വരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തുർക്കിയെ തകർക്കുകയും പരാഗ്വേയെ സമനിലയിൽ തളയ്ക്കുകയും ചെയ്ത അവരുടെ കായികക്ഷമതയും കൌണ്ടർ അറ്റാക്കിംഗ് ശൈലിയും ശക്തമാണ്. മറുഭാഗത്ത് ചരിത്രത്തിലാദ്യമായി ഗ്രൂപ്പ് ഘട്ടം കടന്നെത്തുന്ന ഈജിപ്ത് തങ്ങളുടെ ഇതിഹാസ താരം മുഹമ്മദ് സലായുടെ ഫിറ്റ്നസ് ആശങ്കയിലാണ്. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയാൽ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റായ അസിസ്റ്റന്റ് കോച്ച് മൈൽ ജെഡിനാക്കിന്റെ തന്ത്രങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് തുണയാകും. എന്നാൽ ഷൂട്ടൌട്ടുകളിൽ മോശം റെക്കോർഡുള്ള ഈജിപ്തിന് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മത്സരം അവസാനിപ്പിക്കേണ്ടി വരും. ഇന്ന് മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അർജന്റീന കേപ്പ് വെർദെ മത്സരം ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടത്തിന് സമാനമാണ്. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 3:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച് ടൂർണമെന്റിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി മാറിയ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ വരുന്ന അർജന്റീനയ്ക്കാണ് ഈ മത്സരത്തിൽ സർവമേധാവിത്വവും കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ തളച്ച് ലോകകപ്പിന്റെ 96 ചരിത്രത്തിൽ നോക്കൌട്ടിൽ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയ കേപ്പ് വെർദെയുടെ പോരാട്ട വീര്യത്തെ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. സ്പെയിനിനെതിരെ 7 തകർപ്പൻ സേവുകളുമായി ഫുട്ബോൾ ലോകത്ത് തരംഗമായി മാറിയ അവരുടെ 40-കാരനായ ഗോൾകീപ്പർ വോസിങ്ങയുടെ കരുത്തുറ്റ പ്രതിരോധ കോട്ട ഭേദിക്കുക എന്നത് മെസ്സിക്കും സംഘത്തിനും കടുത്ത വെല്ലുവിളിയാകും. റൌണ്ട് ഓഫ് 32 ഏറ്റവും അവസാനത്തെ മത്സരമായി കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന കൊളംബിയ ഖാന പോരാട്ടവും പ്രവചനാതീതമാണ്. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളയ്ക്കുകയും ഉസ്ബെക്കിസ്ഥാനെയും കോംഗോയെയും തോൽപ്പിക്കുകയും ചെയ്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്ന കൊളംബിയ അതീവ ഫോമിലാണ്. തനത് ലാറ്റിനമേരിക്കൻ പാസിംഗ് ഗെയിമും മികച്ച മുന്നേറ്റ നിരയുമുള്ള കൊളംബിയയെ തളയ്ക്കാൻ മികച്ച 3 സ്ഥാനക്കാരായി നോക്കൌട്ടിൽ ഇടം പിടിച്ച ഖാനയുടെ കരുത്തുറ്റ പ്രതിരോധത്തിന് സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം. ഭീഷ്മപർവം എന്ന ചിത്രത്തിൽ സുഷീൻ ശ്യാം, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. ഗാനരചന സംഗീതം സുഷീൻ ശ്യാം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:15 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത് AVA കോയം സംഘവും.

എ വി എ കോയം സംഘവും അവതരിപ്പിച്ച ദഫ്മുട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. അൻവർ സാദത്ത്, റിമി ടോമി, അഫ്സൽ എന്നിവർ പാടിയത് ചിത്രം ഹണി ബി 2.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ബ്രോഡാഡി എന്ന ചിത്രത്തിൽ യൂജിൻ ആൻ ആമി എന്നിവർ പാടിയ ഗാനം. വരികൾ വിനായക് ശശികുമാർ, സംഗീതം ദീപക് ദേവ്.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മേനെ പ്യാർ കിയ എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം, ലത മങ്കേഷ്കർ എന്നിവർ പാടിയത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ലളിതഗാനങ്ങൾ, ആദ്യ ഗാനം പി അശോക് കുമാർ പാടിയത്, കെ വി ശബരിമണിയുടെ രചനയ്ക്ക് കെ കുഞ്ഞിരാമൻ്റെ സംഗീതം. പ്രസാദം വാങ്ങി എന്നാരംഭിക്കുന്നു.

വീണാധാരിണി എന്നാരംഭിക്കുന്ന അടുത്ത ഗാനം എം ലീന പാടിയത്, ഹരിപ്പാട് കെ പി എൻ പിള്ളയുടെ രചനയ്ക്ക്, ടി ജെ ശരത്ചന്ദ്രൻ്റെ സംഗീതം.

അടുത്ത ഗാനം വി എം അജിതൻ പാടിയത്. പെരുന്തുരുത്തി മധുവിൻ്റെ രചനയ്ക്ക് കെ ദേവദാസ് സംഗീതം നൽകിയിരിക്കുന്നു. ആർദ്രമീ ഓർമ്മകൾ എന്നാരംഭിക്കുന്നു.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
3: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. 2020 ജൂലൈ 30-നാണ് ഇന്ത്യ ഗവൺമെന്റ് ഗ്രാമോദ്യോഗ് വികാസ് യോജന ആരംഭിച്ചത്. പ്രധാനമായും അഗർബത്തി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരകൗശല തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്നതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം, അതായത് MSME മന്ത്രാലയം, ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി. അഗർബത്തി വ്യവസായത്തെയും അതുമായി ബന്ധപ്പെട്ട കരകൗശല വിദഗ്ധരെയും സഹായിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ബന്ധപ്പെട്ട കരകൗശല തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ ഇത് തീർച്ചയായും വഴിയൊരുക്കും. കരകൗശല തൊഴിലാളികൾക്ക് 200 ഓട്ടോമാറ്റിക് അഗർബത്തി നിർമ്മാണ യന്ത്രങ്ങളും 40 മിക്സിംഗ് മെഷീനുകളും നൽകാനാണ് പദ്ധതി. ദീർഘകാലാടിസ്ഥാനത്തിൽ ഉൽപാദന വിതരണ കാര്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഗ്രാമങ്ങളുടെയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തിന്റെയും മൊത്തത്തിലുള്ള വികസനം ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരകൗശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ നൽകുവാൻ ഇതിൽ വ്യവസ്ഥയുണ്ട്. ആഭ്യന്തര അഗർബത്തി ഉത്പാദനം വർദ്ധിക്കുന്നതോടെ അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുവാനും സാധിക്കും. കരകൗശല തൊഴിലാളികളുടെ ഓരോ ചെറു സംഘത്തിനും ഏകദേശം 50 അഗർബത്തി നിർമ്മാണ യന്ത്രങ്ങളും 10 മിക്സിംഗ് മെഷീനുകളും നൽകും. കരകൗശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ് നൽകുന്നത്, അതായത് KVIC. രാജ്യത്തെ ഖാദി സ്ഥാപനങ്ങളുമായും അഗർബത്തി നിർമ്മാതാക്കളുമായും ഉള്ള ഏകോപനം KVIC, അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ് നടത്തുന്നത്. സ്ഥിരം ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുവാനും ഇതിൽ പദ്ധതിയുണ്ട്. മുൻപ് രാജ്യത്തിന്റെ ഇറക്കുമതി നയത്തിൽ അഗർബത്തിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തീരുമാനം എടുത്തിരുന്നു. അഗർബത്തി സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് നിയന്ത്രിത വ്യാപാരത്തിലേക്ക് മാറ്റിയതായിരുന്നു അത്. കൂടാതെ അഗർബത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉരുണ്ട മുള വിത്തുകളുടെ ഇറക്കുമതി തീരുവ 10% നിന്ന് 25% ഉയർത്തി. ആഭ്യന്തര അഗർബത്തി വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ളത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രോജക്റ്റുകളാണ് തുടക്കത്തിൽ ഇതിൽ ഉൾപ്പെടുന്നത്.

0: ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ MSME മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം. പദ്ധതി പ്രകാരം ഗ്രാമത്തിലെ കരകൗശല വിദഗ്ധർ, തൊഴിൽ രഹിതരായ യുവാക്കൾ എന്നിവർക്കും സ്വയം സഹായ സംഘങ്ങൾക്കും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് സർക്കാർ സഹായം നൽകുന്നു. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ പ്രാദേശിക സ്വയം സഹായ സംഘങ്ങൾ വഴിയായും പഞ്ചായത്തുകൾ വഴിയായും നൈപുണ്യ വികസന പരിപാടി സംഘടിപ്പിച്ചാണ് കരകൗശല വിദഗ്ധരെയും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും ഗ്രാമോദ്യോഗ് വികാസ് യോജനയിൽ തിരഞ്ഞെടുക്കുന്നത്. ഇതിനുശേഷം ഗുണഭോക്താക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം നൽകുന്നു. പരിശീലനത്തിനു ശേഷം ഉപകരണങ്ങളും കിറ്റുകളും വിതരണം ചെയ്യുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായ വാക്സിനേഷൻ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിട്ടതിന്റെ 93.32% കൈവരിക്കാൻ സാധിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തി. ഈ വിഭാഗത്തിൽ 681 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. 2145 ട്രാൻസിറ്റ് ബൂത്തുകൾ ജില്ലയിൽ പ്രവർത്തിച്ചു. 118,860 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ വാക്സിൻ തുള്ളിമരുന്ന് നൽകാൻ സാധിച്ചു. എഞ്ചിൻ തകരാറിലായ വിദേശ ചരക്ക് കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. കരീബിയൻ ദ്വീപ സമൂഹത്തിലെ സെന്റ് കിറ്റ്സ് ആൻഡ് നെവീസ് എന്ന രാജ്യത്തിന്റെ MV IOL സഫയർ എന്ന കപ്പലാണ് തുറമുഖത്ത് എത്തിച്ചത്. ആന്ധ്രയിൽ നിന്ന് അരിയുമായി പോകവെയാണ് എഞ്ചിൻ കേടായത്. 90.7 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 17 വർഷത്തെ പഴക്കമുണ്ട്. ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി ബിന്ദുകൃഷ്ണ ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി അറിയിച്ചു. കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ മണ്ണിന്റെ പരിശോധനാ ഫലം ലഭിച്ചാലുടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കിഫ്ബി മുഖേന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിയന്തര ചികിത്സാ യൂണിറ്റ്, പൊള്ളൽ ചികിത്സാ കേന്ദ്രം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കും. ICU ആംബുലൻസ്, ഓക്സിജൻ പ്ലാന്റിന്റെ വിപുലീകരണം, ഇൻഷുറൻസ് കുടിശ്ശിക തീർപ്പാക്കൽ എന്നിവയും പരിഗണനയിലുണ്ട്. ആയൂരിൽ അക്രമാസക്തനായ തെരുവുനായയെ വെടിവെച്ചു കൊന്നു. 3 പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച് പ്രദേശത്ത് ഭീതി പരത്തിയ നായയാണ് ഒടുവിൽ വെടിവെച്ചു കൊന്നത്. വഴിയാത്രക്കാരെ ആക്രമിക്കാനായി നിലകൊണ്ട നായയെ പിടികൂടാൻ ഡോഗ് ക്യാച്ചർമാരെ ലഭ്യമായില്ല. തുടർന്ന് ഷൂട്ടേഴ്സ് പാനലിൽപ്പെട്ട ആളെ എത്തിച്ച് വെടിവെപ്പിക്കുകയായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മലയോര ജനവാസ മേഖലകളിൽ കാട്ടാനശല്യം വർദ്ധിക്കുന്നു. ആര്യങ്കാവ് വെഞ്ചർ രാജാച്ചോല മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന പാളത്തിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് പാലരുവി എക്സ്പ്രസ് ഏറെ നേരം പിടിച്ചിടേണ്ടതായി വന്നു. ഒറ്റക്കൽ ഇരപ്പിൻചാൽ ഭാഗത്താണ് കാട്ടാന പാളത്തിൽ നിന്നത്. ഒറ്റക്കൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും സമീപത്തെ പ്രദേശങ്ങളിലും കാട്ടാനകൾ എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ആര്യങ്കാവ് രാജാച്ചോല മേഖലയിൽ വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ, തെങ്ങുകൾ, കവുങ്ങുകൾ എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷന്റെയും ശക്തികുളങ്ങര കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. AAF ക്യാമ്പയിൻ, പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ വിശദീകരണം, മണ്ണ് സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവ നടത്തി. നടീൽ വസ്തുക്കൾ, കാർഷികോപകരണങ്ങൾ, ഉത്പാദന ഉപാധികൾ എന്നിവയുടെ വിപണനവും ഉണ്ടായിരുന്നു.

0: രാജ്യാന്തര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഒളിമ്പിക് ഡേ റാലി നടത്തി. കേരള ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച റാലി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു. കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാരംഭിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സമാപിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായ പരിശോധന പുരോഗമിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രത്യേക പരിശോധന. ഹോട്ടലുകൾ, ജ്യൂസ് കടകൾ, സൂപ്പർമാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മാസം 11 ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 364 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 78 സാമ്പിളുകൾ ശേഖരിച്ചു. ശുചിത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള വീഴ്ചകൾ കണ്ടെത്തിയ 18 സ്ഥാപനങ്ങളിൽ നിന്നായി 36,000 രൂപ പിഴ ഈടാക്കി. പഴകിയതും മായം കലർന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുക, അടുക്കളയിൽ ശുചിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ബി ബി ജി റാംജി പദ്ധതിയുടെ ആദ്യ ദിനത്തിൽ 20,000 പേർക്ക് തൊഴിൽ നൽകി ജില്ല ഒന്നാമതെത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ അവകാശങ്ങളും ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയർത്തിയതും ഗുണഭോക്താക്കൾക്ക് പ്രയോജനകരമാണ്. ജലസുരക്ഷ, റോഡ്, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലായി 318 ജോലികളുടെ പട്ടികയാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കുന്ന വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ അനുസരിച്ചാണ് പുതിയ പദ്ധതിയുടെ നിർവഹണം. സംസ്ഥാന ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ആശ്രാമം ഹോക്കി സ്റ്റേഡിയം വേദിയായി. ജൂനിയർ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാവായി. 2-1 എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് തലസ്ഥാനം ചാമ്പ്യനായത്. പത്തനംതിട്ടയെ 2-1 പരാജയപ്പെടുത്തി മലപ്പുറം 3 സ്ഥാനം സ്വന്തമാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, വനമഹോത്സവം, സജിനി ജി നടത്തുന്ന പ്രഭാഷണം, 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്, 7:35 യുവവാണി, 8:00 to 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗം. ആകാശവാണിയുടെ 90 വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിൽ കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തെക്കുറിച്ച് കെ വി സജയ് ചെയ്ത പ്രഭാഷണം, തുടർന്ന് ജി എസ് ശുഭ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. 10:00 ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. ട്രിവാൻഡ്രം വി സുരേന്ദ്രൻ മൃദംഗം, കണ്ണൻ തൃപ്പൂണിത്തറ ഘടം. 11:00 ലളിതഗാനം. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എൽ ശ്രീധരൻ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിത കരയല്ലേ, ആലാപനം സി വി ജിഷാമേരി. പ്രഭാതഗീതം ശ്രദ്ധ പ്രായോജകർ, മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം ആദ്യമായി, തുടർന്ന് ആരോഗ്യം അമൂല്യം, റസീന വി പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ്, കിഞ്ചന വർത്തമാനം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 സസ്നേഹം. 9:00 സുവർണമലരുകൾ. 9:30 പൂക്കുട. തിരൂർ സീനിയർ സെക്കൻഡറി എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 കൊമ്പുപാട്ട്, നായാതോട് വിനോദും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 to 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധവും, ഡോക്ടർ

മുഹമ്മദ് ആസിഫ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം നരിയും നരനും, രചന മുഹമ്മദ് പന്നിയങ്കര. 9:15 കായികലോകം, 9:30 ആരോഗ്യവാണി, വയോജനാരോഗ്യം, ഡോക്ടർ നദീമ റഹ്മാൻ സംസാരിക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി, പണ്ഡിറ്റ് അർണബ് ചത്തോപാധ്യായയുടെ വോക്കൽ ഖയാൽ. 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

0: ज्ञानस्य आवश्यकता वर्तते। भारतीय ऋतु विज्ञान विभागेन गुजरात, कोंकण, गोवा, मध्य महाराष्ट्र, ओडिशा, पश्चिम मध्य प्रदेशेषु श्वः यावत् अतिवृष्टेः रक्त संचेतना प्रसारिता। अनेनैव सह छत्तीसगढ़, पूर्व मध्य प्रदेश, उत्तर प्रदेश, विदर्भ क्षेत्रेषु झंझावातस्य विद्युत प्रपातस्य चापि संभावना प्रकटीकृता। विभागानुसारं श्वः यावत् उत्तर प्रदेश, बिहार, आंध्र प्रदेश, पश्चिम बंगाल, कर्नाटक, जम्मू कश्मीर, लद्दाख, तमिलनाडु, पुदुचेरी, करैक्कल, तेलंगाना, पूर्वोत्तर राज्येषु अपि अत्यधिक वृष्टिः भवितुं शक्या। फीफा विश्व चषके कनाडा देशस्य वैंकूवर नगरे स्विट्जरलैंड देशेन अल्जीरिया देशः 2-0 इत्यंकांतरालेन पराजित्य राउंड ऑफ 16 चक्रे प्रवेशः संप्राप्तः। इतिहासे चतुर्वारं प्रागुपान्त्य चरणे गन्तुं स्विट्जरलैंड दलम् आगामी मंगलवासरे अस्मिन्नेव स्थाने कोलंबिया अथवा घाना देशेन सह स्पर्धिष्यति। अन्यस्मिन् द्वन्द्वे स्पेन देशेन कैलिफोर्नियायाः लॉन्स एलेंजिस क्रीडांगणे राउंड ऑफ 32 चक्रे ऑस्ट्रेलिया दलम 3-0 इत्यनेन पराभूय राउंड ऑफ 16 चक्रे स्वस्थानं सुरक्षितम्। अपरत्र कनाडा देशस्य टोरंटो नगरे प्रवृत्ते द्वन्द्वे पुर्तगाल देशः अपि क्रोएशिया दलम 2-0 इत्यंकांतरालेन पराजित्य राउंड ऑफ 16 चक्रे प्राप्तवान्। मंगलवासरे डलास नगरे राउंड ऑफ 16 चक्रे पुर्तगाल दलम स्पेन देशं सम्मुखी करिष्यति। इति वार्ताः।
1: अल्पसमयतिनुल्लिल പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന, കാബോവേർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങൾ

0: പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 മണി വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ൽ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. 1 വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. 1 വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് രോഗം പടരുന്നത്.
1: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്ര

മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ. തയ്യാറാക്കിയത് ഡോക്ടർ വസുന്ധര വി ആർ, മെഡിക്കൽ ഡയറക്ടർ ജീവനം തിരുവനന്തപുരം. അവതരണം ബിന്ദു വിനോദ്. മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ പൈതൃകങ്ങളിലൊന്നായ യോഗയുടെ അത്ഭുതകരമായ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. 1000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉദ്ഭവിച്ച ഈ ശാശ്വത ജ്ഞാനം ഇന്ന് ഭൂഖണ്ഡങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തലമുറകളെയും അതിജീവിച്ച് ലോകമെമ്പാടുമുള്ള 2,00,000,000 ആളുകളെ ഒരുമിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, നിഷ്ക്രിയ ജീവിതശൈലി, ജീവിതശൈലി രോഗങ്ങൾ, അതിവേഗം പ്രായമാകുന്ന ജനസംഖ്യ എന്നിവയെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യോഗ പ്രായോഗികവും സമഗ്രവുമായ ഒരു പരിഹാരമാണ്. യോഗ എന്നത് വെറും വ്യായാമമല്ല, ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കുന്ന സമഗ്രമായ ജീവിത രീതിയാണ് അത്. യോഗ എന്ന പദം സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന്റെ അർത്ഥം ചേരുക, ഐക്യപ്പെടുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ്. വ്യക്തിപരമായ ബോധവും സർവവ്യാപകമായ ബോധവും തമ്മിലുള്ള ഐക്യത്തെയാണ് യോഗ സൂചിപ്പിക്കുന്നത്. ശരീരവും മനസ്സും ചിന്തയും പ്രവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് യോഗ പ്രതിനിധീകരിക്കുന്നത്. പ്രാചീന മഹർഷിയായ പതഞ്ജലി തന്റെ യോഗസൂത്രങ്ങളിൽ യോഗയെ ഇപ്രകാരം നിർവചിക്കുന്നു: യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് യോഗ. ഈ നിർവചനം യോഗ അടിസ്ഥാനപരമായി ആത്മനിയന്ത്രണത്തിന്റെയും ആന്തരിക പരിവർത്തനത്തിന്റെയും ശാസ്ത്രമാണെന്ന് വ്യക്തമാക്കുന്നു. ധാർമ്മിക ജീവിതം, സ്വയം അച്ചടക്കം, ശ്വാസനിയന്ത്രണം, ഏകാഗ്രത, ധ്യാനം, ഒടുവിൽ ആത്മസാക്ഷാത്കാരം എന്നിവയെല്ലാം യോഗയുടെ ഭാഗമാണ്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘടകങ്ങളാണുള്ളത്. ഈ 8 ഘടകങ്ങളും ഒരുമിച്ച് ശാരീരിക ആരോഗ്യം, മാനസിക വ്യക്തത, വൈകാരിക സ്ഥിരത, ആത്മീയ വളർച്ച എന്നിവ കൈവരിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗം നൽകുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യോഗ അംഗീകരിക്കുന്നു. സന്തുലിതാവസ്ഥ, ആത്മബോധം, മാനസിക കരുത്ത്, കരുണ എന്നിവ വളർത്തിയെടുക്കുന്ന യോഗ ആധുനിക ജീവിതത്തിൽ കൂടുതൽ പ്രസക്തമാണ്.
യോഗത്തിൽ

ഉത്ഭവവും ചരിത്രപരമായ വികാസവും എന്താണെന്ന് പരിശോധിക്കാം. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 2700 മുതൽ 1900 വരെ നിലനിന്നിരുന്ന സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകളിൽ ധ്യാനമുദ്രയിലിരിക്കുന്ന രൂപങ്ങൾ ആലേഖനം ചെയ്ത മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. യോഗ സദൃശ്യമായ ആത്മീയ അഭ്യാസങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്നതിന് ഇവ സൂചന നൽകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സ്തുതിഗീതങ്ങളും ദാർശനിക ചിന്തകളും പിന്നീട് രൂപം കൊണ്ട യോഗ പാരമ്പര്യങ്ങൾക്ക് അടിത്തറയായി. ഉപനിഷത്തുകൾ ആത്മാവിന്റെ സ്വഭാവം, ആത്മസാക്ഷാത്കാരം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ചു. ഭഗവത്ഗീത യോഗത്തെ ദൈനംദിന ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗമായി അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ വിവിധ യോഗമാർഗങ്ങളെ വിശദീകരിക്കുന്നു. ക്രിസ്തുവിനു മുമ്പ് 2000s മഹർഷി പതഞ്ജലി വിവിധ യോഗ പാരമ്പര്യങ്ങളെ സമന്വയിപ്പിച്ച് യോഗ സൂത്രങ്ങൾ രചിച്ചു. ഇന്നും ലോകമെമ്പാടുമുള്ള യോഗ സാധകർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ദാർശനിക അടിത്തറ ഇതുവഴി രൂപപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഹഠയോഗം പോലുള്ള പുതിയ യോഗ പരമ്പരകൾ വളർന്നു. ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ യോഗ സാഹിത്യത്തെ സമ്പന്നമാക്കുകയും യോഗയുടെ പ്രായോഗിക വശങ്ങളെ വികസിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയിലും ലോകത്തും യോഗയുടെ പ്രാധാന്യം. 19th അവസാനത്തിലും 20th തുടക്കത്തിലുമാണ് യോഗയുടെ ആധുനിക പുനരുജ്ജീവനം ആരംഭിച്ചത്. ദർശനശക്തിയുള്ള ആത്മീയ നേതാക്കൾ യോഗയെ ലോക സമൂഹത്തിന് പരിചയപ്പെടുത്തി. അവർ യോഗയെ ആത്മീയ ശാസ്ത്രം എന്നതിലുപരി മനുഷ്യ വികസനത്തിനുള്ള സർവ്വലൗകിക ശാസ്ത്രമായും അവതരിപ്പിച്ചു. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ യോഗ ദർശനത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. തുടർന്ന് അനേകം യോഗാചാര്യന്മാരും സ്ഥാപനങ്ങളും അധ്യാപനം, ഗവേഷണം, പ്രസിദ്ധീകരണങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയിലൂടെ യോഗയെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, പ്രതിരോധം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ യോഗ വ്യാപകമായി ഉൾക്കൊള്ളപ്പെട്ടു. ഹൃദയാരോഗ്യം, ശ്വസന പ്രവർത്തനം, പേശി അസ്ഥി ആരോഗ്യം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, മാനസികാരോഗ്യം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് യോഗ സഹായകമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ഥിരമായ യോഗാഭ്യാസം സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും ആശുപത്രികളിലും സർവകലാശാലകളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വീടുകളിലും യോഗ അഭ്യസിക്കപ്പെടുന്നു. ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും സുസ്ഥിര ജീവിതത്തിന്റെയും ആഗോള പ്രസ്ഥാനമായി യോഗ ഇന്ന് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തുടക്കം. 2014 സെപ്റ്റംബർ യോഗയുടെ ആഗോളയാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. യോഗ ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന്റെ അമൂല്യ സമ്മാനമാണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം വളർത്താൻ അതിന് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 177 രാജ്യങ്ങൾ സഹപ്രായോജകരായി രംഗത്തെത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച പ്രമേയങ്ങളിലൊന്നായി ഇതിനെ മാറ്റി. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 ഔദ്യോഗികമായി അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന് ലഭിച്ച ആഗോള അംഗീകാരത്തിന്റെ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. ജൂൺ 21 പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ വേനൽ അയനാന്ത ദിനമാണത്. യോഗ പാരമ്പര്യത്തിൽ ഈ ദിവസം പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2015 ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗ ദിന സംസ്ഥാന

0: തല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗ ദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെയാണ് തുടക്കമായത്. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗാ ദിന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലോക്ഭവനിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രാചീന ഇന്ത്യയിൽ ആരംഭിച്ച യോഗ ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ആഗോള പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ, മനുഷ്യരാശിക്കുള്ള ഇന്ത്യയുടെ ശാശ്വത സമ്മാനമാണ് യോഗ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി കോഴിക്കോട്.
2: വയലും വീടും

0: ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ ആദ്യവാരം ആചരിക്കുന്ന വാർഷിക വൃക്ഷത്തൈ നടീൽ ഉത്സവമാണ് വനമഹോത്സവം. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഹരിതവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, വനനശീകരണം തടയുക, അതോടൊപ്പം വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും പ്രകൃതി സ്നേഹവും മരങ്ങൾ വച്ചുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും എത്തിക്കുക എന്നതാണ് വനമഹോത്സവത്തിന്റെ ലക്ഷ്യം. വനമഹോത്സവം. പ്രിയ ശ്രോതാക്കളെ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു സജിനി ജി.
1: ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ വനങ്ങളെയും വൃക്ഷങ്ങളെയും ആശ്രയിച്ചാണ്. കാടുകളില്ലാതെ ഈ ലോകത്ത് ജീവിതം അസാധ്യം തന്നെ. മനുഷ്യനാവശ്യമായതെല്ലാം നൽകുന്നത് വനങ്ങളാണ്. നിരവധി മനുഷ്യർക്ക് ഉപജീവന മാർഗമാകുന്നതും വനങ്ങൾ തന്നെ. മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതും അവയെ സംരക്ഷിക്കേണ്ടതും മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ആവശ്യവും കടമയും കൂടിയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ലോകമാകെ നിറയുന്ന ഈ കാലത്ത് വൃക്ഷങ്ങളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളിലൊന്നായി പ്രകൃതി സംരക്ഷണം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആർട്ടിക്കിൾ 51A(g)യിലാണ് ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കാനും കാടുകൾ, നദികൾ, വന്യജീവികൾ എന്നിവയെ സംരക്ഷിക്കാനും പറഞ്ഞിരിക്കുന്നത്. മലിനീകരണമില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയും ആവശ്യവുമായതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ സർക്കാർ തലത്തിലും അല്ലാതെയും നടപ്പാക്കി വരുന്നുണ്ട്. ഇതിൽ വളരെ ശ്രദ്ധേയമായ പ്രാധാന്യമേറിയ ഒരു പരിപാടിയാണ് വനമഹോത്സവം. എല്ലാ വർഷവും ജൂലൈ

ജില്ലയിലെ ആദ്യവാരം ഇന്ത്യയിൽ വനമഹോത്സവമായി ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് ജൂലൈ ആദ്യവാരം വനമഹോത്സവത്തിന് തിരഞ്ഞെടുത്തത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും മൺസൂൺ കാലം തുടങ്ങുന്നതിനാലാണ് ജൂലൈ ആദ്യവാരം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. തൈകൾ വച്ചുപിടിപ്പിക്കുന്നതിന് അനുയോജ്യമായ കാലാവസ്ഥയാണിത്. കൂടാതെ വടക്കേ ഇന്ത്യയിൽ ഖാരിഫ് കാലം തുടങ്ങുന്നതും ജൂലൈ ഒന്നിനാണ്. 1950 അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന K.M. മുൻഷിയാണ് വനമഹോത്സവത്തിന് തുടക്കമിട്ടത്. പൊതുജനങ്ങൾക്കിടയിൽ പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിനും വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിനുമായിട്ടാണ് അദ്ദേഹം വനമഹോത്സവത്തിന് തുടക്കമിട്ടത്. മരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും ഇത് ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുന്നു. വൃക്ഷത്തൈകൾ നടീൽ എന്ന ആശയം പെട്ടെന്ന് തുടങ്ങിയ ഒന്നല്ല. വനമഹോത്സവത്തിന് ഒരു ചരിത്രമുണ്ട്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപേ ഇന്ത്യയിൽ വൃക്ഷത്തൈകൾ നടീൽ വാരം ആചരിച്ചിരുന്നു. വൃക്ഷത്തൈ നടീൽ വാരം ഇന്ത്യയിൽ ആദ്യമായി ആചരിച്ചത് 1947 ജൂലൈ 20 മുതൽ 27 വരെയായിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ ചരിത്രകാരനും സസ്യശാസ്ത്ര വിദഗ്ധനും സിവിൽ സെർവന്റുമായിരുന്ന മൊഹീന്ദർ സിംഗ് രാന്ധവയായിരുന്നു. ഹിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന 4 വാല്യങ്ങളുള്ള പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം. ഡോക്ടർ M.S. രാന്ധവ പഞ്ചാബ് കാർഷിക സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ, ഇന്ത്യൻ കാർഷിക കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണറായിരുന്ന ഖുർഷിദ് അഹമ്മദ് ഖാനാണ് ജൂലൈ 20 രാവിലെ ആദ്യമായി തൈ നട്ട് ആചരണത്തിന് തുടക്കമിട്ടത്. ഇതിനു തുടർച്ചയായി അന്ന് തന്നെ ഉച്ചയ്ക്ക് ഡൽഹിയിലെ പുരാനകിലയിൽ മറ്റൊരു ചടങ്ങുകൂടി നടന്നു. അതിന് അന്നത്തെ ഇടക്കാല സർക്കാരിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന ജവഹർലാൽ നെഹ്റുവായിരുന്നു നേതൃത്വം നൽകിയത്. ലേഡി മൗണ്ട്ബാറ്റൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ലേഡീസ് ഡേയും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. കുത്തബ് മിനാറിലായിരുന്നു ഈ ചടങ്ങ് നടന്നത്. പിന്നീട് അടുത്ത വർഷങ്ങളിലും ഈ ചടങ്ങുകൾ തുടർന്നു. ഈ സമ്പ്രദായങ്ങളെ പിന്തുടർന്ന K.M. മുൻഷി 1950 ഈ ചടങ്ങുകൾക്ക് വനമഹോത്സവം എന്ന പേര് നൽകുകയും ആചരണം ജൂലൈ ആദ്യവാരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. കോടിക്കണക്കിന് തൈകൾ ഇന്ത്യയിലുടനീളം വനമഹോത്സവത്തിന്റെ ഭാഗമായി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിന്റെയും അവ സംരക്ഷിക്കപ്പെടുന്നതിന്റെയും ആവശ്യകത വ്യാപകമായി പൊതുജനങ്ങളിലെത്തിക്കാൻ ഈ ആചരണത്തിന് കഴിഞ്ഞു. തദ്ദേശീയമായി വളരുന്ന ചെടികൾ, വൃക്ഷങ്ങൾ എന്നിവയാണ് വെച്ചുപിടിപ്പിക്കാറ്. എന്തുകൊണ്ടാണ് തദ്ദേശീയ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കണം എന്ന് പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? പ്രാദേശിക കാലാവസ്ഥയുമായും സാഹചര്യങ്ങളുമായും പൊരുത്തപ്പെട്ടു പോകുന്നതിനുള്ള കഴിവാണിതിനു കാരണം. ഇത് വൃക്ഷത്തൈകളുടെ അതിജീവന നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ കൂടുതൽ വിഭവങ്ങൾ സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുന്നു. പ്രദേശത്തിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കാൻ ഇത് കാരണമാവുന്നു. മണ്ണൊലിപ്പ് തടയാനും വരൾച്ച കുറയ്ക്കാനും സഹായിക്കുന്നത് മരങ്ങളാണ്. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ പ്രദേശത്ത് ഭാവിയിൽ തണൽ നൽകാനും വഴിയോരത്തിന് മനോഹാരിത നൽകാനും കഴിയുന്നു. വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, സർവകലാശാലകൾ, സർക്കാരേതര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളോടെ വനമഹോത്സവ വാരാചരണം നടത്താറുണ്ട്. വനമഹോത്സവ വാരാചരണം വിദ്യാർത്ഥികളിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിന്റെ സമസ്ത മേഖലകളുമായും വനങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. നാം ശ്വസിക്കുന്ന വായു ശുദ്ധീകരിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും വനങ്ങൾ ആവശ്യമാണ്. കൂടാതെ ജലസംവിധാനങ്ങൾ ശുദ്ധമാക്കാനും വനങ്ങൾ ആവശ്യം കൂടിയേ തീരൂ. ആഗോളതാപനം തടയുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും വനങ്ങൾ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് വനങ്ങളാണ്. വെള്ളം, മണ്ണ്, വായു എന്നിവയെ ശുദ്ധീകരിക്കുന്നതിന് മരങ്ങൾ കൂടിയേ തീരൂ. മരം എന്ന അമൂല്യമായ പ്രകൃതി വിഭവം സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് ഓരോ പൗരനും ഉണ്ടാവേണ്ടതാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ കഴിയുന്ന വനങ്ങൾ എന്തുമാത്രം പ്രയോജനമാണ് നമുക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പ് ലഘൂകരിക്കാനും കാട്ടുതീ കുറയ്ക്കാനും വനങ്ങൾക്ക് കഴിയുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം മുൻപില്ലാത്ത വിധം വിഷമതകളിലൂടെ നാം കടന്നുപോകുന്നു. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ കേരളത്തിൽ വേനലിൽ നാം അനുഭവിക്കുന്ന കൊടും ചൂട് തന്നെ ധാരാളം. ആഗോളതാപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്താൽ

ാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ വനങ്ങൾ സഹായിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉദ്വമനത്തിന്റെ 30% വരെ വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് വനങ്ങൾക്കുണ്ട്. വനങ്ങളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിയും. പ്രാദേശിക മഴയെ സ്വാധീനിക്കാൻ പ്രദേശത്തെ വനങ്ങൾക്ക് കഴിയുന്നു. പ്രാദേശികമായി ജലലഭ്യത ഉറപ്പുവരുത്താൻ ഇതുമൂലം കഴിയുന്നു. ആഫ്രിക്കയിലെ കോംഗോ തടം വടക്കേ ആഫ്രിക്കൻ മേഖലയിലെ മഴയെ സ്വാധീനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ മഴക്കാടാണ് കോംഗോ തടം. ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഇവിടത്തെ മഴക്കാടുകൾ ഗണ്യമായ പങ്കുവഹിക്കുന്നു. ഭൂമിയുടെ താപനില സന്തുലിതമാക്കാനും ആഗോള കാലാവസ്ഥയെ പ്രതിരോധിക്കാനും ഇവ സഹായിക്കുന്നു. കാർഷിക രംഗവുമായി അഭേദ്യമായ ബന്ധമാണ് വനങ്ങൾക്കുള്ളത്. കൃഷി ചെയ്യാനാവശ്യമായ ജലം, കാലാവസ്ഥ എന്നിവ പ്രദാനം ചെയ്യുന്നതിൽ വനങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. കൂടാതെ ഭക്ഷ്യവിളകളുടെ പ്രജനനത്തെ വനത്തിലുള്ള പ്രാണികളും മറ്റും സഹായിക്കുന്നു. കുരുമുളക്, ഏലം, തേയില, കാപ്പി മുതലായവ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യം വനങ്ങളോട് ചേർന്ന്

സഹായിക്കുന്നു. കാർഷിക രംഗവുമായി അഭേദ്യമായ ബന്ധമാണ് വനങ്ങൾക്കുള്ളത്. കൃഷി ചെയ്യാനാവശ്യമായ ജലം, കാലാവസ്ഥ എന്നിവ പ്രദാനം ചെയ്യുന്നതിൽ വനങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. കൂടാതെ ഭക്ഷ്യവിളകളുടെ പ്രജനനത്തെ വനത്തിലുള്ള പ്രാണികളും മറ്റും സഹായിക്കുന്നു. കുരുമുളക്, ഏലം, തേയില, കാപ്പി മുതലായവ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യം വനങ്ങളോട് ചേർന്ന മലയോര മേഖലകളാണ്. ഔഷധ സസ്യങ്ങളുടെ അക്ഷയഗനിയാണ് ഓരോ വനവും. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ കണക്ക് പ്രകാരം ആയുർവേദ മരുന്നുകൾക്ക് ആവശ്യമായ 65% സിദ്ധൌഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ചെടികളുടെ 80% നമ്മുടെ വനങ്ങളിൽ നിന്നും ലഭിക്കുന്നു. കേരളത്തിലെ തദ്ദേശീയമായ 450 സസ്യ ഇനങ്ങൾ ഇന്ത്യൻ ഔഷധ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നതായി ഔഷധ സസ്യ ബോർഡ് പറയുന്നു. കൂടാതെ ഗോത്രസമൂഹങ്ങൾ, ഗ്രാമീണ സമൂഹങ്ങൾ എന്നിവ 2000-ൽ കാട്ടുചെടികൾ വിവിധ വൈദ്യാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ആദിവാസി ഗോത്രസമൂഹങ്ങളുടെ ഉപജീവന മാർഗം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും പരിശുദ്ധമായ വനോൽപ്പന്നങ്ങൾ നേരിട്ട് അവരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുമായുള്ള സംരംഭമാണ് വനശ്രീ ഇക്കോഷോപ്പുകൾ. കേരള വനം വന്യജീവി വകുപ്പിന്റെ കീഴിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. വനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായും അറിയേണ്ടതാണ് പശ്ചിമഘട്ടവും അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയും. ഇന്ത്യയുടെ പാരിസ്ഥിതിക വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിനും സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിനും പശ്ചിമഘട്ടം പ്രധാന പങ്കുവഹിക്കുന്നു. ലോകമാകെയുള്ള 36 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ് പശ്ചിമഘട്ടമെന്നതും അതിൻ്റെ പ്രാധാന്യം എത്രയെന്ന് കാണിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്നമായ പ്രദേശങ്ങളെയാണ് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ തീരുമാനിക്കുന്നതിൽ പശ്ചിമഘട്ടം സുപ്രധാന ഘടകമാണ്. നമ്മുടെ ഉപദ്വീപീയ നദികളുടെ ഉത്ഭവസ്ഥാനമാണ് പശ്ചിമഘട്ടം. ഇതുവഴി കൃഷിയെ സ്വാധീനിക്കാൻ പശ്ചിമഘട്ടത്തിന് കഴിയുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ജീവജാലങ്ങൾ വസിക്കുന്നയിടം കൂടിയാണ് ഈ കാടുകൾ. തനതായ കാലാവസ്ഥ, തദ്ദേശീയ ജീവജാലങ്ങൾ എന്നിവയാൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കാടുകളാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ളത്. ഇന്ത്യയിലെ ഉഭയജീവികളിൽ 50% മത്സ്യ ഇനങ്ങളിൽ 67% പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ്. വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ടൽ ചെടികളുടെയും കണ്ടൽ വനങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് വിസ്മരിക്കാനാവില്ല. കണ്ടൽക്കാടുകൾ നൽകുന്ന പ്രതിരോധം വളരെ വലുതാണ്. സുനാമി, കടലേറ്റം എന്നിവയിൽ നിന്നും തീരദേശത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഇവയ്ക്ക് നിർണായക സ്വാധീനമുണ്ട്. ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ് എന്നിവയിൽ നിന്നും സംരക്ഷണം ഏർപ്പെടുത്തുന്നതിനോടൊപ്പം സമുദ്രജീവികൾക്കും ചെറുമത്സ്യങ്ങൾക്കും പ്രജനന സൗകര്യവും ഇവ നൽകുന്നു. സങ്കീർണമായ വേരുപടലമാണ് കണ്ടലുകളുടേത്. ഇത് മണ്ണൊലിപ്പ് തടയാൻ അവയെ പ്രാപ്തമാക്കുന്നു. സമൃദ്ധമായ സസ്യ ജന്തു വൈവിധ്യങ്ങളുള്ളവയാണ് ഇവ. എങ്കിലും സവിശേഷമായ ഈ ആവാസ വ്യവസ്ഥയെ വേണ്ടവിധം നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ വിസ്തീർണം 50 ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. ഇത്രയധികം സേവനങ്ങൾ വനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് വനനശീകരണം. കാർഷികാവശ്യത്തിനും ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കാനും കെട്ടിട നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ധാരാളം കാർബൺ അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമിക്കുന്നതിന് വനനശീകരണം കാരണമാകുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം എന്നിവയ്ക്ക് പ്രധാന കാരണമാകുന്നു. വനങ്ങൾ നശിക്കുന്നത് ജൈവ വൈവിധ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വന്യജീവികളുടെ വംശനാശത്തിനും ഇത് കാരണമാകുന്നു. ഇതിനെല്ലാം പുറമെ മലിനീകരണ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഭൂഗർഭജലക്ഷാമമാണ് ഗൗരവമേറിയ മറ്റൊരു വിഷയം. വെള്ളപ്പൊക്കമുണ്ടാവുന്നതും അത് മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്നതും എങ്ങനെയെന്ന് നമുക്കറിയാം. മഴ കുറയുന്നതിനും വനനശീകരണം കാരണമാകുന്നു. മഴ കുറയുന്നത് മൂലം ഭൂമിയിൽ ജലദൗർലഭ്യം ഉണ്ടാവുന്നു. വനങ്ങളും വൃക്ഷങ്ങളും നശിപ്പിക്കുന്നതിലൂടെ വായുമലിനീകരണത്തിന് സാധ്യതയേറുന്നു. ഇത് ജനജീവിതം ദുസ്സഹമാക്കുന്നു. വൻ നഗരങ്ങളിലെ വായുമലിനീകരണം ഇതിന് ഉദാഹരണമാണ്. വായു മലിനമാകുന്നതിലൂടെ പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും അത് ബാധിക്കുന്നു. പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, പൊടിപടലങ്ങൾ, പുക എന്നിവ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതിനെയാണ് വായുമലിനീകരണം എന്ന് പറയുന്നത്. ശ്വാസകോശ രോഗങ്ങൾ, ഹൃദ്രോഗം, നേത്രരോഗം എന്നിങ്ങനെ പല രോഗങ്ങളാൽ മനുഷ്യരെ വായുമലിനീകരണം ബാധിക്കുന്നു. കൂടാതെ കുട്ടികളിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനും വായുമലിനീകരണം കാരണമാകുന്നു എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്.

0: കാട്ടുതീ പോലുള്ള പ്രകൃതി ദുരന്തത്തിനും പ്രധാന പങ്കുവഹിക്കുന്നത് വനനശീകരണമാണ്. അമിതമായ നഗരവൽക്കരണം, അശാസ്ത്രീയമായ വികസന പദ്ധതികൾ എന്നിവയും കാർന്നെടുക്കുന്നത് വനത്തെയും ജൈവ വൈവിധ്യത്തെയുമാണ്. 2025 ഒക്ടോബർ 22 ലോക ഭക്ഷ്യകാർഷിക സംഘടന പുറത്തിറക്കിയ ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെന്റ് റിപ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമകരുന്നതാണ്. ആഗോള വനങ്ങളെക്കുറിച്ചുള്ള ഭക്ഷ്യകാർഷിക സംഘടനയുടെ ആനുകാലിക റിപ്പോർട്ടാണിത്. വനം കൂടുതലുള്ള രാജ്യങ്ങളിൽ ലോകത്തിപ്പോൾ 9 സ്ഥാനമാണ് ഇന്ത്യയ്ക്ക്. മുൻപിത് 10 സ്ഥാനമായിരുന്നു. കാർബൺ സിങ്ങിന്റെ കാര്യത്തിൽ ലോകത്ത് 5 സ്ഥാനമാണ് ഇന്ത്യയ്ക്ക്. എന്താണ് കാർബൺ സിങ് എന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ വാതകം പുറന്തള്ളുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളെയാണ് കാർബൺ സിങ്കുകൾ എന്ന് പറയുന്നത്. ഈ കണക്ക് പ്രകാരം 150 മില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് 2021 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വനങ്ങൾ നീക്കം ചെയ്തത്. ഈ കണക്കുകൾ വൃക്ഷസംരക്ഷണത്തിന്റെ ഫലം എത്രയാണെന്ന് വ്യക്തമാക്കുന്നു. ലോകത്തിന്റെ കരഭാഗത്തിന്റെ 32% വനമാണ് എന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ സംഭാവന 2%. വനങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സംഭാവന വളരെ വലുതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മുളങ്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ ചൈനയോടൊപ്പം പ്രഥമ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലുള്ള ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്. 2023 ഇത് അവസാനമായി പുറത്തിറങ്ങിയത്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ വനാവരണം 156.41 km² വർദ്ധിച്ചിരിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 29.66% വനങ്ങളാണ്. 1990 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വനവിസ്തൃതി കൂടിയതായി കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ്. ഇവിടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക മാത്രമല്ല, അവയെ പരിചരിക്കാനും വളർത്തിക്കൊണ്ടുവരുന്നതിനും നാം സന്നദ്ധരാകണം. ഈ മരങ്ങൾ നമുക്കും വരും തലമുറകൾക്കും തണലും ആശ്രയവുമാവും എന്നതിൽ സംശയമില്ല.
1: വനമഹോത്സവം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സജിനി ജി.

0: അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെറ്ററിനറി സർജൻ ഡോക്ടർ ഷസ്ന മുഹമ്മദ് അലി സംസാരിക്കുന്നത് കേൾക്കൂ.
1: കുട്ടികളിലെ പ്രോട്ടീൻ അപര്യാപ്തതയ്ക്ക് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്ത ഭക്ഷണമാണ് കോഴിമുട്ട. മനുഷ്യ ശരീരത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു പൂർണ്ണ പ്രോട്ടീൻ ഭക്ഷണമായ കോഴിമുട്ട കേരളീയരുടെ ഇഷ്ടഭക്ഷണവുമാണ്. നമ്മുടെ സംസ്ഥാനത്ത് പ്രതിദിനം ഏകദേശം 1.15 കോടി കോഴിമുട്ടകൾ ആവശ്യമുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാകട്ടെ 30 ലക്ഷം മാത്രവും. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിലൂടെയാണ് കേരളത്തിലെ മുട്ടയുൽപ്പാദനത്തിൽ പ്രധാന പങ്കും വരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച മുട്ടയുൽപ്പാദനം സാധ്യമാകാത്തത് കർഷകരെ അലട്ടുന്ന വലിയ പ്രശ്നമാണ്. എന്നാൽ പരിപാലനത്തിൽ ചില മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ഈ ഉൽപ്പാദനക്കുറവിനെ നമുക്ക് ഫലപ്രദമായി മറികടക്കാവുന്നതാണ്. കോഴികളെ വളർത്തുന്ന രീതിക്കനുസരിച്ച് വേണം അവയുടെ ജനുസുകളെ തിരഞ്ഞെടുക്കാൻ. കേജ് സിസ്റ്റം അല്ലെങ്കിൽ കൂടുകളിൽ കോഴികളെ വളർത്തുമ്പോൾ BV380, ഇന്ദുബ്രോ, ILM90, ഹൈലൈൻ തുടങ്ങി കേജ് ജനുസുകളെ വളർത്തണം. ഇത്തരം കോഴികൾ വർഷത്തിൽ 300-ലധികം മുട്ടകൾ നൽകുന്നു. പക്ഷേ ഈ ജനുസുകൾ ഒരിക്കലും അഴിച്ചുവിട്ട് വളർത്തുന്ന വീട്ടുമുറ്റത്തെ കോഴി വളർത്തലിൽ ഉപയോഗിക്കരുത്. അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, വനരാജ എന്നീ ജനുസുകളാണ് നല്ലത്. ഈ കോഴികൾ വർഷത്തിൽ 160 മുതൽ 230 മുട്ടകൾ വരെ ഉൽപ്പാദിപ്പിക്കുന്നു. കോഴികൾക്ക് നൽകുന്ന തീറ്റ മുട്ടയുൽപ്പാദനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നമ്മുടെ മുട്ടയുൽപ്പാദന കുറവിന് പ്രധാന കാരണവും തീറ്റയിലെ പ്രശ്നങ്ങളാണ്. അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ നമ്മളിൽ പലരും അരി, ഗോതമ്പ്, ചോറ് എന്നിവ മാത്രം കൊടുത്ത് വളർത്തുന്നവരാണ്. അന്നജം ധാരാളം അടങ്ങിയ ഇത്തരം തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ കോഴികൾ തടിച്ചു വരികയും അതിൻ്റെ വയറിൻ്റെ അടിഭാഗത്തും അണ്ടാശയത്തിന് ചുറ്റും കൊഴുപ്പടിഞ്ഞുകൂടി മുട്ടയുൽപ്പാദനത്തിൽ കാര്യമായ കുറവുണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരം തീറ്റകൾ ഊർജ്ജസമ്പുഷ്ടമെങ്കിലും അതിൽ പ്രോട്ടീന്റെ അളവ് വളരെ കുറവാണ്. മുട്ടക്കോഴി തീറ്റയിൽ 15 മുതൽ 18% വരെ പ്രോട്ടീൻ അടങ്ങിയെങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച മുട്ടയുൽപ്പാദനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ വീട്ടിലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ

0: ധാന്യങ്ങൾ, അരി, ഗോതമ്പ് എന്നിവയോടൊപ്പം ദിവസേന 30 മുതൽ 50 ഗ്രാം വരെ വിപണിയിൽ ലഭ്യമായ ലെയർ തീറ്റകൾ കൂടെ ഉൾപ്പെടുത്തണം. വീട്ടിൽ ഉപയോഗിക്കുന്ന മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രോട്ടീൻ സമ്പുഷ്ടമായതിനാൽ അവ കോഴികൾക്ക് നൽകുന്നത് മുട്ടയുൽപാദനത്തെ സഹായിക്കുന്നു. മത്സ്യം ഉപ്പില്ലാതെ ഉണക്കിപ്പൊടിച്ച് തീറ്റയിൽ ഉൾപ്പെടുത്തുന്നതും പരമാവധി മുട്ടകൾ ലഭിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കൂടുകളിൽ മാത്രം കോഴിയെ വളർത്തുമ്പോൾ അരി, ഗോതമ്പ് മുതലായ തീറ്റകൾ ഒഴിവാക്കി വിപണിയിലെ ലെയർ തീറ്റകൾ നൽകണം. എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച മുട്ടയുൽപാദനം സാധ്യമാകൂ. കാൽസ്യം മുട്ടയുൽപാദനത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഒരു കോഴിമുട്ടയിൽ 2 ഗ്രാം കാൽസ്യം അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഒരു കോഴിയുടെ എല്ലിൽ പരമാവധി 12 ഗ്രാം കാൽസ്യമാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് 6 കോഴിമുട്ടയ്ക്ക് ആവശ്യമായ കാൽസ്യം മാത്രമേ ഒരു കോഴിയുടെ ശരീരത്തിലുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കാൽസ്യം തീറ്റയിൽ കുറയുമ്പോഴാണ് കോഴികൾ തോൽമുട്ടകൾ ഇടുന്നതും പിന്നീട് മുട്ടയിടാതാവുന്നതും. കാൽസ്യം അടങ്ങിയ ധാതുലവണ മിശ്രിതം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം 5-ാമത്തെ മാസം മുതൽ തീറ്റയിൽ ഉൾപ്പെടുത്തണം. വെളിച്ചവും മുട്ടയുൽപാദനവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകാശം കോഴിയുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി മുട്ടയുൽപാദനം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പകൽ ദൈർഘ്യം കുറഞ്ഞ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ മുട്ടയുൽപാദനം കുറയുന്നത്. മുട്ടയിടുന്ന കോഴിക്ക് ദിവസേന ശരാശരി 16 മണിക്കൂർ വെളിച്ചം ലഭിച്ചാലേ നമുക്ക് പരമാവധി ഉൽപാദനം സാധ്യമാവും. ഇതിനായി മുട്ടയിടുന്ന പ്രായമായ 22-ാമത്തെ ആഴ്ച മുതൽ 30 ലക്സ് ബൾബിട്ട് ആഴ്ചയിൽ 15 മിനിറ്റ് എന്ന തോതിൽ കുറേശ്ശെ കൂട്ടിവന്ന് പരമാവധി 16 മണിക്കൂർ പ്രകാശം നൽകുന്നത് മുട്ടയുൽപാദനത്തെ സഹായിക്കുന്നു. രോഗങ്ങൾ ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അവലംബിച്ചാൽ മാത്രമേ മുട്ടയുൽപാദനക്കുറവ് തടയാനാവൂ. വിരിഞ്ഞ ദിവസം ഹാച്ചറുകളിൽ മാരക്സ് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതാണ്. അതിനുശേഷം ആദ്യത്തെ ആഴ്ചയിൽ കോഴി വസന്തയ്ക്കുള്ള ലെസോട്ട വാക്സിൻ സ്പ്രേ രൂപത്തിലോ കണ്ണിലും മൂക്കിലും ഉറ്റിച്ചോ നൽകണം. 2-ാമത്തെ ആഴ്ചയിൽ IBD രോഗത്തിനുള്ള പ്രതിരോധ വാക്സിൻ കുടിവെള്ളത്തിൽ നൽകാം. തുടർന്ന് 4-ാമത്തെ ആഴ്ച ഈ രോഗത്തിന്റെ പ്രതിരോധ മരുന്ന് ഒരിക്കൽ കൂടി കുടിവെള്ളത്തിൽ നൽകണം. 6 മുതൽ 8 ആഴ്ചയിൽ പ്രായമാകുമ്പോൾ കോഴി വസന്തയ്ക്കുള്ള R2B വാക്സിൻ ചിറകിനടിയിൽ ഇഞ്ചക്ഷൻ രൂപത്തിലും നൽകണം. പിന്നീട് ഓരോ 3 മാസം കൂടുമ്പോഴും കോഴി വസന്തയ്ക്കുള്ള ലെസോട്ട വാക്സിൻ സ്പ്രേ രൂപത്തിൽ നൽകിയാൽ ഈ രോഗം പൂർണ്ണമായും പ്രതിരോധിക്കാം. അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്ക് മാസത്തിലൊരിക്കൽ ആൽബൻഡസോൾ പോലുള്ള വിരമരുന്ന് നൽകുന്നതും മുട്ടയുൽപാദനത്തെ സഹായിക്കുന്നു. കോഴി കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കോഴികൾ പരസ്പരം കൊത്തുക എന്നത്. വെന്റ് പെക്കിംഗ് എന്ന ഈ പ്രശ്നം നേരത്തെ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ മരണത്തിന് വരെ കാരണമാവുന്നു. പരസ്പരം കൊത്തൽ അഥവാ പെക്കിങ്ങിന്റെ പ്രധാന കാരണം തീറ്റയിലെ പോഷകക്കുറവാണ്. മെഥിയോണിൻ പോലുള്ള അമിനോ ആസിഡുകൾ തീറ്റയിൽ കുറവ് വരുമ്പോൾ ഈ രോഗത്തിന് കാരണമാവുന്നു. കൂട്ടിൽ ആവശ്യത്തിന് സ്ഥലമില്ലാത്തതും സഞ്ചാര സ്വാതന്ത്ര്യക്കുറവും ഉപ്പിന്റെ കുറവ്, മുട്ടയിടുമ്പോൾ പിറകുവശത്തെ രക്തം കലരുന്നതും എല്ലാം തന്നെ കൊത്തൽ രോഗത്തിന് കാരണമാവുന്നു. കൂട്ടിൽ അമിതമായ വെളിച്ചം, പുതിയ കോഴികളെ കൂട്ടിലേക്ക് കൊണ്ടുവരിക, മുട്ടയിടാൻ പ്രത്യേകം പെട്ടി ഒരുക്കാതിരിക്കൽ, വിവിധ പ്രായത്തിലുള്ള കോഴികളെ ഒന്നിച്ച് കൂട്ടിലിടൽ, വിവിധ നിറത്തിലുള്ള കോഴികളെ ഒന്നിച്ച് കൂട്ടിലിടൽ എന്നിവയൊക്കെ കോഴികൾ തമ്മിൽ പരസ്പരം കൊത്താൻ കാരണമാവുന്നു. കോഴികൾക്ക് നൽകുന്ന തീറ്റയിൽ ഊർജ്ജ സമ്പുഷ്ടതയോടൊപ്പം അമിനോ ആസിഡ് ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തണം. തീറ്റയിൽ ധാരാളം പച്ചപ്പുല്ല് ഉൾപ്പെടുത്തുന്നത് രോഗസാധ്യത കുറയ്ക്കുന്നു. കൂട്ടിൽ അമിതമായ ചൂടും വെളിച്ചവും ഒഴിവാക്കേണ്ടതാണ്. കോഴികൾക്ക് കൂട്ടിൽ കൃത്യമായ അളവിൽ സ്ഥലം കൊടുക്കണം. തിങ്ങിപ്പാർക്കുന്ന അവസ്ഥയുണ്ടാവരുത്. അതോടൊപ്പം കൂട്ടിൽ വാഴയുടെ കണ്ട അല്ലെങ്കിൽ മാണം ചെറിയ കഷ്ണങ്ങളാക്കിയിടുന്നതും ഈ ദുശീലം തടയാൻ നല്ലതാണ്. അടുക്കള മുറ്റത്തെ കോഴി വളർത്തലിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കോഴികൾ മുട്ടകൾ കൂട്ടിൽ ഇടാതിരിക്കുക എന്നത്. ജനിതക ശാസ്ത്രത്തിലൂടെ പുതിയ കോഴികളും അത്യുൽപാദന ജനസുകളും ഉണ്ടാക്കിയെടുത്തെങ്കിലും കോഴികളിൽ ഇപ്പോഴും മുട്ടയിടൽ എന്നത് സ്വസ്ഥവും വെളിച്ചക്കുറവുള്ള സ്ഥലത്തും ഒളിച്ചും ചെയ്യുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ മുട്ടയിടാനായി കൂടുകളിൽ നെസ്റ്റ് ബോക്സ് അഥവാ പ്രത്യേക പെട്ടി ഒരുക്കേണ്ടതാണ്. ഇതിനായി 4 മുതൽ 5 കോഴികൾക്ക് ഒരു പെട്ടി എന്ന കണക്കിൽ 40x40 സെന്റിമീറ്റർ വലിപ്പമുള്ള പെട്ടികൾ ഒരുക്കാം. ഇതിനകത്ത് ചകിരികൾ നിറയ്ക്കുന്നതും പെട്ടികൾ വൃത്തിയായി വെക്കുന്നതും മുട്ട കൂട്ടിൽ തന്നെ ഇടാൻ സഹായിക്കുന്നു. ചില കോഴികൾ മുട്ടകൾ കൊത്തി കുടിക്കാറുണ്ട്. പലപ്പോഴും ഇത് തീറ്റയിലെ പോഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ തീറ്റകൾ നൽകിയാൽ പ്രശ്നം പരിഹരിക്കാം. എങ്കിലും ചില കോഴികളിൽ ഇതൊരു ദുശീലമായി വളരാറുണ്ട്. അത്തരം കോഴികളെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇത്തരത്തിൽ കോഴി വളർത്തലിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ സംസ്ഥാനത്തിനാവശ്യമായ മുട്ടകൾ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഓർക്കുക, കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മുട്ടകൾ കയറ്റുമതി ചെയ്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഒരുമിച്ച് ആ പഴയകാല പ്രതാപം നമുക്ക് വീണ്ടെടുക്കാം.
1: അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെറ്ററിനറി സർജൻ ഡോക്ടർ ഷസ്ന മുഹമ്മദിൽ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: വയലും വീടും സമാപിക്കുന്നു.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
3: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,600 രൂപ, വടകര 24,300 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 13,400 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000-ന് പാലക്കാട് 22,000 രൂപ, പൊന്നാനി 15,500 രൂപ, കോഴിക്കോട് 15,980 രൂപ. മഞ്ചേരി ക്വിൻ്റലിന് 4,300 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,600 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000-ന് പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,500 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 36,000 രൂപ, കോഴിക്കോട് പുതിയത് 36,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,500 രൂപ. കോഴിക്കോട് ചേട്ടൻ 68,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ. മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 18,200 രൂപ, മാനന്തവാടി പുതിയത് 14,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,000 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, കോഴിക്കോട് 12,200 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലെഗോൺ 720 രൂപ, മാനന്തവാടി ലെഗോൺ 740 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 6,500 രൂപ, മാനന്തവാടി 6,500 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,460 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,550 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 3,600 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,000 രൂപ, മാനന്തവാടി 2,800 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാട് മട്ട 4,600 രൂപ, ബോധന 3,750 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,700, മട്ട 4,600, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500, പൊന്നി 3,800, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 രൂപ, മാനന്തവാടി 6,800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,550 രൂപ. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴ പെയ്തു. മാവേലിക്കര, ആലുവ എന്നിവിടങ്ങളിൽ 6 സെൻറ്റിമീറ്ററും കൊച്ചി, കോന്നി, ഇടുക്കി, പട്ടാമ്പി എന്നിവിടങ്ങളിൽ 5 സെൻറ്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ തുടരാൻ സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനിടയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടന വേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാറ്റ് BMS, ഇപ്പോക്ക് IIN, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം.

0: ഉത്തരമിടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൗജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
0: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ല വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തീരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 കോടി രൂപ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15-ാം ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 മാസത്തിനകം സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം

0: ടെലിസ്കോപ്പിനെ ഭ്രമണപഥം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 കിലോമീറ്റർ ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24-നുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000-ലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീ ജലകരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്. യുവവാണി.
2: ഇന്നത്തെ യുവവാണിയിൽ യുവാക്കളിലെ ശാസ്ത്രബോധവും സാമൂഹിക പുരോഗതിയും എന്ന വിഷയത്തിൽ ശാസ്ത്ര അധ്യാപകനും എഴുത്തുകാരനും ശാസ്ത്ര പ്രചാരകനുമായ ഡോക്ടർ വൈശാഖൻ തമ്പിയുമായുള്ള അഭിമുഖം കേൾക്കാം.
3: ഡോക്ടർ വൈശാഖൻ തമ്പിയാണ് ഇന്ന് യുവവാണിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സ്വാഗതം.
4: നമസ്കാരം.
3: എന്താണ് ശാസ്ത്രം എന്ന് ചർച്ച ചെയ്തിട്ട് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ ശാസ്ത്രവും ശാസ്ത്രബോധവും?
4: ശാസ്ത്രം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബോധം, അതാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്. ശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ സയൻസ്, ആ വാക്ക് തന്നെ നമ്മൾ ആദ്യം ഒന്ന് വേർതിരിച്ചറിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാളത്തിൽ ശാസ്ത്രം എന്ന വാക്കിൻ്റെ ഉത്ഭവത്തിൻ്റെ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. ശാസിക്കപ്പെട്ടതെന്ന അർത്ഥത്തിലാണ് നമ്മൾ പൊതുവെ പരമ്പരാഗതമായിട്ട് ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിച്ച് വന്നിരുന്നത്. അതായത് നാട്യശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ശരിക്കും നടനത്തെ സംബന്ധിച്ചിട്ടുള്ള ശാസനകളാണ്. പക്ഷേ നമ്മൾ ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ സയൻസിന് തുല്യമായിട്ടുള്ള വാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ശരിക്കും ശാസനയല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലോജിക്കലായിട്ടുള്ള പരസ്പരം കാര്യകാരണ ബന്ധങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന തരത്തിൽ മാത്രം പറയുന്ന പ്രസ്താവനകളെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് വിളിക്കുന്നത്. അതിന് ആര് പറയുന്നു എന്നുള്ളതോ എപ്പോൾ പറഞ്ഞു എന്നുള്ളതോ പറയുന്ന ആളിൻ്റെ അധികാരസ്ഥാനമോ എത്ര പേർ പറയുന്നു എന്നുള്ളതോ അതൊന്നും അവിടെ വിഷയമല്ല. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂട്ടിയാൽ 2 കിട്ടുമെന്ന് പറയാം. അത് ഞാൻ പറയുന്നതുകൊണ്ടല്ല ശരിയാകുന്നത്, അത് നമുക്ക് വേറെ രീതിയിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. അതിന് അതിൻ്റെതായ ഒരു അസ്തിത്വമുണ്ട്. അപ്പോൾ അത്തരം പ്രസ്താവനകളെയാണ് നമ്മൾ ശാസ്ത്രീയമായതെന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു അറിവാകട്ടെ അഭിപ്രായമാകട്ടെ, അത് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അത് ആരുടെയെങ്കിലും അഭിപ്രായമോ ആ പറയുന്ന ആളുടെ ആധികാരികതയ്ക്ക് അപ്പുറമുള്ളൊരു നിലനിൽപ്പുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ശാസ്ത്രീയമാണെന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിൽ അറിവ് കണ്ടെത്താനുള്ളൊരു മാർഗമായിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും സയൻസ് എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പക്ഷേ ടെക്നോളജി ആയിരിക്കും. ടെക്നോളജി ഇത്തരം അറിവുകളുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ്.
3: തീർച്ചയായിട്ടും
4: ശാസ്ത്രം അത് മനസ്സിലാക്കുന്നതിനുള്ള രീതി, അതായത് കാലാകാലമായിട്ട് ഇത് എല്ലാ കാലത്തും മനുഷ്യന് അറിയാമായിരുന്നൊരു കാര്യമല്ലതാണ്. ശാസ്ത്രം എന്ന് പറയുന്നൊരു രീതിയുണ്ട്, ആ രീതിയിലൂടെ അന്വേഷിച്ചാലാണ് പരമാവധി എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള, എടുത്തു പറയേണ്ട വേറൊരു വാക്കാണ് വസ്തുനിഷ്ഠമായിട്ടുള്ളത്.
3: അതെ,
4: ഒബ്ജക്റ്റീവ്. വ്യക്തിനിഷ്ഠമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഇപ്പം ആരാണ് നല്ല നടൻ എന്ന് ചോദിച്ചാൽ അതിനങ്ങനെ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള അഭിപ്രായം നമുക്ക് പറയാൻ പറ്റിയേക്കില്ല. അത് വ്യക്തിനിഷ്ഠമാണ്, ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഉണ്ടാകും. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഭൂമിയുടെ രൂപം ഉരുണ്ടതാണോ പരന്നതാണോ ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. അതിന് അതിൻ്റെതായ രൂപമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ഭൂമിയുടെ രൂപം അത് തന്നെയായിരിക്കും. ആ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ പറയുക എന്നുള്ളതാണ് അങ്ങനെയുള്ള അറിവ് കണ്ടെത്താനുള്ളൊരു മാർഗമായിട്ടാണ് ശാസ്ത്രം തിരിച്ചറിയപ്പെടുന്നത്. നമ്മൾ ഇന്ന് അതിനെ മനസ്സിലാക്കുന്നത് ഒരു 100-150 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഔപചാരികമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട്. അതിന് മുമ്പ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു രീതി നമുക്ക് ഫോർമലായിട്ട് അറിയില്ലായിരുന്നു. അത് പിന്നെയാണ് നമ്മൾ, അതാണ് ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒരു നമ്മുടെ ചിന്താഗതിയുടെ ഭാഗമാകും. നമ്മൾ നിരന്തരം നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികൾ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ ജീവസന്ധാരണത്തിന് ഉപയോഗിക്കുന്ന പ്രവൃത്തി ജഡ്ജ്മെന്റുകളാണ്, വിലയിരുത്തലുകളും. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനമെടുക്കൽ, എന്ത് ജോലിക്ക് പോകണം, എന്ത് പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പക്ഷേ അത് ഇതുപോലെ ശാസ്ത്രീയമായ രീതികളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തിനിഷ്ഠമായിട്ടുള്ളതല്ലാതെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മൾ ശാസ്ത്രബോധത്തോടെ പ്രവർത്തിച്ചെന്ന് പറയുന്നത്.
3: ഒരു പക്ഷേ ഇതിനായിട്ട് ചേർത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്, എന്താണ് ശാസ്ത്രത്തിൻ്റെ രീതി അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്നുള്ളത്, അതൊന്ന് വിശദീകരിക്കാമോ?
4: ശരിക്കും അതൊരു കുക്ക് ബുക്ക് പോലെയോ മറ്റോ ഇങ്ങനെ റെസിപ്പി പറയാവുന്ന രീതിയിലുള്ള ഉത്തരം അതിന് ഇല്ല. പക്ഷെ നമുക്ക് പലപ്പോഴും പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഉത്തരം പറയാറുണ്ട്, കാരണം പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറയുന്നുള്ളൂ. അത് അടിസ്ഥാനപരമായിട്ട് തുടങ്ങുന്ന ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ചോദ്യം എന്തുമാകാം,

0: ഡെയിലി ലൈഫിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുറി കയറി ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തുന്നില്ല, അതൊരു ചോദ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നി. കാരണം നോർമലി അത് കത്തേണ്ടതാണ്, പക്ഷേ ഇതിപ്പോൾ കത്തുന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ഇട്ടിട്ടും ലൈറ്റ് കത്താത്തത്? ശാസ്ത്രീയമായിട്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അടുത്ത ഘട്ടം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഘട്ടമാണ്, മലയാളത്തിൽ പരികല്പന എന്ന് വിളിക്കും. അതായത് ഉത്തരമല്ല, ഉത്തരമാകാൻ സാധ്യതയുള്ള കുറേ ഐഡിയകളാണ്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാകാം, അതൊരു ഹൈപ്പോത്തിസിസാണ്. ബൾബ് കേടായതാകാം, അല്ലെങ്കിൽ സ്വിച്ച് എന്തെങ്കിലും പ്രശ്നമുള്ളതാകാം. സ്വിച്ചും ബൾബും ഒക്കെ ഓക്കെയാണ്, പക്ഷെ അത് കണക്ഷൻ വയറിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം. ഇതെല്ലാം ഓരോരോ ഹൈപ്പോത്തിസിസുകളാണ്. അപ്പോൾ ഇതിപ്പോഴും ഉത്തരമായിട്ടില്ല. അത് ഉത്തരമാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഹൈപ്പോത്തിസിസുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഓരോ ഹൈപ്പോത്തിസിസ് ഓരോ രീതിയിലേ പരീക്ഷിക്കാൻ പറ്റും. കറണ്ട് ഉണ്ടോ ഇല്ലാത്തതാണോ പ്രശ്നം? ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് നോക്കും, ഫാൻ കറങ്ങുന്നുണ്ട്, അപ്പോൾ കറണ്ട് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ല എന്നറിയുന്ന ഹൈപ്പോത്തിസിസ് തെറ്റാണ്. പിന്നെ അതിൽ തൂങ്ങരുത്. അടുത്ത ഹൈപ്പോത്തിസിസ് ബൾബിൻ്റെ പ്രശ്നമാണോ? ബൾബിൻ്റെ പ്രശ്നമാണോ നോക്കുമ്പോൾ നമ്മൾ വേറെ ബൾബ് ഇട്ട് നോക്കുക. വേറെ ബൾബ് ഇടുമ്പോഴുള്ള പ്രശ്നം എന്നാൽ നമ്മൾ യുക്തിപൂർവ്വം ആലോചിക്കണം. കേടല്ലാത്ത ബൾബ് കത്തുന്നതാണെന്ന് ഉറപ്പുള്ള ബൾബ് എവിടെ ഇടാവൂ? വേറൊരു സ്ഥലത്ത് കത്തുന്ന ഒരു ബൾബ് എടുത്ത് ഇവിടെ ഇട്ടിട്ടും അത് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ബൾബിൻ്റെ പ്രശ്നമല്ലേ? അത് കത്തുന്നുണ്ടെങ്കിൽ ബൾബിൻ്റെ ആയിരുന്നു പ്രശ്നം മാറ്റം. നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഇലക്ട്രീഷ്യൻ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇലക്ട്രീഷ്യനായിട്ട് മാറി നമ്മുടെ വീട്ടിലെ ബൾബ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അതൊരു ഫോർമലായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ നിങ്ങളത് തോന്നുമെങ്കിലും ഇത് കുറെ കഴിയുമ്പോൾ ശീലമാകും. അതുകൊണ്ടാണ് പലപ്പോഴും ഒരേ ഡിഗ്രി എടുത്തവരിൽ നല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും മോശം ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും ഉണ്ടാകുന്നത്. കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് ഈ പ്രശ്നങ്ങളെ സമീപിക്കാൻ കഴിയുന്ന ആളിനെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ പറ്റും.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ഇതാണ് നമ്മൾ ശാസ്ത്രബോധം ഉപയോഗിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അതായത് ഇത് ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകണം എന്നൊരു പോയിന്റ് ഉണ്ട്. രണ്ടാമതായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഒരാളൊരു കൈ നമ്മളത് പറഞ്ഞു, അത് അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന് പകരം അതൊരു സ്വന്തം നിരീക്ഷണവും പരീക്ഷണവും അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നാണ്.
0: അതിൽ എടുത്ത് പറയാണ്ട് പലപ്പോഴും എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ പരീക്ഷിക്കാനൊന്നും സാധിക്കണമെന്നില്ല.
1: അതെ,
0: വലിയ വലിയ ചോദ്യങ്ങളൊക്കെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചൊക്കെ വലിയ ചോദ്യങ്ങൾ നമുക്കൊരു വ്യക്തി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ നമ്മളൊരു കാര്യം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് എന്ത് രീതിയിലാണ് കണ്ടെത്തിയത് എന്നുള്ളൊരു അതിൻ്റെ പശ്ചാത്തലം കൂടെ അന്വേഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് വളരെ ബഹുമാനമുള്ള ഒരാൾ പറയുന്നത് കൊണ്ട് ശരിയായിരിക്കും എന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതിന് പകരം നിലവിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, പൊതുവെ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം അതാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുവരെ അറിയാവുന്ന ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ താരതമ്യം ചെയ്യും. പുതിയതായിട്ട് കേൾക്കുന്ന കാര്യം അതുമായിട്ട് യോജിച്ച് പോകുന്നതാണോ? യോജിച്ച് പോകുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണെങ്കിൽ ഒന്നുകിൽ അതിലൊന്നെങ്കിലും തെറ്റാണ്, അല്ലെങ്കിൽ അത് രണ്ടും തെറ്റായിരിക്കും. രണ്ടും ഒരുമിച്ച് ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു കാര്യം ശരിയാണെന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യത്തിന് യോജിക്കാത്തതാണ് ഇപ്പം ഞാൻ പുതുതായിട്ട് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ കേൾക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും തെറ്റാവാം. പക്ഷേ രണ്ടും കൂടെ ഒരുമിച്ച് ശരിയാവില്ല. അപ്പോൾ ഇത് രണ്ടും പരീക്ഷിച്ച് നോക്കണം, ഇതിലേതാണ് കൂടുതൽ ഞാൻ ആഴത്തിൽ എന്നെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, എന്നിട്ട് അത് ശരിയായിട്ടുള്ളത് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ അറിവ് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പേര് മാറി മാറി വിളിക്കുമെങ്കിലും അടിസ്ഥാനമായിട്ട് ശാസ്ത്രം നമ്മളെയും നമ്മൾ ഉൾപ്പെടുന്ന ഈ ലോകത്തെ മനസ്സിലാക്കുന്നതിനുള്ള മാർഗ്ഗമാണ്. പരസ്പര വിരുദ്ധമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കാര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഫിസിക്സ് പഠിക്കില്ല, ബയോളജിയിലും അതിന് വിരുദ്ധമായിട്ടൊന്നും കാണില്ല. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരേ ശാസ്ത്രം തന്നെയാണ്. അതിൻ്റെ പല മുഖങ്ങളാണ് നമ്മൾ പല പേരിൽ പഠിക്കുന്നത്. നമ്മൾ കൂടുതൽ ആഴത്തിൽ എവിടെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ വിഷയം മാറും.
1: നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശാസ്ത്രീയമായ ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇവിടെയാണ് ഉത്ഭവിച്ചതെന്നൊക്കെയുള്ള ഒരു വിശ്വാസം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടാകാം. പ്രത്യേകിച്ച് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഒക്കെ പോലെയുള്ള ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഉള്ള ഗവേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫലങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആധുനിക കാലത്ത് സി വി രാമൻ അടക്കമുള്ള ഒരുപാട് ശാസ്ത്രജ്ഞരുടെ ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യത്തെ യുക്തിബദ്ധമായിട്ട് എങ്ങനെ കാണുന്നു?
0: ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ അത് എവിടെ ആര് എപ്പോ എന്നുള്ളതിനകത്ത് വലിയ പ്രസക്തി കാണാത്തതാണ്. മനുഷ്യരുടെ ഒരു ഉദ്യമമാണ് ശാസ്ത്രം. നമ്മളെക്കുറിച്ചും നമുക്ക് ചുറ്റുപാടുകളെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നമ്മുടെ ജീവിതം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്ന ഒരു ചിന്തയാണ് ശാസ്ത്രത്തിലൂടെ ഞാൻ കാണുന്നത്. അതാണ് അതിൻ്റെ സാമൂഹ്യ പ്രസക്തിയായിട്ടും കാണുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഒരു പുതിയ രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ അതിനെ മറികടക്കാം, നമ്മൾ ആലോചിക്കുന്ന ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടിയാണ്. സയൻസ് വേഴ്സസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ജപ്പാൻ എന്നൊക്കെ പറയുന്നത് ലോകത്ത് 10-800 കോടി മനുഷ്യരുണ്ട്. ഇത്രയും മനുഷ്യർക്കും കൂടെയുള്ള ഒരു കോമൺ അഡ്മിനിസ്ട്രേഷൻ അസാധ്യമായതുകൊണ്ടും അവർക്കിടയിലുള്ള ജിയോഗ്രഫിക്കലായിട്ടുള്ളതും കൾച്ചറലായിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് വേർതിരിവിടെ അങ്ങനെ ഒരുപാട് തരം മനുഷ്യരുണ്ട് ലോകത്ത്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെൻഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ബോർഡറുകൾ കാണുന്നത്, രാജ്യങ്ങളുടെ അതിർത്തികൾ കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അതിർത്തി വെച്ച് ചിന്തിച്ചവരാണ്. അത് രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറം നമ്മൾ സംസ്ഥാനത്തിൻ്റെ അതിർത്തിക്കുറിച്ച് ആലോചിക്കാറുണ്ട്, പഞ്ചായത്തിൻ്റെ അതിരുകളെക്കുറിച്ച് ആലോചിക്കും. നമ്മുടെ വീടിൻ്റെ ചുമരുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അതിരാണ്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ കൂടുതൽ ഉദാത്തമായിട്ടുള്ള കണ്ടെത്തൽ ആര് കണ്ടെത്തിയാലും ആ കണ്ടെത്തൽ ഉദാത്തമാണ് എന്ന് അംഗീകരിക്കാന്നുള്ളപ്പോൾ അതിന് പിന്നിലുള്ള ആളിനെ നമുക്ക് ബഹുമാനിക്കാം. ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ ഒരു വലിയ ഭൂപ്രദേശമാണ്. ഏറ്റവും പഴക്കമുള്ള സെറ്റിൽമെന്റുകളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊന്നാണ്. അതിൽ പലതും ഇന്നിപ്പോൾ ഇന്ത്യയിലല്ല, പക്ഷെ ഒരു കാലത്ത് നമ്മൾ ഇന്ത്യ എന്ന് വിളിച്ചിരുന്ന പ്രദേശങ്ങളിൽ കിടന്ന സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ മിത്തോളജി എന്നോ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം അന്വേഷിച്ച് പോയാൽ പല ഇതിഹാസങ്ങളിലും പരാമർശിക്കപ്പെടുന്ന സ്ഥലം ഇന്ന് ഇന്ത്യയിലല്ല. ശാസ്ത്രത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വർഷത്തെ ചരിത്രമുള്ള സിന്ധു നദീതര സംസ്കാരം പോലെയുള്ള ആദ്യത്തെ വലിയ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായി വരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ആദ്യകാല കണ്ടെത്തലുകൾ ഇവിടെ വരേണ്ടത് തന്നെയാണ്. അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് മനുഷ്യൻ ഇത്തരം കൗതുകങ്ങളുടെ പിന്നാലെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടത്തിപ്പോയപ്പോൾ നടത്തിയ പല ബ്രേക്ക് ത്രൂകളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇത് മനുഷ്യരുടെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട്.

0: കുറച്ചുപേർ നമ്മുടെ ഈ നമ്മൾ ഇന്ന് തിരിച്ചറിയുന്ന നമ്മുടെ പൊളിറ്റിക്കൽ ബൗണ്ടറി അകത്തുള്ള ആളുകളായതുകൊണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാം എന്നതിനപ്പുറം അതിനപ്പുറം ഒരു വൈകാരിക അടുപ്പം എനിക്ക് അതിനോട് ഇല്ല.
1: അതായത് ശാസ്ത്രം സത്യത്തിൽ യൂണിവേഴ്സൽ ആണ്.
0: ആണ്, കാരണം ഈ ഭൗതിക ശാസ്ത്രത്തിൽ ഒരു സിദ്ധാന്തം പഠിക്കുമ്പോൾ അത് ഇന്ത്യ പഠിപ്പിക്കുന്നതും ജപ്പാനെ പഠിപ്പിക്കുന്നതും പാകിസ്ഥാനെ പഠിപ്പിക്കുന്നതും സൗദി അറേബ്യ പഠിപ്പിക്കുന്നതൊക്കെ ഒരുപോലെ, അങ്ങനെ ഒരുപോലെ പഠിപ്പിക്കുമ്പോഴാണ് ശാസ്ത്രം ആകുന്നത്.
1: അതെ, ന്യൂട്രൺ ചലന നിയമം അമേരിക്കയിലാണെങ്കിൽ
0: ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല, അതൊരു അർത്ഥമാണ്.
1: പക്ഷെ അവിടെ മറുവശത്ത് നമ്മുടെ നാട്ടിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ അന്ധവിശ്വാസങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ ഇവിടെ ഉണ്ടെന്ന് വേണേൽ പറയാം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഡെവലപ്പ് ആകുമ്പോൾ ഇതൊക്കെ വിട്ടുപോകേണ്ടതാണ്. പക്ഷേ മറുവശത്ത് നമ്മൾ കാണുന്നത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നരബലി അടക്കമുള്ള നമ്മുടെ കേരളത്തിൽ പോലും നടക്കുന്നു എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്?
0: അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ അന്ധവിശ്വാസിയായ ഒരു ജീവിയാണ്. ശാസ്ത്രീയമായ ഒരു ചിന്ത മനുഷ്യന്റെ സഹജമായി മനുഷ്യന്റെ ജനിതകത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മനുഷ്യനോളം പഴക്കം ശാസ്ത്രത്തിനുണ്ടായിരുന്നു. നമ്മളിന്ന് ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന ആധുനിക മനുഷ്യൻ ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം വർഷം മുമ്പാണ് ഭൂമിയിൽ ഉണ്ടായത്. ആഫ്രിക്കയിലാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിടത്തോളം ഈ ജീവവംശം ഉണ്ടായിട്ടുള്ളത്. അന്ന് തൊട്ടേ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം മനസ്സിലാക്കുകയും ശാസ്ത്രീയമായ ചിന്താഗതിയിലൂടെ നമ്മൾ ഈ കാണുന്ന പുരോഗതിയൊക്കെ ഉണ്ടാകുകയും ചെയ്യേണ്ടതാണ്. ലക്ഷക്കണക്കിന് വർഷം വൈകിയാണ് ഇതുണ്ടായത്. അതിൻ്റെ അർത്ഥം അത് മനുഷ്യന് സഹജമായിട്ടുള്ളതല്ല. മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് അന്ധവിശ്വാസിയാണ്. അതിന് നമുക്ക് ജീവശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താനും പറ്റും. അതെന്ത് തന്നെ ആയാലും അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ചെന്ന് വീഴാൻ സാധ്യതയുള്ള പ്രദേശം. അന്ധവിശ്വാസങ്ങൾ എന്തുകൊണ്ട് കൂടുന്നുള്ള ചോദ്യം വളരെ സങ്കീർണമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വിദ്യാഭ്യാസത്തെ എങ്ങനെ കാണുന്നു.
1: തീർച്ചയായും
0: നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന കോട്ടൊക്കെ എഴുതി വെക്കുമെങ്കിലും നമ്മൾ അതിനെ പ്രബുദ്ധതയ്ക്കുള്ള മാർഗമായിട്ടല്ല അടിസ്ഥാനമായിട്ട് കാണുന്നത്. ഭൂരിഭാഗം പേരും തൊഴിൽ മാർഗമായിട്ടാണ് കാണുന്നത്.
1: തീർച്ചയായിട്ടും
0: ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ജോലി വാങ്ങാം, ആ ജോലി വെച്ച് എങ്ങനെ ജീവിക്കാം, മുമ്പോട്ട് വേറെ വലിയ ബേജാറാവലുകൾ നമുക്ക് അതിന് പിന്നിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രയോഗിക്കേണ്ടതുണ്ടെന്നോ അത് നമ്മുടെ ചിന്താഗതിയുടെ ഭാഗമാകേണ്ടതുണ്ടെന്നോ എന്നൊരു ധാരണ പൊതുവെ നമ്മുടെ പൊതുബോധത്തിലില്ല. അത് കുട്ടികളുടെയോ അധ്യാപകരുടെയോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കുഴപ്പമല്ല, പൊതുവിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഒരു ധാരണപ്പശകാണ്. വിദ്യാഭ്യാസം എന്തിനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് ശാസ്ത്രം വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നത്. ശാസ്ത്രത്തിൽ മാത്രമുള്ളതല്ലാന്നാണ് എൻ്റെ അഭിപ്രായം. ചരിത്രം പഠിക്കുന്നു, പക്ഷേ നമ്മുടെ ആളുകൾക്ക് ചരിത്രബോധം വളരെ കുറവാണ്. അത് നമ്മളെങ്ങനെ ഇങ്ങനെ ആയെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. നമ്മൾ സിവിക്സും ഒക്കെ പഠിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മളൊരു സാധാ അടിസ്ഥാന ചോദ്യം, നമ്മൾ ജനാധിപത്യ രാജ്യമാണല്ലോ. ഒരു സർക്കാരിൻ്റെ ഒരു മന്ത്രിയും ചീഫ് സെക്രട്ടറിയും തമ്മിൽ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ റോളും ചീഫ് മിനിസ്റ്ററുടെ റോളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉത്തരവിൽ ഒപ്പിടുന്നത് ചീഫ് സെക്രട്ടറി ആണോ ചീഫ് മിനിസ്റ്റർ ആണോ? എന്തുകൊണ്ടാണ് മറ്റേ രീതിയിലാകാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ശരാശരി പൗരാണ് ഉത്തരം പറയുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. നമ്മുടെ ഭരണയന്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അത്ര നമ്മൾ ചിന്തിക്കാറില്ല. ഇതെങ്ങനെയോ നടന്നു പൊക്കോളും എന്നാണ് നമ്മൾ ഓരോരുത്തരും കരുതുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ശാസ്ത്രത്തിൽ മാത്രമല്ല, സാമൂഹ്യ ശാസ്ത്രത്തിലായാലും ചരിത്രത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ. നല്ലൊരു പാട്ടുകാരൻ എന്തിനാണ് നമ്മൾ പത്മശ്രീ കൊടുക്കുന്നത്? ചില ആളുകൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇയാൾ എന്താണ് നാടിന് വേണ്ടി ചെയ്തത്? നമ്മൾ എങ്ങനെയാണ് ഉത്തരം പറയും? അപ്പൊ അത് ഒരുപാട് ഘടകങ്ങളിൽ നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ പഠിക്കുന്നെങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു ഉൾക്കാഴ്ച ഇല്ലായ്മയുണ്ട്. അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതിന്റെ കുഴപ്പമാണ്. നമ്മൾ 1-ാം ക്ലാസ് മുതൽ 10+2 ഡിഗ്രി വരെയും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നുണ്ട്. ഇവിടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ മാറുമായിരിക്കും. ഞാനൊരു കോളേജ് അധ്യാപകൻ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെല്ലാം ഡിഗ്രി സെക്കൻഡ് ഇയർ വരെയും ഇംഗ്ലീഷ് ഒരു ഭാഷയായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ എത്ര പേര് നമ്മുടെ നാട്ടിൽ കോൺഫിഡൻസോടുകൂടി ആ ഭാഷ കൈകാര്യം ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞത് ഭാഷ ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നെങ്കിലും നമുക്കത് കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല. ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അത് അന്ധവിശ്വാസത്തിന് വളക്കൂറുള്ള ഒരു പ്രദേശമായിട്ട് മാറുന്നു. ഇത്രയധികം ഡിഗ്രികളും ഇത്രയധികം വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് പ്രകാരം വിദഗ്ധരുണ്ടായിരിക്കുകയും എന്നാൽ അതിൽ കാര്യമായ ധാരണ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അത്തരം സ്ഥലങ്ങളിൽ ശാസ്ത്രബോധം താനെ ഉണ്ടായാലാണ് അല്ലെന്ന് പന്തികളുണ്ടെന്ന് തോന്നേണ്ടത്.
1: മറ്റു വാക്കിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലൂടെ ഒരുപക്ഷെ ശാസ്ത്രത്തിൽ ബിരുദം കിട്ടും, ശാസ്ത്രബോധം ഉണ്ടാവണമെന്നില്ല.
0: അതെ, അത് വ്യത്യാസമാണ്.
1: പക്ഷേ മറുവശത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരുപക്ഷെ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ വളർച്ചയെ നമുക്കൊന്ന് പ്രതിരോധിക്കാൻ കഴിയുക?
0: അതിന് പ്രധാനമായിട്ടും ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ക്ലാസ് റൂമിലുള്ള പഠനത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ടാവും.
1: അതെ,
0: അത് കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതും പരീക്ഷ എന്ന് പറയുന്ന ഒരു സംവിധാനം വെച്ചാൽ നമുക്ക് വിലയിരുത്തൽ നടത്താൻ പറ്റും. എങ്ങനെ മാത്രമേ ആളുകളെ നമുക്ക് യോഗ്യത അയോഗ്യത കൽപ്പിക്കാൻ പറ്റൂ. അതൊക്കെ ഒരു തരത്തിലത് ഒരു ലൂസായിട്ടുള്ള പറച്ചിലാണ്. പരീക്ഷ എഴുതി പാസ്സാകുന്നവരെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് പാസ്സായതെന്ന് പറയുമെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച എല്ലാവരും പാസ്സാവണമൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യം കാണാത്ത ഒരാളാണ് ഞാൻ. ഞാൻ പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുന്ന നമ്മുടെ ചിന്താഗതിയുടെ ഭാഗമാകേണ്ടതുണ്ട്. അത് ശരിക്കും ചെറിയ ക്ലാസ് മുതലേ അത് വന്നാൽ മാത്രം പറ്റും. ചെറിയ കുട്ടികൾ ശരിക്കും ഇത് ഉണ്ട്. അവർ ക്യൂരിയസ് ആണ്, അല്ലെങ്കിൽ കൗതുകത്തോടെ കാര്യങ്ങൾ കാണുന്നവരാണ്. പക്ഷേ നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ പഠിച്ചു വരുന്നത് കൊണ്ട് പതിയെ അതങ്ങ് ഇല്ലാതാകും.
1: ചോദ്യങ്ങൾ ചോദിക്കാൻ അതല്ല കുട്ടികളെ
0: നമ്മൾ നിരുത്സാഹപ്പെടുത്തും. കുറച്ചുകൂടെ പ്രായമാകുമ്പം ചോദ്യങ്ങൾ വരാത്ത വിധം നമ്മൾ എൻഗേജ്ഡ് ആയിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി നമ്മളെ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. സാധാരണ മനുഷ്യരിലേക്ക് വരെ അത് എത്തേണ്ടതാണ്. ശാസ്ത്രബോധം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞർക്ക് തന്നെ മാത്രം വേണ്ടതല്ല, പലപ്പോഴും ശാസ്ത്രജ്ഞർക്ക് പോലും ഇല്ലാത്തൊരു കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സമൂഹത്തിലെ ഓരോ മനുഷ്യരിലേക്ക് എത്തണം. അത്രയും പ്രധാനപ്പെട്ടതാകുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് എന്നുള്ളതുകൊണ്ടാണ്. ഒരു ഏകാധിപത്യം നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ സമൂഹത്തിന് നല്ലതാവാം ഏകാധിപതി മാത്രം ശാസ്ത്രബോധമുള്ള ആളായാൽ മതി. പക്ഷെ നമുക്കങ്ങനല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിലെ ഓരോ പൗരനും ഇതിൻ്റെ ഭരണാധികാരികളിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ ഓരോ ആളിൻ്റെയും ശാസ്ത്രബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ആളിലേക്ക് ഇത് എത്തുന്നത് വരെ നമുക്ക് സമൂഹത്തിൽ ആ മാറ്റം പ്രതീക്ഷിക്കാനും പറ്റില്ല.
1: നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ കുറച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഈ നമ്മളീ പറഞ്ഞ പോലെ ഇത്രയും പോലും വരാതെ വിദ്യാഭ്യാസം വെറും തൊഴിലിന് വേണ്ടി മാത്രമുള്ള ഒരു അഭ്യാസമായി മാറുന്നില്ലേ എന്ന സംശയം പല കോണുകളിൽ നിന്നും

0: ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നിലനിൽക്കുന്ന ശാസ്ത്ര പഠനത്തെ പോലും ബാധിക്കുന്നുണ്ടോ?
1: ജോലിക്കപ്പുറം പഠിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതിന് പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ചിന്താഗതിയാണ് നമ്മൾ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പഠിക്കുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് വരെ ഇത് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഈ സമവാക്യങ്ങളെല്ലാം പഠിച്ച് പറയുന്നത്? അത് ശരിക്കും അത് എന്തിനാണ് പഠിക്കുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് മാത്രം വരുന്നൊരു തെറ്റിദ്ധാരണയാണ്. അത്തരം ധാരണകൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അത് പഠിപ്പിക്കുന്നവരുൾപ്പെടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് എന്തിനാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്.
0: ശാസ്ത്രത്തെക്കാളേറെ സാങ്കേതിക വിദ്യക്ക് പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്ത് ചിന്തിക്കണം? കാരണം നമുക്ക് വേണ്ടി ഈ ജോലികൾ ചെയ്യാൻ വേണ്ടി സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ എന്ന രീതിയിലേക്ക് ഇന്നത്തെ കുട്ടികൾ മാറി ചിന്തിക്കുന്നില്ലേ?
1: പൊതുവിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നത് സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. സയൻസ് കോളമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യ വാർത്തകളായിരിക്കും.
0: തീർച്ചയായിട്ടും
1: ചൊവ്വാഗ്രഹത്തിലേക്ക് ഒരു പേടക വായിച്ചത് ശാസ്ത്രം അതിനകത്തുണ്ട്. പക്ഷെ അതിലെ ശാസ്ത്രം ആയിരിക്കില്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഏത് പേടകമാണ് അയച്ചത്, എങ്ങനെയാണത് പോയത്, എന്താണത്. പക്ഷെ അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഇൻട്രസ്റ്റ് അതിനകത്ത് എന്താണ്, അത് എന്ത് താല്പര്യത്തിലാണ് ചെയ്യുന്നത്, അത് പൊതുവെ ചർച്ച ചെയ്യപ്പെടാറില്ല. അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ശാസ്ത്രം, അത് ചർച്ച ചെയ്യാറില്ല. പൊതുവിൽ സാങ്കേതിക വിദ്യയുടെ ഒരു പോപ്പുലാരിറ്റിക്ക് കാരണം സാങ്കേതിക വിദ്യ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭൂമി ഉരുണ്ടതാണ് എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഒരു ഷിപ്പ് റൂട്ട് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ഷിപ്പ് ഓടിക്കുന്ന ആളിന് ആ റൂട്ട് കിട്ടിയാൽ മതി, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭൂമി ഉരുണ്ടതാണെന്ന് വേണമെന്നില്ല. പക്ഷെ ഈ റൂട്ട് ഡിസൈൻ ചെയ്ത ആളിന് ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞാലേ പറ്റും. അപ്പം അതുപോലെ ആപേക്ഷികത സിദ്ധാന്തം എന്ന സിദ്ധാന്തം അനുസരിച്ചിട്ട് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. വേഗത്തിൽ പോകുന്ന ഒരു ക്ലോക്ക് നിശ്ചലമായിട്ടിരിക്കുന്ന ക്ലോക്കിനെ അപേക്ഷിച്ച് സ്ലോ ആയിരിക്കും എന്നാണത് പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയെ ചുറ്റുന്ന ഒരു കൃത്രിമ ഉപഗ്രഹം, ആ ഉപഗ്രഹത്തിലെ ക്ലോക്ക് ഭൂമിയിലെ ഒരു ക്ലോക്കിനെ അപേക്ഷിച്ച് സമയത്തിൻ്റെ വേഗത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇത് മനസ്സിലാക്കി അത് എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ GPS പോലുള്ള സാങ്കേതിക വിദ്യകൾ പ്രവർത്തിക്കില്ല. തെറ്റും.
0: അതെ,
1: ആപേക്ഷിക സിദ്ധാന്തത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളിനും GPS ഉപയോഗിക്കാം. പക്ഷേ GPSന് പിന്നിൽ ഇങ്ങനെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്, അതും കൂടി അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യം ആളുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതറിയാതെയും GPS പ്രവർത്തിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ ഒരു ഗുണവും ദോഷവും അതാണ്. അത് വസ്തുനിഷ്ഠമായതുകൊണ്ട് തന്നെ നിങ്ങളത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അത് വർക്ക് ചെയ്യും, പക്ഷേ ബാക്കി എല്ലായിടത്തും അത് അങ്ങനെ ആയിക്കൊള്ളാം എന്നില്ല. അങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യക്ക് ഈ പ്രാധാന്യം ആളുകളിലേക്ക് വരുന്നത്. അവർ നേരിട്ട് അങ്ങ് ജീവിതത്തിന്റെ ഭാഗമാക്കും, പക്ഷെ അതിന്റെ പിന്നിലുള്ള ആശയം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യം പൊതുവെ അവർ പരിഗണിക്കാറില്ല.
0: കേരളത്തിന്റെ ഒരു പരമ്പര എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും വളരെ ജനകീയമായ ശാസ്ത്ര പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന നാടാണ്. ശാസ്ത്ര കലാജാഥകൾ ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പല കോണുകളിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും വാനനിരീക്ഷണ ക്യാമ്പുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇത് പ്രയോജനം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് സംശയമാണ്. കാരണം അതേ കേരളത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ അനാചാരങ്ങൾ കൂടി തിരിച്ചു വരുന്നത്. ജനകീയമായ തലത്തിൽ ശാസ്ത്രത്തെ കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യകത എങ്ങനെയാണ് കാണുന്നത്?
1: നമ്മളിതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പ്രസക്തമായിരിക്കും. കാരണം ഓരോ മനുഷ്യരിലേക്കും ഇതിൻ്റെ പ്രാധാന്യം, അങ്ങനെ ഒരു അവബോധം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ നയരൂപീകരണങ്ങളെ സ്വാധീനിക്കാൻ ശാസ്ത്രീയതയ്ക്ക് കഴിയാതെ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ നയങ്ങൾ പോലും അശാസ്ത്രീയമായി. 2018 പ്രളയം, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ചരിത്രത്തിലെങ്ങും നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് കേരളം അഭിമുഖീകരിച്ചത്. അപ്പോൾ അതിനകത്ത് പല മുഖങ്ങളുള്ളൊരു പ്രശ്നമായിരുന്നു. കാലാവസ്ഥ, ഹൈഡ്രോളജി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമ്മളുടെ ലാൻഡ് യൂസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ ഈ വൈദഗ്ധ്യമുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല ഈ വിഷയം ചർച്ച ചെയ്തത്. അതിന് മുമ്പുള്ള എല്ലാ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളും ചർച്ച ചെയ്തിരുന്ന അതേ വിദഗ്ധരാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആ ചർച്ചയിൽ പ്രത്യേകിച്ച് അപാകത്തുള്ളതൊന്നും തോന്നിയില്ല, ആ ചർച്ച എങ്ങും എത്തിയില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞാൽ നമ്മൾ വൈദഗ്ധ്യത്തെ അംഗീകരിക്കുന്നില്ല. ഈ വിഷയങ്ങളൊന്നും അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതല്ല. നമ്മുടെ നാട്ടിൽ സാങ്കേതിക വിദ്യയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സർവകലാശാലകളുണ്ട്, അത്രയധികം റിസോഴ്സസ് നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് നമ്മൾ ആ വൈദഗ്ധ്യത്തെ അല്ല അന്വേഷിച്ചു പോയത്. നമുക്കത് അങ്ങനെ ഒരു വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പോലും തോന്നിയില്ല. അത് ഈ ഒരു അവബോധക്കുറവിൻ്റെ കുഴപ്പമാണ്.
0: അതായത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ശാസ്ത്ര ഗവേഷകരോ ശാസ്ത്രജ്ഞരോ സെലിബ്രിറ്റീസ് ആകാറില്ല, റോൾ മോഡൽസ് ആകാറില്ല. ഇപ്പോൾ മാഡം ക്യൂറിയെ പോലെയൊക്കെയുള്ള ആളുകളെ നമ്മൾ എത്രത്തോളം ഇവിടെ സ്മരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു.
1: അത് ഈ പോപ്പുലർ ആകുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വിഷയമാണ്. എത്രത്തോളം ആളുകളിലേക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയും, അവരെ എങ്ങനെത്ര ആസ്വദിപ്പിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് ഈ പോപ്പുലാരിറ്റിയുടെ മാനദണ്ഡമായിട്ട് മാറുന്നത്. ശാസ്ത്രജ്ഞർ പലപ്പോഴും അതിന് ശ്രമിക്കാറില്ല. ശ്രമിച്ചാൽ അവർക്കത് കഴിയണമെന്ന് നിർബന്ധമില്ല. ശാസ്ത്രജ്ഞർ ചെയ്യുന്ന ഒരു വലിയ സാമൂഹ്യ സേവനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഐസക് ന്യൂട്ടൻ ആണോ മദർ തെരേസയാണോ കൂടുതൽ സാമൂഹ്യ സേവനം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സംശയം ഉണ്ടാവില്ല, എല്ലാവരും മദർ തെരേസയുടെ പേര് സെലക്ട് ചെയ്യും. പക്ഷേ ഐസക് ന്യൂട്ടൻ ചെയ്തത് ഈ നമ്മുടെ മനുഷ്യരാശിയെ തന്നെ എത്ര കാലം, എത്ര നൂറ്റാണ്ടുകൾ സ്വാധീനിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് സ്വന്തം മുറിക്കാതെ ഇരുന്നുകൊണ്ടാണെങ്കിൽ പോലും ഐസക് ന്യൂട്ടൻ ചെയ്തത് വലിയൊരു സാമൂഹ്യ സേവനമാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു വൈകാരികത കിട്ടില്ല. നമുക്കൊരു കഷ്ടപ്പെടുന്ന ഒരാളിന് ശുശ്രൂഷിക്കുന്നതോ രോഗിയെ ശുശ്രൂഷിക്കുന്നതോ പട്ടിണി കിടക്കുന്ന ഒരാളിന് ആഹാരം കൊടുക്കുന്നതോ പോലുള്ള വൈകാരികമായിട്ട് നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സാമൂഹ്യ സേവനമായിട്ട് തോന്നൂ. ശാസ്ത്രജ്ഞർ ഒരു പക്ഷേ അവർ വ്യക്തി ജീവിതത്തിൽ ഒരു മോശം മനുഷ്യനായാൽ പോലും അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ കണ്ടെത്തിയ അറിവുകൾ നാളെ മനുഷ്യരാശിക്ക് കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ മനുഷ്യരാശിയിൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വഴി ചിലപ്പോൾ വളരെ വലിയ സാമൂഹ്യ പ്രവർത്തനമായിരിക്കാൻ ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും
1: അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്.
0: നമ്മുടെ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷകർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടാവാം. നമ്മുടെ ഇന്നത്തെ ശാസ്ത്ര ഗവേഷണം നേരിടുന്ന വെല്ലുവിളികൾ താങ്കളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ്?

0: ശാസ്ത്ര ഗവേഷണം നേരിടുന്ന പല വെല്ലുവിളികളിലും ഒന്ന് സമൂഹം ശാസ്ത്രത്തിനോട് കൊടുക്കുന്ന ഈ പറയുന്ന ഒരു വിലകൽപ്പിക്കലിൻ്റെ ഒരു പ്രശ്നമാണ്. ശാസ്ത്രീയമായി സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അതിനനുസരിച്ച് മാത്രമേ ശാസ്ത്ര ഗവേഷണത്തിന് ആ നാട്ടിൽ പണമുണ്ടാകും. 100-200 കൊല്ലം മുമ്പത്തേക്ക് കാലം നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള ആധുനിക രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പല ശാസ്ത്രജ്ഞരും ധനികരായിരുന്നു. അവരുടെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ പുറത്തോ അത്തരം പാഷനൊക്കെ ഉള്ളതുകൊണ്ടാകാം അവർ ആ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. അവർക്ക് പലപ്പോഴും അത് കഴിയുമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് നിലവിലില്ല. ഇന്ന് സമൂഹം അതിനുവേണ്ടി പണം മാറ്റിവെച്ചാൽ മാത്രമേ ആധുനിക രാജ്യങ്ങളിൽ ഗവേഷണം നടക്കും. ശാസ്ത്രത്തിൻ്റെ പുതിയ അറിവുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെ പല ഭൗതിക ശാസ്ത്രത്തിലേക്ക് പല സങ്കീർണമായിട്ടുള്ള ആശയങ്ങളുടെയും പിന്നാലെയുള്ള ഗവേഷണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് മാത്രമായിട്ട് പോലും ചിലപ്പോൾ സാധിച്ചുകൊള്ളുന്നില്ല. ഹൈ എനർജി ഫിസിക്സ് എന്നൊക്കെ പറയുന്ന മേഖലകളിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ അന്വേഷിക്കുന്നതിലൊക്കെ ഇപ്പോൾ ബഹുരാഷ്ട്ര സഹകരണം വഴിയാണ് നടക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന്, ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒന്നിലധികം രാജ്യങ്ങൾ ചേർന്ന്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരു നാട്ടിലെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ശാസ്ത്ര ഗവേഷണത്തിന് ഇത്ര ആ എമൗണ്ട് വളരെ പ്രധാനമാണ്, അത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്, അത് കൂടേണ്ടിയിരിക്കുന്നു. അത് കൂടണമെന്നുണ്ടെങ്കിൽ ഈ ആളുകളിലേക്ക് എത്തിയാലേ പറ്റും. അതാണ് പറയുന്നത് ഗവേഷണത്തിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി സമൂഹം അതിന് കൊടുക്കുന്ന സപ്പോർട്ട് കൂടിയാണ്. മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് അവിടെ പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ നാളത്തെ സംഭാവനയുടെ നിലവാരം തീരുമാനിക്കും.
1: ശാസ്ത്രത്തിന്റെ ഒരു വഴി തിരഞ്ഞെടുക്കാൻ തങ്ങളെ പ്രചോദിപ്പിച്ചെന്തായിരുന്നു?
0: ശാസ്ത്രം പഠിച്ചു തുടങ്ങിയപ്പോൾ അത് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് അതിനൊരു കൗതുകം തോന്നി. അത് ഈ പുസ്തകത്തിൽ പഠിക്കുക എന്നതിനപ്പുറം ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളെയും നല്ല ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടാൻ ശാസ്ത്രത്തിലുള്ള അറിവ് ഗുണം ചെയ്യിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ അതിനോട് കൂടുതൽ കൂടുതൽ താല്പര്യം എടുക്കാൻ തുടങ്ങി. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഗവേഷണ രംഗത്തേക്ക് അതുകൊണ്ട് തന്നെ തുടർന്നു വന്നു. അപ്പോൾ അത് കൂടുതൽ ശാസ്ത്രം ചെയ്യുന്നതിനുള്ളൊരു സന്തോഷം കണ്ടെത്തി. അപ്പോൾ തിയററ്റിക്കലായിട്ട് നമ്മൾ പഠിച്ചതുപോലെ അല്ല ശരിക്കും അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ, കാരണം അത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലെ പല സങ്കീർണ വിഷയങ്ങളെയും എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു ട്രെയിനിങ് പോലെയാണ് അത് പ്രവർത്തിച്ചത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ഞാൻ ഈ സമൂഹവും ശാസ്ത്രവും എന്ന് പറയുന്ന ഒരു കൊടുക്കൽ വാങ്ങലിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ്, എങ്ങനെയാണെങ്കിൽ ശാസ്ത്രം പറയേണ്ടതുണ്ട്, സമൂഹത്തിലേക്ക് അത് എത്തേണ്ടതുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുന്നത്.
1: ഒരു ശാസ്ത്ര അധ്യാപകൻ എന്നത് കൂടാതെ തന്നെ ശാസ്ത്ര പ്രചാരകൻ കൂടെയാണ് താങ്കൾ. അപ്പോൾ പ്രത്യേകിച്ച് യുവതലമുറയുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി എന്താണ് അവരോട് താങ്കൾക്ക് പറയാനുണ്ടാവുക?
0: ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം, കോളേജുകളിൽ ആയാലും സ്കൂളുകളിലായാലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. അതല്ലാതെ വേറൊരു മാർഗം നമുക്ക് ഇല്ലാതാലും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു വിഷയത്തോട് താല്പര്യം കൊണ്ട് ആ വിഷയത്തിൽ ഉന്നത പഠനമൊക്കെ തിരഞ്ഞെടുക്കുകയും പിന്നെ അത് വേണ്ടായെന്ന് തോന്നുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ട് മാറിയിട്ടുണ്ട്. അത് ശാസ്ത്രം പഠിക്കാൻ ഇറങ്ങിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മടുപ്പ് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അത് ഇതുപോലുള്ള ഫോർമൽ പ്രശ്നങ്ങളാണ്, അത് ആ വിഷയത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ പറയുന്നത് പോലെ പല സെലിബ്രിറ്റീസും ഒക്കെ പറഞ്ഞ് പരത്തുന്നത് പോലെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് പറയുന്നത് വിശ്വസിക്കാതിരിക്കുക. അങ്ങനെയല്ല. നമ്മളിപ്പം മാത്തമാറ്റിക്സിലെ പല അഡ്വാൻസ്ഡ് കാര്യങ്ങളും പഠിക്കുമ്പോൾ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ്. അത് ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയും. നമ്മളൊരു ഫോട്ടോഷോപ്പിൽ ഒരു പുതിയ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും മാത്തമാറ്റിക്സിൻ്റെ വളരെ കോർ ഐഡിയകളാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് അവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മളത് നേരെ പഠിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത്തരം ധാരണകൾ മാറ്റി വെച്ചിട്ട് അത് ഇതെല്ലാം ശരിക്കും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ജീവിതത്തിൽ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം തിരിച്ചറിയുക. അത് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ.
1: ഇപ്പോൾ നമ്മൾ ശാസ്ത്രബോധത്തെക്കുറിച്ചും ശരിയായ ശാസ്ത്ര പഠനത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇത്രയും നേരം വളരെ അധികം കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ച ഡോക്ടർ വൈശാഖൻ തമ്പിക്ക് ആകാശവാണിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും ആശംസയും അറിയിക്കുന്നു.
2: യുവവാണി സമാപിക്കുന്നു.
3: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. അധിഗാനം വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയ ചിത്രം നിലയ്ക്കാത്ത ചലനങ്ങൾ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിൻ്റെ 100, ആംബുലൻസിൻ്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകൻ്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്ന 3 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടിയായില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുക. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 5 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ്. കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ബലിതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത സൌകര്യങ്ങൾ എന്നിവ ചർച്ചയായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും

0: പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും സംസ്ഥാനത്ത് തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ മന്ത്രി എം ലിജു പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക്, കാസർഗോഡ് കാർഷിക ഗ്രാമവികസന ബാങ്ക്, നന്മണ്ട സഹകരണ റൂറൽ ബാങ്ക് എന്നിവ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം വരവേൽപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, ജോൺസൺ.

0: ಆಕಾಶವಾಣಿ ವಿದ್ಯಾಭ್ಯಾಸ ರಂಗ. പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഗണിതശാസ്ത്രം അവലോകനം ചെയ്യുന്നത് അധ്യാപിക യമുന കെ മൂർത്തി.
1: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. 10-ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ നേടിയിരിക്കുന്ന എല്ലാ കൊച്ചുമിടുക്കന്മാർക്കും മിടുക്കികൾക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും. വളരെ സന്തോഷകരമായ ഒരു കാലമാണ്, നമ്മളൊരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പം അതിനിടയിൽ ചെറിയ ആശങ്കകളൊക്കെ വന്ന് ഭവിച്ചേക്കാം. പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം വരെ മലയാളത്തിൽ പഠിക്കുകയും ഇനി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയി വരികയും ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം അല്ല, എന്നാൽ തീരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യവുമല്ല. ഒരു ചെറിയൊരു മുൻകരുതലും തയ്യാറെടുപ്പും നടത്തുന്നതോടുകൂടി നമുക്ക് ഈ ഒരു പ്രതിസന്ധി സാഹചര്യത്തിനെ വളരെ ഈസിയായി തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു ജെൻസി ലോകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്ന, വളരെ എല്ലാം സൗകര്യപ്രദമായ ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. ഒന്നിനും നമുക്കൊരു പ്രയാസവും ഇല്ല, എല്ലാം നമ്മുടെ വിരൽത്തുമ്പത്ത് ലഭ്യമാണ്. അപ്പം ഈ കാലഘട്ടത്തിൻ്റെ മഹിമ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ടൊന്ന് കണ്ണോടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതിവിശേഷങ്ങൾ ഇതുപോലൊന്നും ആയിരുന്നില്ല. 10-ാം ക്ലാസ്, അതായത് അന്നത്തെ SSLC കഴിയുമ്പോൾ പ്രീ ഡിഗ്രിയാണ്, ഒരു 25-30 വർഷമൊക്കെ മുന്നേ പ്രീ ഡിഗ്രി എന്നുള്ള ഒരു കോളേജ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കുട്ടികളെ പറിച്ച് നടന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് കുട്ടികളിൽ മാനസികമായാലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്ത് വിദ്യാർത്ഥികൾ അതെല്ലാം വളരെ സമർത്ഥമായി നേരിട്ടു, അത് തരണം ചെയ്തു, അവർക്ക് നല്ല കരിയർ ഉണ്ടായി. അവരിൽ പലരും ഇന്ന് അറിയപ്പെടുന്ന ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, പിന്നെന്താണ് വലിയ IAS ഓഫീസേഴ്സ്, ഒഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, അങ്ങനെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്നവരാണ്. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് അത് തന്നെ ഒരു ഉദാഹരണമായിട്ടെടുക്കാം. ഇതൊന്നും വലിയ രീതിയിൽ നമ്മെ തളർത്താൻ പാടില്ല എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അവരിൽ നിന്നും തീർത്തും ഉൾക്കൊള്ളേണ്ടതുമാണ്. അപ്പം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രീ ഡിഗ്രി സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ, 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചെല്ലുമ്പോൾ ഉടനെ തന്നെ അവിടെ ഫുൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതായത് മുഴുവൻ സംസാരവും ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് അധികവും ഒരു ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, ബ്ലെൻഡഡ് ഇൻ ദ സെൻസ് അവർ ഇംഗ്ലീഷും മലയാളവും ഇടകലർത്തി മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ കുറച്ച് കംഫർട്ടബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു പഠന ശൈലി അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് അതിൽ. എന്നാൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊന്നും അല്ല, ഫുൾ ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്യുകയും ലെക്ചർ ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് അതേ സ്കൂളിൽ തന്നെ പഠനം തുടരാനുള്ള ഒരു സൗകര്യമുണ്ട്. അതൊന്നും അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സൗകര്യങ്ങളുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നും കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ആശയങ്ങളുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത അന്നേ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ വന്നേക്കാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എളുപ്പം തരണം ചെയ്യാൻ പറ്റുമെന്നാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഗണിതശാസ്ത്രത്തിലെ വൃത്തം എന്നുള്ള അല്ലെങ്കിൽ റേഡിയസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള പദം ആരം എന്നാണ്. അപ്പോൾ ആരത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരം എന്നുള്ളതാണ് ആരത്തിൻ്റെ നിർവചനമായി നമ്മൾ പഠിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ ഇങ്ങനെയായിരിക്കും റേഡിയസിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആരത്തിൻ്റെ ഡെഫിനിഷൻ നിർവചനം പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് അതിങ്ങനെ വെറുതെ ഒരു നിർവചനം പഠിക്കുന്നതിന് പകരം നമുക്ക് ആ ചിത്രം മനസ്സിലാവും, ഒരു ഭാവനാ ചിത്രം അല്ലെങ്കിൽ ഒരു സങ്കല്പ ചിത്രം നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ രൂപപ്പെടുത്തിയെടുത്താൽ ഇനി അടുത്ത് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ നേരെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരികയാണ്. അവിടെ റേഡിയസ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എനി വൺ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സെയിം സർക്കിൾ എന്ന് പഠിക്കുമ്പോൾ അവിടെ ആ നമ്മൾ ചിത്രത്തിൽ കൂടെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യമേ ഡെവലപ്പായി കിടക്കുന്ന ആ ചിത്രത്തിൽ കൂടെയാണ് അത് കണക്ട് ചെയ്യുന്നത്.

അതുകൊണ്ട് തന്നെ ഭാവനാചിത്രം വ്യക്തതയുള്ള, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന് പറയും, കോൺസെപ്റ്റ്സിൽ വ്യക്തതയുള്ള കുട്ടികൾക്ക് ഒരു പറിച്ചു നടൽ, അല്ലെങ്കിൽ അവരുടെ മീഡിയം ചേഞ്ച് ചെയ്യുന്നു എന്ന് വെച്ച് വലിയ രീതിയിലുള്ള ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയില്ല എന്നുള്ളതാണ് ഏറിയ കൂറും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം എൻ്റെ കൊച്ചു കൂട്ടുകാരോടും ഉള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ കോൺസെപ്റ്റിൽ നല്ല വ്യക്തത, ആശയങ്ങളിൽ വ്യക്തത ഉണ്ടാക്കി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തിലേക്കും നമ്മളെ പറിച്ചു നടാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത്, ആശയത്തിലുള്ള ആ വ്യക്തത. അതെല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കണം. പല കുട്ടികളുടെയും പഠനശൈലിയിൽ, പ്രത്യേകിച്ചും ഇപ്പോഴുള്ള കുട്ടികളുടെ പഠനശൈലിയിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർത്തിയെടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈസ്കൂളിലും മലയാളമാണ് ഇൻസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിലും അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകർ പൊതുവെ ഇതിന്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ആരം എന്നൊന്നും ഇന്നത്തെ ടീച്ചേഴ്സ് എപ്പോഴും പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൽ സി എമ്മിന് ലസാകുമെന്നോ അല്ലെങ്കിൽ എച്ച് സി എഫിന് ഉസാകാന്നൊന്നും ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പറയാറില്ല. അവർ എൽ സി എം എച്ച് സി എഫ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ റേഡിയസ്, സർക്കിൾ, ഇതൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകളുമാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമായി ആയാൽ കൂടി അധ്യാപകർ അങ്ങനെ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം വിദ്യാർത്ഥികളും ഏറെക്കുറെ ഈ ഒരു വാക്കുകളുമായിട്ട് പരിചിതരാണെന്നുള്ളതാണ്, അതൊരു പ്ലസ് പോയിന്റാണ്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ആ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലൂപ്പ് ഹോൾസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈസ്കൂൾ തലത്തിലൊക്കെ വളരെ ടോപ്പേഴ്സായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ, പഠിത്തത്തിൽ അതിസമർത്ഥന്മാരായ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം എന്നുള്ള നിലയിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ അവർ മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതായത് അതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അറ്റൻഷനും ശ്രദ്ധയും കിട്ടാത്തപ്പോൾ ഒരു ചെറിയൊരു വിഷമം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചിലരെങ്കിലും അത് വലിയൊരു കോംപ്ലക്സായി മാറ്റുകയും, അയ്യോ എനിക്കിനി ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി പഠിച്ചു വന്ന ആളാണ്, ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ, ഞാൻ എല്ലാവരുടെയും പുറകെ ആയിപ്പോയല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ ചില കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പഠിത്തത്തിൽ മിടുക്കരായി എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ ഇഷ്ടഭാജനമായ കുട്ടികളുടെ ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമായി കണ്ടുവരുന്നുണ്ട്. എല്ലാവരുടെ ഇടയിലും അല്ലെങ്കിൽ കൂടി ഒരു അത്യാവശ്യം നല്ലൊരു ശതമാനം കുട്ടികളുടെ ഇടയിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവർ അത് തീർത്തും സൈക്കോളജിക്കലാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോധവാന്മാരായിരിക്കുക, ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, ഇതെനിക്ക് വളരെ ഈസിയായി ടാക്കിൾ ചെയ്യാൻ പറ്റും, ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ഇത് ഈസിയായി മറ്റു കുട്ടികളോടൊപ്പമോ അവരെക്കാളും ഒക്കെ മുന്നെയോ എത്താൻ എനിക്ക് പറ്റും, ചെറിയൊരു പരിശ്രമം മാത്രം മതി എന്ന് വിശ്വസിക്കലാണ്, അവനവനിൽ തന്നെ ഒരു വിശ്വസിക്കൽ മാത്രമാണ് ഇതിനൊരു പോംവഴി. അങ്ങനെയുള്ള കുട്ടികൾ മനസ്സ് തളരാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി നമ്മൾ ആ ആശയ സംശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ആശയം, കോൺസെപ്റ്റ്. അതാണ് പ്രത്യേകിച്ച് സയൻസ്, മാത്തമെറ്റിക്സ് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം, ആ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഏതാനും ചില ടിപ്സ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ദിവസേന ഇനി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപായി മുൻപ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദിവസേന ഒരു 15 മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷുമായി ഒരു അടുപ്പം സ്ഥാപിക്കുക. അടുപ്പം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം വായനയായിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ചില ഫിലിംസ് കാണുകയായിരിക്കാം. ഒരു 15 മിനിറ്റ് എങ്കിലും ദിവസേന ഒരു അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി ചെയ്യുക, അത് വളരെ സഹായിക്കും. റീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്. ഇന്റർനെറ്റിൻ്റെയൊക്കെ ആവിർഭാവത്തോടുകൂടി നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്, അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ ദിവസേന ഒരു രണ്ടോ മൂന്നോ വേർഡ്സ് പഠിക്കാൻ, പുതിയ വേർഡ്സ് പഠിക്കാൻ ശ്രമിക്കുക. ആ വേർഡ്സ് ജനറൽ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിൽ കടന്നു വരാൻ സാധ്യതയുള്ള ജാർഗൻസ് ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന പ്രത്യേകതരം പദപ്രയോഗങ്ങളെയാണ് ജാർഗൻസ് എന്ന് പറയുന്നത്, ശാസ്ത്രീയ പദപ്രയോഗങ്ങൾ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ വേർഡ്സും ആവാം. അപ്പം അത് നമുക്ക് ഒരുപാട് നമ്മുടെ വൊക്കാബുലറിയെ, ഇംഗ്ലീഷ് വൊക്കാബുലറിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വാക്കും, അതിനും നിങ്ങൾക്ക് ഇന്റർനെറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സുകളുടെ പുസ്തകങ്ങൾ നേരത്തെ, അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, അതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ദിവസേന ഈ രണ്ട് വാക്കുകളോ രണ്ടോ മൂന്നോ വാക്കുകൾ പഠിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ അതെല്ലാം റിവൈസ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ ഒരു

0: വൊക്കാബുലറി അല്ലെങ്കിൽ ആ ഒരു പദസമ്പത്ത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. മാത്തമെറ്റിക്സിൽ കടന്നു വരാൻ പറ്റുന്ന ചില വാക്കുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ സീക്വൻസ് എന്നുള്ള ടോപ്പിക്കിൽ, സീക്വൻസ് പറയുമ്പോൾ അത് ശ്രേണി എന്നായിരിക്കും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പം ശ്രേണി എന്ന് പഠിച്ചിട്ടുള്ളവർ ഉടനെ അത് സീക്വൻസ് എന്നുള്ള പദം വരുമെന്ന് മനസ്സിലാക്കാം. സങ്കീർണ സംഖ്യകൾ എന്നുള്ളതിന് കോംപ്ലക്സ് നമ്പറാണ് അതിൻ്റെ തർജ്ജിമ എന്ന് മനസ്സിലാക്കാം. ഫിസിക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനേർഷ്യ ജഡത്വം എന്നുള്ളത് ഇനേർഷ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ത്വരണം ആക്സിലറേഷൻ, അങ്ങനെ നമുക്ക് വരുന്ന സാങ്കേതിക പദങ്ങളുടെ ഒരു ഡിക്ഷണറി നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം. അത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യുകയും വേണം. ഇപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സയൻസ് സബ്ജക്റ്റുകൾ, ഇപ്പോൾ ബയോളജിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സോ അപേക്ഷിച്ച് കുറച്ചുകൂടെ ജാർഗൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറവാണ് മാത്തമെറ്റിക്സിൽ. നമ്മൾ മാത്തമെറ്റിക്സിൽ പലതും ഓൾറെഡി തന്നെ ഇംഗ്ലീഷിലങ്ങ് പറഞ്ഞു പറഞ്ഞ് ശീലിച്ച് കേൾക്കുന്നത് കൊണ്ട് ആ ഒരു ട്രാൻസിഷൻ അത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. മൂന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, നമ്മളെപ്പോഴും ഒരു ബോധവാന്മാരായിരിക്കുക. ഇങ്ങനെയൊരു മലയാളം മീഡിയത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കിതിൽ ചെറിയൊരു ഇഴുകിച്ചേരലിൻ്റെ പ്രശ്നം സ്വാഭാവികമായും ഉണ്ടാവും. അത് സ്വാഭാവികമായി ഉണ്ടാവും എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക. എന്നാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അതൊരു ബാലികേറ മലയാണെന്ന് വിചാരിച്ച് അവിടെ പോയി കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് അപ്പാടെ തകരും, അതുമാകരുത്. എന്നാൽ അതിനെ നിസ്സാരമായ ഓ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാനും പാടില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോയി ഇതിന് വേണ്ടുന്ന ചെറിയ തോതിലുള്ള പരിശ്രമം അല്ലെങ്കിൽ ഒരു അധ്വാനം നടത്തിയാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ മറികടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പിന്നെ ഇനി എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി കഴിഞ്ഞാൽ, ഇന്നത്തെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ കാഷ്വലാണ്. നിങ്ങൾക്ക് എളുപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, ടീച്ചർ ഞാനിങ്ങനെ മലയാളം മീഡിയം പഠിച്ചു വന്ന കുട്ടിയാണ്, അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ടേംസ് കേൾക്കുമ്പോഴൊരു ആശങ്കയോ അങ്കലാപ്പും വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് അത് മലയാളത്തിലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രോബ്ലം എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഉറപ്പായും അറിയിക്കാൻ പറ്റും. അത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരോട് ചോദിച്ച് പഠിക്കാൻ പറ്റും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. AI, ChatGPT, ജെമിനി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യകളും ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസും ഒക്കെ അപാരമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കൂടെയുള്ളവരുമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ നടത്തരുത്. അവൻ മലയാളം മീഡിയം ആണല്ലോ, എന്നിട്ട് അവൻ എത്ര പെട്ടെന്നാണ് ഇത് ക്യാച്ചപ്പ് ചെയ്തത്, എനിക്കത് പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള നിസ്സാരമെന്ന് മറ്റൊരാൾക്ക് പറയാമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രോബ്ലം തന്നെ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കമ്പാരിസൺസിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ ഒരു താരതമ്യങ്ങൾ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ മനസ്സ് വിഷമിക്കുകയും നമുക്കത് പെട്ടെന്നുള്ള ഒരു ഡെവലപ്മെന്റ് സാധ്യമാകാതെ വരികയും ചെയ്യും. അപ്പോൾ ഒരു തരത്തിലും താരതമ്യ പഠനവും നമ്മൾ നടത്താൻ പോകണ്ട. നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. അടുത്തൊരു പോയിന്റ്, നമ്മൾ ധാരാളം ഇംഗ്ലീഷ് കേൾക്കുക. ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷുമായിട്ട് നമ്മൾ സ്വയം എക്സ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ആദ്യം കുറച്ച് മടിയുണ്ടായിരിക്കും ഒന്ന് മിററിൽ നോക്കി സംസാരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ റൂമിലിരിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം, സ്വയം സംസാരിച്ച് നോക്കാം, സ്വയം മോഡുലേറ്റ് ചെയ്ത് സംസാരിച്ച് നോക്കാം, സ്വയം കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസും ഒക്കെ കൂട്ടാൻ വളരെ ഉപകരിക്കും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൽ പഠിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. പ്രത്യേകിച്ചും ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി ആശയങ്ങൾ ഗ്രഹിക്കുന്നത്. ഇപ്പം സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുക്കാം. അതായത് ജർമ്മനി, ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ, ഇവരെല്ലാം ടെക്നോളജിയിൽ അതിഭീമന്മാരാണ്. ഇവരുടെ എല്ലാം സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? മാതൃഭാഷയിൽ തന്നെയാണ് അവർ സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തിയിരിക്കുന്നത്. അതേസമയം അവർ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കുട്ടികളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഗണിതശാസ്ത്രം അവലോകനം ചെയ്തത് അധ്യാപിക യമുന കെ മൂർത്തി.

0: സാഹിത്യരംഗം.
1: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കവിതയുടെ കാൽപ്പാടുകൾ, ഈ വിഷയത്തെക്കുറിച്ച് KV സജയ് സംസാരിക്കുന്നു.
2: ആകാശവാണിയും കവിതയും മലയാള കവിതയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം. അത് ഒരർത്ഥത്തിൽ വളരെ സങ്കീർണമാണ്. വലിയ കവികളായിരുന്ന 3 പേർ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു എന്നതിൽ ഒതുങ്ങുന്നില്ല അത്. അവരുടെ കവിത്വത്തെ, അവരുടെ ഭാവുകത്വത്തെ അത് എങ്ങനെ രൂപപ്പെടുത്തി എന്നത് നമ്മുടെ ആലോചനാ പരിധിക്കൊരു പക്ഷേ വെളിയിലാണ്. എങ്കിലും നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കവികൾ, അത് 3 ഭാവുകത്വ സവിശേഷതകളുടെ പ്രതിനിധികളായിരുന്ന 3 കവികൾ ഈ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ജോലി ചെയ്തിരുന്നു. കവിയായ പി ഭാസ്കരൻ തൻ്റെ കവിതകളിൽ എവിടെയെങ്കിലും ഈ ആകാശവാണി അനുഭവത്തെപ്പറ്റി എഴുതിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആകെ പരിധി നോക്കിയപ്പോൾ കണ്ടത് ആത്മകഥാ കുറിപ്പ് എന്ന പേരിലൊരു കവിത. അതിലാണല്ലോ ആകാശവാണി സ്വാഭാവികമായും കടന്നു വരിക. അതിലൊരു വരിയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, പ്രക്ഷേപണത്തിനെത്തി ഞാൻ ജോലിക്ക് വാനൊലി നിലയമതിൽ. ഇങ്ങനെ റേഡിയോ എന്ന മാധ്യമം ഒരുപക്ഷെ 20th ഏറ്റവും വലിയ സാംസ്കാരിക അനുഭവങ്ങളിലൊന്നായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും. കവിതയും ആകാശവാണിയും, അല്ലെങ്കിൽ കവിതയും റേഡിയോ പ്രക്ഷേപണവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, റേഡിയോയിലൂടെ വലിയ ഒരു ജനപ്രിയ ജനകീയ കവിയായി മാറിയ ഒരാളുണ്ടായിരുന്നു 20th. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡിലൻ തോമസ് വലിയൊരു റേഡിയോ പ്രക്ഷേപകനായിരുന്നു. കവിത ചൊല്ലലിലൂടെ ജനങ്ങളെ, ഇംഗ്ലണ്ടിലെ ജനങ്ങളെ വ്യാപകമായി സ്വാധീനിക്കുകയും വശീകരിക്കുകയും ചെയ്ത ഡിലൻ തോമസ് റേഡിയോയിലൂടെയാണത് സാധിച്ചത്. കവിതകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രഭാഷണങ്ങൾ, ചർച്ചകളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും കവി എന്ന നിലയിൽ ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് പോലുള്ള കവിതകൾ ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ശബ്ദാനുഭവമായി മുദ്രണം ചെയ്യപ്പെട്ടത് റേഡിയോയിലൂടെ ആയിരുന്നു. ഡിലൻ തോമസിനെ പറ്റി ഞാൻ ഒരിടത്ത് വായിച്ച് റേഡിയോ പേഴ്സൺ എന്നാണ്. കവി എന്നതുപോലെ അദ്ദേഹം ഒരു റേഡിയോയുടെ ആളായിരുന്നു. ഈ ശബ്ദ പ്രക്ഷേപണത്തിന്റെ കവിയായിരുന്നു. അതിലൂടെ അറിയപ്പെട്ട, അതിലൂടെ ജനങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിച്ച, കവിതയുടെ ശാബ്ദിക മൂല്യം തിരിച്ചറിഞ്ഞ ലോക കവിതയിലെ തന്നെ ആദ്യത്തെ കവിത ചൊല്ലൽ എന്ന രീതിയിൽ കവിത ചൊല്ലിക്കൊണ്ട് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് തിരിച്ചറിയുകയും അതിനെ സഫലമായി സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്ത കവിയായിരുന്നു ഡിലൻ തോമസ്. ഡിലൻ തോമസിൻ്റെ അവസാന കാലത്താണ് ഇവിടെ ആകാശവാണി തുടങ്ങുന്നത്, 1950. 50s ആരംഭത്തിൽ ഡിലൻ തോമസ് അന്തരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സാംസ്കാരിക മൂല്യം നമ്മളിന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഡിലൻ തോമസിൻ്റെ കവിതകൾ, നമ്മുടെ മലയാള കവികളുടെ ശബ്ദങ്ങൾ എന്നതുപോലെ അവരുടെ ശബ്ദത്തിൽ ആ കവിതകൾ നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുന്നു. അങ്ങനെ ഒരു സാംസ്കാരിക നിധിയായി, ഒരു സാംസ്കാരിക സംഭരണിയായി ഈ ശബ്ദരേഖകൾ ശേഷിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ചങ്ങമ്പുഴയുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? വലിയ ശബ്ദ സൗന്ദര്യം കൊണ്ട് മലയാളിയെ വശീകരിച്ച ചങ്ങമ്പുഴ എങ്ങനെയാണ് കവിത ചൊല്ലിയിരുന്നത് എന്ന് കേൾക്കാനോ അറിയാനോ നമുക്ക് യാതൊരു മാർഗവുമില്ല. അത് പക്ഷേ അതിന് തൊട്ട് പിന്നിലെ തലമുറയിൽ വന്ന കവികളുടെ കാര്യത്തിൽ ആ ശബ്ദം, അവരുടെ സംഭാഷണങ്ങളാകട്ടെ, കവിതാവതരണങ്ങളാകട്ടെ, നമുക്ക് ലഭ്യമാണ്, ഇനി എന്നും ലഭ്യമായിരിക്കും എന്നതാണ് ഒരുപക്ഷേ കവിതാ സാഹിത്യത്തിന് ആകാശവാണി നൽകിയിട്ടുള്ള വലിയൊരു സംഭാവന. ഞാൻ ഓർമ്മിക്കുന്നു, എസ് ഗുപ്തൻ നായർ പി കുഞ്ഞിരാമൻ നായരുമായി നടത്തിയ വളരെ രസകരമായൊരു റേഡിയോ സംഭാഷണം ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. നമ്മിൽ പലരും, കവിതാസ്വാദകരായ പലരും അത് വീണ്ടും വീണ്ടും കേട്ട് ആസ്വദിക്കാറുണ്ട്. ഈ കവിയുടെ ഉന്മാദം, കവിയുടെ പൊടുന്നനെയുള്ള പ്രതികരണങ്ങളുടെ രീതി എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ കവിയുടെ ശബ്ദത്തിൽ തന്നെ ആ സംഭാഷണം നമുക്കിപ്പോഴും ലഭ്യമാണ്. ഇന്ത്യയുടെ പ്രക്ഷേപണ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ കൗതുകകരമായൊരു വസ്തുത, മലയാള കവിതയിൽ റേഡിയോ എന്ന പേരിൽ തന്നെ ഒരു കവിതയുണ്ട്. അത് എഴുതപ്പെടുന്ന 1938. ബാലാമണിയമ്മയാണ് കവി. വിമാനത്തിൽ എന്നതുപോലെയുള്ള കവിതകളൊക്കെ അക്കാലത്ത് തന്നെ എഴുതിയിട്ടുള്ള കവി. അപ്പോൾ ഈ 1938 എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. എൻ്റെ ചരിത്രബോധം ശരിയാണെങ്കിൽ 1936 മറ്റോ ആണ് അത് ആരംഭിക്കുന്നത്. അങ്ങനെ റേഡിയോ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് പിന്നാലെ ബാലാമണിയമ്മ റേഡിയോ എന്ന പേരിൽ തന്നെ ഒരു കവിത. അതിൻ്റെ വർഷമാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, 1938. കേരളത്തിൽ റേഡിയോ നിലയങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ. മറ്റൊരു കൗതുകകരമായ നിരീക്ഷണം, റേഡിയോ ഒരു മെറ്റഫറായി പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ പ്രതീകമായി പ്രത്യക്ഷപ്പെടുന്നു ബാലാമണിയമ്മയുടെ കവിതയിൽ എന്നതുപോലെ, റേഡിയോയെ മെറ്റഫറായി ഉപയോഗിക്കുന്നുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ, കവിതയിലല്ല, മഹാകവി വൈലോപ്പള്ളി.

മഹാകവി പിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പിയുടെ കളിയച്ഛൻ എന്ന കവിതയെക്കുറിച്ച് പറയുമ്പോൾ അതിന് ആമുഖമായിട്ട് വയലോപ്പള്ളി ഈ മെറ്റഫർ ഉപയോഗിക്കുന്നു. നമ്മുടെ ഗ്രഹണശേഷിക്കൊത്ത വിധം നമ്മളാകും നമ്മുടെ ഭാവുകത്വത്തെ ട്യൂൺ ചെയ്ത് ക്രമപ്പെടുത്തി അതിനോട് ലയബദ്ധമാക്കിക്കൊണ്ട് നമ്മളതിനെ സ്വീകരിക്കുന്നു, പലതരത്തിൽ വായിക്കുന്നു, പലതരത്തിൽ പല തോതിൽ ഉൾക്കൊള്ളുന്നു. ഇത്തരത്തിൽ ഒരു കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ട് പലരിലേക്ക് പലതായി പലതോതിൽ എത്തുന്ന ഒരു പ്രക്ഷേപണമാണ് കവിതയിലും സംഭവിക്കുന്നത് എന്ന് കവിത റേഡിയോയുടെ ഒരു മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട് വയലോപ്പള്ളിയെപ്പോലൊരു കവി. 20-ാം നൂറ്റാണ്ട് വാസ്തവത്തിൽ വലിയ സാങ്കേതിക ചലനങ്ങളുടെ ഒരു കാലമായിരുന്നു എന്ന് നമുക്കറിയാം. അല്ലെ, അച്ചടിയിൽ നിന്ന് റേഡിയോ അതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നു, അത് ടെലിവിഷന് വഴി മാറുന്നു, അതിന് പിന്നാലെ ഇൻ്റർനെറ്റ് വരുന്നു, അതിന് പിന്നാലെ സ്മാർട്ട് ഫോണിലേക്ക്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന വളരെ പോർട്ടബിളായ, റേഡിയോയും പോർട്ടബിളായിരുന്നു, അതായിരുന്നു റേഡിയോയുടെ വലിയൊരു സൗകര്യം. ഒരു പട്ടാള ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്കത് കേൾക്കാം എന്ന ആ പോർട്ടബിലിറ്റി റേഡിയോയുടെ വലിയൊരു ഗുണമായിരുന്നു. ചുരുങ്ങിയ ഒരു വലിപ്പത്തിലേക്ക് ഈ പോർട്ടബിലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ കടന്നു വരികയും അതോടുകൂടി നമ്മുടെ എല്ലാ കലാനുഭവങ്ങളും എല്ലാ വിനോദങ്ങളും ഈ ഫോണിലൂടെ ആയിത്തീരുകയും ചെയ്തു. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിക്കൊടുവിലും ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ്. ഇതിൻ്റെ പ്രാരംഭ ബിന്ദുവായി നിലകൊള്ളുന്നത് റേഡിയോയാണ്, ആകാശവാണിയാണ്. പൊന്നാനിക്കടുത്ത തൻ്റെ ഗ്രാമത്തിൽ നിന്ന് കോഴിക്കോട് എന്ന നഗരത്തിലേക്ക്, അല്ലേ, നഗരാനുഭവം ഇതുപോലെ നമ്മുടെ നിത്യാനുഭവത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ജോലിക്കായി വരുന്ന രണ്ട് കവികൾ, അവിടെ നല്ലൂരിൽ നിന്നും കുമര നല്ലൂരിൽ നിന്ന് ഏതാണ്ട് സമാന പേരുള്ള രണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് രണ്ട് കവികൾ കോഴിക്കോട്ടേക്ക് വരുന്നു. ഈ ഗ്രാമ നഗര ദ്വന്ദ്വം നമുക്കറിയാവുന്ന പോലെ കക്കാടിൻ്റെയും അക്കിത്തത്തിൻ്റെയും കവിതയിലെ ഒരു പ്രധാന പ്രമേയമായിരുന്നു. കക്കാടൻ്റെ കവിതയിൽ അതൊന്നുകൂടി ഗാഢമായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഈ നഗരാനുഭവം ഒരുപക്ഷെ ഈ കവികൾക്ക് സമ്മാനിച്ച് ഈ ആകാശവാണിയിലെ ജോലിയും ജോലിക്കാലവുമായിരുന്നു. അതിൽ നിന്നുണ്ടായ കവിതകളുമുണ്ട്. കക്കാടൻ്റെ കവിതയിൽ ഞാനിതുപോലെ പരതിയപ്പോൾ കിട്ടിയ ഒരു കാവ്യ സാക്ഷ്യം എന്ന് പറയുന്നത് റേഡിയോ തരംഗങ്ങളോട് എന്നൊരു കവിതയാണ്. റേഡിയോ പ്രക്ഷേപണത്തെ തന്നെ ഒരു മെറ്റഫറായി ഉപയോഗിക്കും. തൻ്റെ ശബ്ദം യുഗങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ഇന്നിലേക്ക് എത്തിച്ചേരുന്ന ആ ആദി വേണുനാഥം പോലെ എൻ്റെ കവിശബ്ദത്തിന് ഈ റേഡിയോ തരംഗങ്ങളെ അനുവർത്തിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് മനുഷ്യഹൃദയങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഏതോ ഒരു വിനിമയ വൈഷമ്യത്തെക്കുറിച്ച് പറയുന്ന കവിതയാണ് കക്കാടിൻ്റെ റേഡിയോ തരംഗങ്ങളോട്. കുമരനെല്ലൂരിൽ എത്തുമോ എന്ന പേരിൽ അക്കിത്തത്തിൻ്റെ ഒരു കവിതയുണ്ട്. കോഴിക്കോട് കടപ്പുറത്തിരുന്നു കൊണ്ട് കാറ്റ് കൊള്ളുമ്പോൾ നാട്ടിൽ അച്ഛൻ എപ്പോഴാ വരിക എന്ന് തിരക്കിക്കൊണ്ട് വിയർത്തുറങ്ങുന്ന തൻ്റെ കുട്ടികളെ ഓർത്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് അവിടേക്ക് ഈ കാറ്റിനെ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കവിയുടെ കവിതയാണ് കുമരനെല്ലൂരിൽ എത്തുമോ. അപ്പോൾ ഈ ഗ്രാമം നഗരം എന്ന ഈ അകലത്തിൻ്റെ അനുഭവം, ഈ വൈരുദ്ധ്യത്തിൻ്റെ അനുഭവം, ഈ ദ്വന്ദ്വാത്മകതയുടെ അനുഭവം ഈ കവികൾക്ക് സമ്മാനിച്ച് നിശ്ചയമായും ഈ ആകാശവാണിയിലെ ജോലിക്കാലമായിരുന്നു എന്ന് പറയാം. ആകാശവാണിയിലെ ജോലിക്കാരനല്ലാത്ത ഒരു കവി കോഴിക്കോട് ആകാശവാണി നിർബന്ധിച്ചെഴുതിച്ച ഒരു കവിതയായിരുന്നു ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. അത് അദ്ദേഹം തൻ്റെ ലേഖനങ്ങളിൽ ഒരിടത്ത് തുടികൊട്ടും കാൽച്ചിലമ്പും എന്ന പേരിൽ ഈ കവിതയുടെ നിർമ്മാണ മൂശയെപ്പറ്റി പറയുന്ന ആ ലേഖനത്തിൽ വളരെ വിശദമായി ഈ പ്രക്രിയയെപ്പറ്റി പറയുന്നുണ്ട്. ആകാശവാണിക്കൊരു കവിത വേണമെന്ന് ആവശ്യപ്പെട്ടു, കോഴിക്കോട് ആകാശവാണി ആവശ്യപ്പെട്ടു, താൻ സമ്മതിച്ചു. ഒരുപാട് സമയമുണ്ടായിരുന്നു ഇതിനിടയിൽ ഈ അവതരണത്തിനും ഈ ആവശ്യപ്പെടലിനും ഇടയിൽ. അതുകൊണ്ട് പ്രാരബ്ധക്കാരനായ കവി ഈ കവിതയെപ്പറ്റി തന്നെ വിസ്മരിച്ചു. ഇങ്ങനെ ഒരു കവിത കോഴിക്കോട് ആകാശവാണി ആവശ്യപ്പെട്ട കാര്യം തന്നെ വിസ്മരിച്ച് അങ്ങനെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും കത്തു വരുന്നു. കവിതയുടെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്, കവിതയുടെ ലിഖിത രൂപം ആവശ്യപ്പെട്ടുകൊണ്ട്, അപ്പോഴും കവിതയുടെ ഒരു വരി പോലും എഴുതപ്പെട്ടിട്ടില്ല. അങ്ങനെ വലിയ വൈഷമ്യങ്ങൾ, വലിയ മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് താൻ എഴുതിയ കവിതയാണ് പൂതപ്പാട്ട് എന്ന നല്ലൊരു പ്രയോഗമുണ്ട് ആ കുറിപ്പിൽ. നിത്യജീവിതത്തിൻ്റെ പൽചക്രങ്ങൾ മാംസത്തെ അരയ്ക്കുന്നത് അനുഭവിച്ചുകൊണ്ട് എന്നാണ് പറയാം. അതിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത അല്പസമയം ഉപയോഗിച്ച് അപ്പോഴും കവിയുടെ മനസ്സ് ശൂന്യമായിരുന്നു. ഒരു കവിതയെക്കുറിച്ചുള്ള ഒരാലോചനയുടെ ശകലം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആ ശൂന്യതയിൽ ഇരുന്നുകൊണ്ട് ഒരു കവിതയ്ക്ക് വേണ്ടി ഊഷ്ണിക്കുകയാണ് ഇടശ്ശേരിയെപ്പോലൊരു കവി. അപ്പോഴാണ് ഈ പൂതം എന്ന സങ്കല്പം, അതിൻ്റെ തുടികൊട്ട്, അതിൻ്റെ ചിലമ്പുലികൾ കവിയുടെ മനസ്സിലേക്ക് കടന്നു വന്ന് അത് ക്രമേണ ഒരു കവിതയായി രൂപം കൊള്ളുന്നത്. കവിത നമുക്കറിയാവുന്നതുപോലെ പൂതപ്പാട്ട് പദ്യരൂപത്തിലുള്ളൊരു കവിതയാണ്. അന്ന് കവിതയുടെ മാധ്യമം ഗദ്യമായി കഴിഞ്ഞിട്ടേയില്ല. കവിതയെയും ഗദ്യത്തെയും ചേർക്കാമെന്നുള്ള ഒരു സങ്കല്പം കൂടി, ഒരു വിദൂരമായ ധാരണ കൂടി ഇല്ലാത്തൊരു കാലം 1950-കളാണ്. അപ്പോൾ ആദ്യ ഖണ്ഡത്തിൽ പൂതത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേട്ടിട്ടില്ലേ, തുടികൊട്ടും കലർന്ന് ഒട്ടുചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യാവര വമ്പിളിപ്പൂങ്കല, മെയ്യിലണിഞ്ഞ കരിമ്പൂതം എന്നിങ്ങനെ പൂതത്തിൻ്റെ ഒരു രൂപവർണ്ണന

നടത്തിക്കഴിഞ്ഞു. ഇതിനെ എങ്ങനെ അടുത്ത ഖണ്ഡവുമായി ഘടിപ്പിക്കണം? അല്ലെ, ഭൂതം വരുന്നതായി വാങ്മയപ്പെടുത്തി കഴിഞ്ഞു. ഈ ഭൂതത്തെ എങ്ങനെ കവിതയുടെ തുടർച്ചയിൽ സ്ഥാപിക്കാൻ കഴിയുമെന്നാലോചിച്ചപ്പോൾ ഗദ്യം ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം ആകാശവാണിയിൽ ദീർഘ കവിതകൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ അല്പം ഗദ്യ ചേരുവകളാകാം എന്ന് ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ അറിവുണ്ട് ഇടശ്ശേരിക്ക്. ആ അറിവിൻ്റെ ബലത്തിൽ അതിനെ ഒരു ആഖ്യാന തന്ത്രമാക്കി മാറ്റിക്കൊണ്ട് താൻ ഖണ്ഡങ്ങൾ, ചില ഗദ്യഖണ്ഡങ്ങൾ ഇടയ്ക്കിടെ ഈ കവിതയിൽ സന്നിവേശിപ്പിച്ചു, അതിന് ധൈര്യപ്പെട്ടു. ഭൂതപ്പാട്ടിലെ പദ്യഖണ്ഡങ്ങളെ ചില സംഭാഷണ ഗദ്യഭാഗങ്ങൾ ചേർത്ത് ഘടനപ്പെടുത്താൻ സഹായിച്ചത് എന്ന് ഇടശ്ശേരി പറയും. അസത്ത് ഭൂതം എന്നാരംഭിക്കുന്ന ആ ഒരു സംഭാഷണ ഭാഗമാണ് താൻ ആദ്യമായി ഈ കവിതയിലേക്ക് നിക്ഷേപിച്ച ഗദ്യാംശമെന്നും ഇടശ്ശേരി പറയും. ഇങ്ങനെ കവിത എന്ന മാധ്യമത്തിന്, ആവിഷ്കാര രൂപത്തിന് നമുക്കറിയാവുന്ന പോലെ അർത്ഥത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും രണ്ട് തലങ്ങളുണ്ട്. ഈ രണ്ട് തലങ്ങളുടെയും മാറ്റുരയ്ക്കുന്ന ഒരു സന്ദർഭമാണ് റേഡിയോയിലൂടെയുള്ള കവിതാ പ്രക്ഷേപണം എന്ന് പറയുന്നത്. കവിയുടെ ശബ്ദത്തിലൂടെ ഒരു കവിത കേൾവിക്കാരിലേക്ക്, അവിടെ കാവ്യാസ്വാദകൻ അനുവാചകൻ കേൾവിക്കാരനായി ശ്രോതാവായി മാറുന്നു. ഈ ആളുകളെ ശ്രോതാക്കളാക്കി മാറ്റുക എന്നതാണ് ഒരുപക്ഷെ റേഡിയോ എന്ന മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയും സ്വഭാവവും. കേൾവിയുടെ അനുഭവത്തിലൂടെ എങ്ങനെ കവിതയുടെ വിനിമയം സാധ്യമാക്കാം എന്നതാണ് ഒരുപക്ഷെ ആകാശവാണി ഒരു കവിക്ക് മുന്നിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ വീണ്ടും ഭാസ്കരൻ മാഷിലേക്കും കക്കാട്ടിലേക്കും അക്കിത്തത്തിലേക്കും മടങ്ങുകയാണെങ്കിൽ ഇവരുടെ സർഗാത്മകതയെ എങ്ങനെ ഈ ജോലിസ്ഥലം ആകൃതിപ്പെടുത്തി എന്ന ആലോചനകളിലേക്ക് വീണ്ടും മടങ്ങുകയാണെങ്കിൽ, ഭാസ്കരൻ മാഷിൻ്റെ കാര്യത്തിൽ കവിയായി മാത്രമല്ല പാട്ടെഴുത്തുകാരനുമായിരുന്നു അല്ലേ. ആകാശവാണിയിൽ വരുന്നതിന് മുൻപ് തന്നെ, സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതുന്നതിന് മുമ്പ് തന്നെ, രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി പടപ്പാട്ടുകൾ എഴുതിയിരുന്ന ആളാണ് ഭാസ്കരൻ മാഷ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും പാട്ടുകൾ എഴുതി തൻ്റെ ഗാന സങ്കല്പത്തിനിണങ്ങിയ ഒരു സംഗീത സംവിധായകനുമായി കണ്ടുമുട്ടുക. മാഷെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള കൗതുകകരമായ ഒരു വസ്തുത, മാഷിൻ്റെ നമ്മളീ കേൾക്കുന്ന പല പാട്ടുകളും മാപ്പിളപ്പാട്ട് ഈണത്തിലാണ് മാഷ് ആദ്യം എഴുതുക. പിന്നീട് അതാത് പാട്ടുകളുടെ സംഗീത സംവിധായകരാണ് അവയ്ക്ക് ഇന്ന് കാണുന്ന ഈ ശബ്ദശരീരം സമ്മാനിക്കുക. ഉദാഹരണമായി വിണ്ണിൻ്റെ പിരിമാറിൽ, മഴവില്ലിൻ മണിമാല, ഈ പാട്ട് ഒരു മാപ്പിളപ്പാട്ട് ഈണത്തിലാണ് ഘടനപ്പെട്ടിരിക്കുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ കൂടി സാധിക്കില്ല, പക്ഷേ അതങ്ങനെയാണ് എന്ന് അതിൻ്റെ സംഗീത സംവിധായകൻ പറയുന്നു അല്ലേ. അതുപോലെ പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റിയായി എന്ന് മാറി, അതിൻ്റെ അടിസ്ഥാന താളം എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഈണമാണ്. സാധാരണ രീതിയിൽ മാഷിങ്ങിൻ്റെ മേശയിലോ കസേരയിലോ താളമിട്ടുകൊണ്ട് തൻ്റെ ഈരടികൾ ചൊല്ലിക്കൊടുക്കുകയും അത് രാഘവ മാഷയെപ്പോലൊരു സംഗീത സംവിധായകൻ വലുതായി രൂപാന്തരപ്പെടുത്തി എടുക്കുകയും ചെയ്യാറാണ് പതിവ് എന്ന് പറയുന്നു. ഇങ്ങനെ മലയാളത്തിലെ പരമ്പരാഗതമായ മാപ്പിളപ്പാട്ടുകളെക്കാൾ ലക്ഷണമൊത്തൊരു മാപ്പിളപ്പാട്ടായി മലയാളി ഇന്നും പരിഗണിക്കുന്ന ആ പാട്ടാണല്ലോ നീലക്കുയിലേ കായലരികത്ത് വലയെറിയുമ്പോൾ. ഇത്തരത്തിലുള്ള ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഗാന സംസ്കാരത്തെ മലയാളി ജീവിതത്തിലേക്ക്, മലയാളിയുടെ കേൾവിയുടെ അനുഭവങ്ങളിലേക്ക് പ്രസരിപ്പിക്കാൻ ഭാസ്കരൻ മാഷിനെ പ്രാപ്തനാക്കിയത് കോഴിക്കോട് പോലെ ഒരു നഗരത്തിൻ്റെ, നഗരത്തിൽ നിന്ന് കൈവന്ന സാംസ്കാരിക സംഗീത അനുഭവങ്ങളായിരുന്നിരിക്കണം. കവിതയിൽ ബാബുരാജ് എന്നൊരു കവിതയുണ്ട് ഭാസ്കരൻ മാഷിൻ്റെ. ബാബുരാജിൻ്റെ പാട്ടുകൾ പാടുന്നത് കേട്ടുകൊണ്ട് ആ അനുഭവത്തിൽ ലയിച്ചുകൊണ്ട് ചുരക്കുന്നുവോ സംഗീതാമ്പതൻ മുല എന്നതുപോലുള്ള വരികളൊക്കെ ഉണ്ട് ആ കവിതയിൽ. ഇത്തരത്തിൽ ബാബുരാജിലേക്കും രാഘവ മാഷിലേക്കും എല്ലാം തുറക്കുന്ന ഒരു കോഴിക്കോടൻ ജാലകം ഭാസ്കരൻ മാഷയെപ്പോലൊരു കവിക്ക് തുറന്നുകൊടുത്തത് കോഴിക്കോട് ആകാശവാണിയായിരുന്നു. കാവ്യോത്സവങ്ങളുടെ ഭാഗമായി ഒ എൻ വിയുടെ സ്മൃതിതാളങ്ങൾ എന്നൊരു കവിത ഒ എൻ വി തന്നെ ചൊല്ലിക്കേട്ട അനുഭവം. പിറ്റിയായിരുന്ന കേൾവിക്കാരനെ സംബന്ധിച്ച് കവിതയോട് വലിയ കൗതുകം ജനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതൊരു ഇത്തരത്തിൽ കവിത എന്ന സാഹിത്യ രൂപത്തിന് നേർക്ക് മലയാളിയെ അടുപ്പിച്ചതിൽ കവിതാവതരണങ്ങൾക്കും കവിതാ ചർച്ചകൾക്കും വലിയ പങ്കുണ്ടായിരുന്നു എന്ന കാര്യം നിസ്സംശയമാണ്. മറ്റൊന്ന്, 70s നമുക്കറിയാവുന്ന പോലെ കവിയരങ്ങുകളുടെ ഒരു കാലമായിരുന്നു. കേരളം മുഴുവൻ ഈ കവിത ചൊല്ലലിനെ ഒരു കവിയുടെ ശബ്ദത്തിലൂടെ എത്തിച്ചുകൊണ്ട് ഈ ചൊൽക്കവിതയുടെ ഒരു സംസ്കാരത്തിന് അനുഗുണമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചത് ആകാശവാണി ആണ് എന്ന് നമുക്ക്
പറയാം. അല്ലെങ്കിൽ ഒരു കവി എന്താണ് ചെയ്യുക, ഒരു കവിത എഴുതുന്നു, തൻ്റെ ഭാര്യയെ ചൊല്ലിക്കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ ചൊല്ലിക്കേൾപ്പിക്കുന്നു, സുഹൃത്തുക്കളെ ചൊല്ലിക്കേൾപ്പിക്കുന്നു. ഇതായിരുന്നു ആദ്യകാലത്തൊക്കെയുള്ള കവിതയുടെ ഒരു വിനിമയ സാധ്യത, ശബ്ദത്തിലൂടെയുള്ള വിനിമയ സാധ്യത. മഹാകവി കുമാരനാശാനൊക്കെ കരുണ പോലെയുള്ള തൻ്റെ കവിതകൾ തൻ്റെ ഭാര്യയ്ക്ക് ചൊല്ലി

കൊടുത്തിരുന്നതായി കേട്ടിട്ടുണ്ട്. അവസാനത്തെ ബോട്ട് യാത്രയിൽ ആ കവിത തന്റെ സഹയാത്രികരെ ചൊല്ലി കേൾപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണത്തിലേക്ക് യാത്രയായത് എന്ന് നമ്മൾ കേട്ടു. ഇവിടെ ജോലി ചെയ്ത മൂന്ന് കവികളെ പറ്റി പറയുകയാണെങ്കിൽ, ഒരാൾ കാൽപ്പനികതയുടെയും കാൽപ്പനിക രാഷ്ട്രീയത്തിന്റെയും കവിതകൾ എഴുതിയപ്പോൾ, കക്കാടനെ പോലൊരു കവി മലയാള ആധുനികത കാവ്യാധുനികത രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അക്കിത്തത്തെ പോലൊരു കവിയാകട്ടെ ദാർശനികമായും ആത്മീയമായും വലിയ ധ്വനിമൂല്യമുള്ള കവിതകൾ എഴുതിക്കൊണ്ട് മറ്റൊരു ദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു. പരസ്പര ഭിന്നരായ മൂന്ന് കവികളായിരുന്നു അവർ. ഈ കവികൾക്ക് തമ്മിൽ പൊതുവായി യാതൊന്നുമില്ല. ഭാസ്കരൻ മാഷിന്റെ കാൽപ്പനികതയുടെ ഒരു ലേശം പോലും നമുക്ക് അക്കിത്തത്തിലോ കക്കാടിലോ കണ്ടെത്താനാവില്ല. അക്കക്കാടിലെ ആധുനികത നമുക്ക് അക്കിത്തത്തിൽ അത്തോതിൽ ആ രൂപത്തിൽ കണ്ടെത്താനാവില്ല. ഇങ്ങനെ പരസ്പര ഭിന്നരായ മൂന്ന് കവികൾ ഒരുമിച്ച് ജോലി ചെയ്യുകയും മലയാള കവിതയിൽ ഭാവുകത്വപരമായ മൂന്ന് കാലഘട്ടങ്ങളുടെ പ്രതിനിധികളായി മാറുകയും ചെയ്തതിന് സാക്ഷിയാണ് ഒരുപക്ഷെ ഈ അന്തരീക്ഷം, ഈ ചുവരുകൾ. അങ്ങനെ കൂടിയാണ് കോഴിക്കോട് ആകാശവാണി മലയാള കവിതയുടെ ചരിത്രത്തിൽ പ്രവേശിക്കുന്നത്. ഈ കവികൾ ഇടശ്ശേരി ഒരു കവിത എഴുതിയതുപോലെ, മഹത്തായ ഒരു കവിത ആകാശവാണിയുടെ നിർബന്ധം കൊണ്ട് എഴുതി പൂർത്തീകരിച്ചതുപോലെ, പെട്ടെന്ന് ഒരു നിർദ്ദേശാനുസരണം, ഒരു സന്ദർഭം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് രൂപം കൊണ്ട കവിതകൾ ഉണ്ടാകാം, കവിതകളെക്കാൾ ഗാനങ്ങൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്, തിക്കോടിയൻ്റെ അപൂർവം പാട്ടുകളിലൊന്നാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട എന്ന് എന്ന പാട്ട്. ആകാശവാണിയിലെ ഒരു സവിശേഷ സന്ദർഭത്തിൻ്റെ നിർബന്ധത്താൽ അദ്ദേഹം എഴുതി കൊടുത്തതാണ് എന്ന് കേട്ടിട്ടുണ്ടാവാം. ഇത്തരത്തിൽ കവിയായ ഭാസ്കരൻ മാഷെ മലയാളത്തിലെ ഏറ്റവും വലിയ ഗാന രചയിതാക്കളിൽ ഒരാളായി മാറ്റുന്നതിൽ ഈ ആകാശവാണിയിലെ പരിശീലനം നിശ്ചയമായും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാകാം. എങ്ങനെ ഒരു കവിത ഒരു പാട്ടായി മാറുന്നു എന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് ഭാസ്കരൻ മാഷിൻ്റെ ആദ്യകാല സമാഹാരങ്ങളിലൊന്നായ ഞാറ്റുവേല പൂക്കൾ എന്ന പുസ്തകത്തിൽ അമലേ നീ വന്നപ്പോൾ എന്നൊരു കവിത കാണാം. ആ കവിതയാണ് ചില്ലറ വ്യത്യാസങ്ങളോടുകൂടി പാട്ടായി തീരുമ്പോൾ അധികപ്പറ്റായി തോന്നുന്ന ചില്ലറ പ്രയോഗങ്ങളും വരികളുടെ ദൈർഘ്യവും പദപ്രയോഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ എന്ന ഗാനമായി, ഇങ്ങനെ പാട്ടിനും കവിതയ്ക്കും ഗാനത്തിനും ഇടയിൽ ഒരു പാലം പണിയുക എന്ന ഒരു ധർമ്മം കൂടി നിർവഹിച്ചിട്ടുണ്ടാവണം. ഈ ഗാന രചന ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ച് കാണും ഇതെല്ലാം നമുക്ക് ഊഹിക്കാനേ സാധിക്കൂ. ഇതിനൊന്നും കൃത്യമായൊരു നിർവചന രൂപത്തിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ അവരുടെ ഇടയിൽ നടന്നിട്ടുള്ള അനവധിയായ വിനിമയങ്ങൾ സാധ്യമാക്കിയത് സാംസ്കാരികമായ ഇടമാണ് എന്ന നിലയ്ക്ക് അത് വളരെ പ്രധാനമാണ്. നമുക്ക് വേണ്ടി ലളിതമായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കവിതയാണ്, കാവ്യാനുഭവത്തിൻ്റെ വളരെ നേർപ്പിച്ച ഒരു രൂപത്തെയാണ് നമ്മൾ ഗാനം എന്ന് പറയുക. ഒരു കാവ്യരൂപം തന്നെയാണ് ഗാനങ്ങളും ലളിതഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും എന്ന് കരുതാമെങ്കിൽ, ലളിതഗാനം എന്ന ഒരു സ്വതന്ത്ര ഗാനരൂപം സൃഷ്ടിച്ചതും ആകാശവാണിയാണ്. നാടകങ്ങൾക്ക് വേണ്ടി നാടകഗാനങ്ങൾ, സിനിമയ്ക്ക് വേണ്ടി സിനിമാ ഗാനങ്ങൾ എന്നതുപോലെ ലളിതഗാനങ്ങൾ എന്നൊരു ഗാനരൂപം സൃഷ്ടിച്ചത് ആകാശവാണിയായിരിക്കും. ഒരു സന്ദർഗാന സാധ്യതയുണ്ട് എന്ന ഒരവസ്ഥ വന്നു ചേർന്നത് ആകാശവാണിയിലൂടെയായിരുന്നു. ഗാനങ്ങളെ, അത് ലളിതഗാനമാകട്ടെ ചലച്ചിത്രഗാനമാകട്ടെ, കവിതയുടെ ആദ്യ പടവായി കരുതാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം എന്ന് പറയാവുന്ന ഒന്ന് ഞാൻ കണ്ടിട്ടുള്ള മുണ്ടശ്ശേരി മാഷിൻ്റെ ഒരു ലേഖനത്തിലാണ്. മുണ്ടശ്ശേരി മാഷ് അക്കാലത്തെ കവിതയെക്കുറിച്ച്, കവിതയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭാവുകത്വ പരിണാമങ്ങളെക്കുറിച്ച് പറയുന്ന കൂടുതൽ പറയുന്നുണ്ട്. ഇനി മലയാള കവിത മുന്നോട്ട് പോകാനിടയുള്ളത് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന വയലാറിൻ്റെ ഗാനങ്ങളുടെ രീതിയിലായിരിക്കും. സംക്ഷിപ്തമായ ഭാവഗീതങ്ങളുടെ, അതൊരു ഭാവഗീതമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട്, അതൊരു ഗാനമാണ് എന്ന് മാത്രമല്ല മുണ്ടശ്ശേരി മാഷ് പറയാൻ, അതൊരു ഭാവഗീതമാണ്. ഇത്തരം ഭാവഗീത രൂപം അവലംബിച്ചുകൊണ്ടായിരിക്കും മലയാള കവിത ഇവിടെ നിന്നങ്ങോട്ട് പുരോഗമിക്കുക എന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് മുണ്ടശ്ശേരി മാഷ് എഴുതുന്നുണ്ട്. ഇത്തരത്തിൽ മലയാളിയുടെ കാവ്യ ഭാവുകത്വത്തെ രൂപപ്പെടുത്തിയതിൽ വലിയൊരു പങ്ക് ഈ ഗാനങ്ങൾക്ക് ഉണ്ട്. ഗന്ധർവ ബാലന്മാർ എന്ന പേരിൽ വൈലോപ്പിള്ളി വയലാറിനെ പറ്റിയും ഭാസ്കരൻ മാഷയെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ട്. വളരെ സവിശേഷമായൊരു കവിതയാണ്. അത്ര വലിയൊരു ട്രിബ്യൂട്ട് ഒരു പക്ഷേ മറ്റൊരിടത്ത് നിന്നും ഈ കവികൾക്ക് കിട്ടിയിട്ടും ഉണ്ടാവില്ല. ഒരു മുതിർന്ന കവി രണ്ട് ചെറുപ്പക്കാരായ കവികളെ, അതിലൊരാൾ വയലാർ അന്തരിച്ച സന്ദർഭത്തിലായിരിക്കണം വൈലോപ്പിള്ളി ഈ കവിത എഴുതിയത്, പി ഭാസ്കരനെയും വയലാറിനെയും ചേർത്ത് നിർത്തിയിട്ട് അവരെ ഒരേ വാക്കുകൊണ്ട് വൈലോപ്പിള്ളി സംബോധന ചെയ്യുന്നു, ഗന്ധർവ ബാലന്മാർ. കാരണം ഗന്ധർവ പദവി നമ്മൾ ചങ്ങമ്പുഴയ്ക്ക് കൊടുത്തു കഴിഞ്ഞു, പിന്നാലെ വരുന്ന ഗന്ധർവ ബാലന്മാരാണ്. അവരുടെ ഗാനരചനയെപ്പറ്റിയാണ് ആ കവിതയിൽ പ്രധാനമായി വയലോപ്പിള്ളി പറയുക. ഈ ജീവിത ചലച്ചിത്ര സൂക്ഷ്മ രമ്യഭാവങ്ങളെ ഈ വിധം മണിച്ചൊല്ലിൽ പാടിയിലാരും. ജനകീയമായ കവിതയുടെ, എല്ലാവർക്കുമുള്ള കവിത

0: കവിതയുടെ ഒരു രൂപം തന്നെയാണ് ചലച്ചിത്രഗാനങ്ങൾ. ഈ ചലച്ചിത്രഗാനങ്ങളെ പറ്റി ഇവിടെ സൂചിപ്പിച്ച കവിതയുടെ ഒടുവിൽ വൈലോപ്പിള്ളി പറയുക, വാണിമാതിൻ്റെ മൊഴിമാതിൻ്റെ പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ എന്നാണ്. വാഗ്ദേവതയുടെ പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങളാണ് ഈ ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പഞ്ചവർണ്ണ കിളികളെ മലയാളി ജീവിതത്തിലേക്കും മലയാളിയുടെ അടുക്കളകളിലേക്കും തീൻമുറികളിലേക്കും പറത്തിവിട്ടത് ആകാശവാണിയാണ്. പാടാൻ പറ്റുന്ന കവിതയാണ് ഗാനമായി മാറുക. ഈ സുഗേയത്വം അത് മലയാളിയുടെ പാരമ്പര്യത്തിൽ രാമായണ പാരായണം പോലെ പണ്ടേ ഉണ്ടായിരുന്നതാണ്. കാവ്യം സുഗേയം, കഥരാകവി എന്നതുപോലെ കവിത ചൊല്ലാനുള്ളതാണ്. പക്ഷെ അത് ചുറ്റി കൂടിയിരിക്കുന്ന ഒരു ചെറിയ വലയത്തിന് നടുവിലായിരുന്നു എങ്കിൽ, ഒരു ഗ്രഹാന്തരീക്ഷത്തിലായിരുന്നു എങ്കിൽ, അതിനെ മുഴുവൻ മലയാളിയുടെയും അനുഭവമാക്കി മാറ്റിയത് വാഗ്ദേവതയുടെ പഞ്ചവർണ്ണ കിളികളെ മലയാളി മനസ്സുകളിലേക്ക് തുറന്നുവിട്ടത് ആകാശവാണിയായിരുന്നു.
1: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കവിതയുടെ കാൽപ്പാടുകൾ, ഈ വിഷയത്തെക്കുറിച്ച് KV സജയ് സംസാരിച്ചതായിരുന്നു ഇതുവരെ കേട്ടത്. ഇനി GS ശുഭ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: കവിത ഒറ്റ. മിന്നാമിന്നികൾ സംഘനൃത്തം ചെയ്യുന്ന മഴക്കാറ് മൂടിയ സന്ധ്യ. മണ്ണിൽ തനിച്ചു നിൽക്കുന്നൊരു മുക്കൂറ്റിപ്പൂവ്. മിന്നാമിന്നികൾ സംഘനൃത്തം ചെയ്യുന്ന മഴക്കാറ് മൂടിയ സന്ധ്യ. മണ്ണിൽ തനിച്ചു നിൽക്കുന്നൊരു മുക്കൂറ്റിപ്പൂവ്. മൂളിയെത്തുന്ന കാറ്റിനെതിരെ ഒരു പക്ഷി ഒച്ച വച്ച് പറന്നുയരുന്നു. ദൂരെ കടൽ ഭിത്തി തല്ലിത്തകർക്കുന്ന തിരമാലകളുടെ ഒലികൾ. മൂളിയെത്തുന്ന കാറ്റിനെതിരെ ഒരു പക്ഷി ഒച്ച വച്ച് പറന്നുയരുന്നു. ദൂരെ കടൽ ഭിത്തി തല്ലിത്തകർക്കുന്ന തിരമാലകളുടെ ഒലികൾ. എല്ലാ ശബ്ദങ്ങളെയും ഭയന്ന് ഞാനും ഒറ്റയ്ക്ക് നിൽക്കുന്നു. എല്ലാ ശബ്ദങ്ങളെയും ഭയന്ന് ഞാനും ഒറ്റയ്ക്ക് നിൽക്കുന്നു. കറുത്ത ചായം പൂശിയ മുടിയിഴകൾക്കുമീതെ വാശിയോടെ മുളച്ചു പൊന്തുന്ന വെളുത്ത മുടിയിഴകൾ. കറുത്ത ചായം പൂശിയ മുടിയിഴകൾക്കുമീതെ വാശിയോടെ മുളച്ചു പൊന്തുന്ന വെളുത്ത മുടിയിഴകൾ. ഇന്നലെ വാങ്ങിയ തിളങ്ങുന്ന പുത്തൻ കണ്ണാടിക്കു മുന്നിൽ ചെന്നു നിന്നാലും തെളിയുന്നത് അമ്മയുടെ മുഖമാണ്. ചിത്രപ്പണികളുള്ള മരച്ചട്ടത്തിനു നടുവിലൂടെ എന്നെ തുറിച്ചു നോക്കുന്നത് അമ്മയുടെ കണ്ണുകളാണ്. ഇന്നലെ വാങ്ങിയ തിളങ്ങുന്ന പുത്തൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നാലും തെളിയുന്നത് അമ്മയുടെ മുഖമാണ്. ചിത്രപ്പണികളുള്ള മരച്ചട്ടത്തിനു നടുവിലൂടെ എന്നെ തുറിച്ചു നോക്കുന്നത് അമ്മയുടെ കണ്ണുകളാണ്. അമ്മ മരിച്ച രാത്രിയിൽ അച്ഛൻ, മുത്തച്ഛൻ, വലിയമ്മ, കൂട്ടുകാരി എന്നെ കാണുമ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിയ അയൽപക്കത്തെ 8-വയസ്സുകാരി. അച്ഛൻ, മുത്തച്ഛൻ, വലിയമ്മ, കൂട്ടുകാരി എന്നെ കാണുമ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിയ അയൽപക്കത്തെ 8-വയസ്സുകാരി. അങ്ങനെ അങ്ങനെ വഴിയിൽ മരിച്ചവരുടെ ഒരു പരേഡ് തന്നെ. ഞാനവരെ ശ്രദ്ധിക്കാനേ പോയില്ല. അമ്മയോടൊത്തുള്ള യാത്രകൾ, അമ്മ പറഞ്ഞ കഥകൾ, അമ്മയുടെ പൊട്ടിച്ചിരി ഒന്നും ഓർക്കാനും പോയില്ല. അമ്മയോടൊത്തുള്ള യാത്രകൾ, അമ്മ പറഞ്ഞ കഥകൾ, അമ്മയുടെ പൊട്ടിച്ചിരി ഒന്നും ഓർക്കാനും പോയില്ല. വളവുകൾ, തിരിവുകൾ, തീരാത്ത പാതകൾ. വഴിതെറ്റി അലയുന്ന പരദേശിയെപ്പോലെ ആ നശിച്ച ആശുപത്രിക്കും അതിനുള്ളിലെ മോർച്ചറിക്കും മുന്നിലൂടെ ഒരേ നഗരത്തിലേക്ക് പലവട്ടം കാറോടിച്ചാണ് ഞാൻ നേരം വെളുപ്പിച്ചത്. വഴിതെറ്റി അലയുന്ന പരദേശിയെപ്പോലെ ആ നശിച്ച ആശുപത്രിക്കും അതിനുള്ളിലെ മോർച്ചറിക്കും മുന്നിലൂടെ ഒരേ നഗരത്തിലേക്ക് പലവട്ടം കാറോടിച്ചാണ് ഞാൻ നേരം വെളുപ്പിച്ചത്. അമ്മ മരിച്ച രാത്രിയിൽ ട്രാഫിക് സിഗ്നലിലെ ചുവപ്പ് വെളിച്ചം നോക്കി ക്ഷമയോടെ കാറിലിരിക്കുമ്പോഴാണ് ഞാനൊരു മികച്ച ഡ്രൈവറാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞത്. അമ്മ മരിച്ച രാത്രിയിൽ ട്രാഫിക് സിഗ്നലിലെ ചുവപ്പ് വെളിച്ചം.

0: നോക്കി ക്ഷമയോടെ കാറിലിരിക്കുമ്പോഴാണ് ഞാനൊരു മികച്ച ഡ്രൈവറാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞത്. സാമൂഹ്യ പാഠം: കൂട്ടം ചേർന്ന് വേട്ടയാടിയതും വിതച്ചതും കൊയ്തതും അതിശയം നടിച്ച് ടീച്ചർ പറയുമ്പോൾ കല്ലും മുള്ളും ചവിട്ടി കാട്ടിലേക്ക് പോയതും കൊഴുത്തുരുണ്ട കുറുമ്പൻ കുതിരയെ മെരുക്കിയെടുത്തതും പറന്നുയരുന്ന പറവകളെയൊക്കെ അമ്പെയ്ത് വീഴ്ത്തിയതും ഗുഹയ്ക്ക് മുന്നിൽ തീകാഞ്ഞ് ഇരുന്നതും പിന്നീടെപ്പോഴോ ചക്രവണ്ടിയിൽ തിരികെ വന്നതും ഞാനൊറ്റയ്ക്കാണ്. കൂട്ടം ചേർന്ന് വേട്ടയാടിയതും വിതച്ചതും കൊയ്തതും അതിശയം നടിച്ച് ടീച്ചർ പറയുമ്പോൾ കല്ലും മുള്ളും ചവിട്ടി കാട്ടിലേക്ക് പോയതും കൊഴുത്തുരുണ്ട കുറുമ്പൻ കുതിരയെ മെരുക്കിയെടുത്തതും പറന്നുയരുന്ന പറവുകളെയൊക്കെ അമ്പെയ്ത് വീഴ്ത്തിയതും ഗുഹയ്ക്ക് മുന്നിൽ തീകാഞ്ഞ് ഇരുന്നതും പിന്നീടെപ്പോഴോ ചക്രവണ്ടിയിൽ തിരികെ വന്നതും ഞാനൊറ്റയ്ക്കാണ്. ചോക്കുതുണ്ടം കൊണ്ടുള്ള ഏറും ക്ലാസ് മുറിയിലെ കൂട്ടച്ചിരികളും മാറിൽ ഏറ്റുവാങ്ങിയതും ഞാനൊറ്റയ്ക്കാണ്. ചോക്കുതുണ്ടം കൊണ്ടുള്ള ഏറും ക്ലാസ് മുറിയിലെ കൂട്ടച്ചിരികളും മാറിൽ ഏറ്റുവാങ്ങിയതും ഞാനൊറ്റയ്ക്കാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്ന് ടീച്ചർ. പക്ഷേ എനിക്കെന്തോ വിശ്വാസം വന്നില്ല. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്ന് ടീച്ചർ. പക്ഷേ എനിക്കെന്തോ വിശ്വാസം വന്നില്ല. ഞങ്ങൾക്കിടയിൽ ഒളിഞ്ഞും പതുങ്ങിയും ഒരു ഭ്രാന്ത് ഈ വീടിനകത്തും പുറത്തും സദാ ചുറ്റിത്തിരിയുകയാണ്. ഒളിഞ്ഞും പതുങ്ങിയും ഒരു ഭ്രാന്ത് ഈ വീടിനകത്തും പുറത്തും സദാ ചുറ്റിത്തിരിയുകയാണ്. ഒറ്റ മൈനകൾക്കൊക്കെ ഇണയുണ്ടാകാൻ പ്രാർത്ഥിക്കും. കൊഴിയാനൊരുങ്ങുന്ന പൂക്കളെ നോക്കി അരുതരുതെന്ന് വിലപിക്കും. ചിന്ന ഭിന്നമായ ആകാശത്തിനു കീഴിൽ പണ്ടെങ്ങോ ഇതുവഴി ഓടിമറഞ്ഞ പച്ചക്കണ്ണുള്ള കാടൻ പൂച്ചയെ എറിയാനൊരുങ്ങി നിൽക്കും. ഒറ്റ മൈനകൾക്കൊക്കെ ഇണയുണ്ടാകാൻ പ്രാർത്ഥിക്കും. കൊഴിയാനൊരുങ്ങുന്ന പൂക്കളെ നോക്കി അരുതരുതെന്ന് വിലപിക്കും. ചിന്ന ഭിന്നമായ ആകാശത്തിനു കീഴിൽ പണ്ടെങ്ങോ ഇതുവഴി ഓടിമറഞ്ഞ പച്ചക്കണ്ണുള്ള കാടൻ പൂച്ചയെ എറിയാനൊരുങ്ങി നിൽക്കും. പുറത്തു മാറിയിരിക്കുമ്പോൾ അകത്തു കയറി നിരങ്ങും. മാമ്പഴം മുറിക്കുന്നിടത്ത് ഇറച്ചിക്കത്തി മിനുക്കി വെക്കും. ചേന നുറുക്കിയാലുടനെ കൊടുത്തൂവ കൊണ്ട് തടവിത്തരും. പുറത്തു മാറിയിരിക്കുമ്പോൾ അകത്തു കയറി നിരങ്ങും. മാമ്പഴം മുറിക്കുന്നിടത്ത് ഇറച്ചിക്കത്തി മിനുക്കി വെക്കും. ചേന നുറുക്കിയാലുടനെ കൊടുത്തൂവ കൊണ്ട് തടവിത്തരും. അടുപ്പിലെരിയുന്ന വിറകിനടിയിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ കൈകാലുകൾ അതിശയത്തോടെ കണ്ടെടുക്കും. അടുപ്പിലെരിയുന്ന വിറകിനടിയിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ കൈകാലുകൾ അതിശയത്തോടെ കണ്ടെടുക്കും. പൊരിച്ച കോഴി കടിച്ചു വലിക്കുന്നവരോട് തീവണ്ടി തട്ടി മരിച്ചുപോയ മാലാഖക്കുഞ്ഞുങ്ങളെക്കുറിച്ചാകും പറഞ്ഞുകൊണ്ടിരിക്കുക. പൊരിച്ച കോഴി കടിച്ചു വലിക്കുന്നവരോട് തീവണ്ടി തട്ടി മരിച്ചുപോയ മാലാഖക്കുഞ്ഞുങ്ങളെക്കുറിച്ചാകും പറഞ്ഞുകൊണ്ടിരിക്കുക. ചില വൈകുന്നേരങ്ങളിൽ പാലൊഴിഞ്ഞ ചായ ഊതിയൂതി കുടിക്കവേ മുന്നറിയിപ്പില്ലാതെ വന്ന് മുഖാമുഖമിരിക്കും. തറപ്പിച്ചൊന്നു നോക്കി മൂടിവെച്ച പഴുതിലൂടെ സകലതും വലിച്ചു പുറത്തിടും. ചില വൈകുന്നേരങ്ങളിൽ പാലൊഴിഞ്ഞ ചായ ഊതിയൂതി കുടിക്കവേ മുന്നറിയിപ്പില്ലാതെ വന്ന് മുഖാമുഖമിരിക്കും. തറപ്പിച്ചൊന്നു നോക്കി മൂടിവെച്ച പഴുതിലൂടെ സകലതും വലിച്ചു പുറത്തിടും. ഞങ്ങൾക്കിടയിൽ കൂർത്ത ചൂണ്ടുവിരലായി കാവൽ നിൽക്കുന്നതും അവൾ തന്നെയാണ്. ഞങ്ങൾക്കിടയിൽ കൂർത്ത ചൂണ്ടുവിരലായി കാവൽ നിൽക്കുന്നതും അവൾ തന്നെയാണ്.
1: ജി എസ് ശുഭ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.
2: ആകാശവാണി കോഴിക്കോട്, TH സുബ്രഹ്മണ്യത്തിന്റെ

വയലിൻ കച്ചേരി. മൃദംഗം ട്രിവാൻഡ്രം വി സുരേന്ദ്രൻ. ഖടം കണ്ണൻ തൃപ്പൂണിത്തുറ. കച്ചേരിയിൽ സ്വാതി തിരുനാൾ കൃതികളാണ് വായിക്കുന്നത്. ആദ്യം സേവേ ശ്രീകാന്തം എന്ന മോഹന കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കൃതി കേൾക്കാം ആദിതാളം.

ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കച്ചേരിയിൽ സ്വാതി തിരുനാൾ കൃതികളാണ് വായിക്കുന്നത് മൃദംഗം ട്രിവാൻഡ്രം വി സുരേന്ദ്രൻ, ഖടം കണ്ണൻ തൃപ്പൂണിത്തുറ. സ്മരസദാ മാനസ എന്നാരംഭിക്കുന്ന ബിലഹരി രാഗത്തിലെ കൃതിയാണ് ഇനി ആദിതാളം.

TH സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. സ്വാതി തിരുനാൾ കൃതികളാണ് കച്ചേരിയിൽ വായിച്ചത് മൃദംഗം ട്രിവാൻഡ്രം വി സുരേന്ദ്രൻ, ഖടം കണ്ണൻ തൃപ്പൂണിത്തുറ.

ആകാശവാണി കോഴിക്കോട്. ലളിതഗാനം. വിട്ടിമുരളി, എം ലീന എന്നിവർ പാടിയത്. ആനന്ദ നർത്തകി വന്നാലും എന്നാരംഭിക്കുന്നു.